0: ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം. ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ. പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി. പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം. പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപദം. പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: أعوذ بالله من الشيطان الرجيم.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്ന് മധുരം ഖുർആനിൽ സൂറത്തുൽ വാഖിഅയിലെ 60 മുതൽ 96 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബൽ ഹൈൽ.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിൻ്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾക്ക് പരിപാടികളിലേക്ക് പ്രത്യേകം സ്വാഗതം.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രസിദ്ധ ഖുർആൻ പണ്ഡിതരുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ യൂനുസ് 21 മുതൽ അവസാനം വരെയും സൂറത്ത് ഹൂദ് 1 മുതൽ 95 വരെയുമുള്ള വചനങ്ങളാണ് നാം കേൾക്കാൻ പോകുന്നത്. ഖാരി സഅദ് അൽ ഖാമിദി.
2: أعوذ بالله من الشيطان الرجيم.

0: മഹ്മൂദ്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത കാര്യ സഅദ് അൽ ഗാമിദി പാരായണം നിർവഹിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനുസ് 21 മുതൽ അവസാന വചനം വരെയും സൂറത്ത് ഹൂദ് 1 മുതൽ 95 വരെയുമുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
2: പരിശുദ്ധ ഖുർആനിന്റെ 22 അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73 വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരീച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരീച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുറാനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നുവേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുറാൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ, പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ, ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ് അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ്ഉൽ മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്ത് വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആന്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും. പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപത്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവെ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
1: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
2: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
1: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
3: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാം വണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽ ഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറത്തുൽ മുത്തഫിഫീൻ 11 മുതൽ 36 വരെയുള്ള വചനങ്ങൾ പഠിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
2: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസി റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സൂറത്തുൽ മുത്തഫിഫീനിലെ ബാക്കി ഭാഗം നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം.
3: കല്ല ഇന്നഹും അർ റബ്ബിഹിം യൗമ ഇദിൽ

0: ഹാദൈ ഹാ ഹായി പോയിട്ടുണ്ട്, ഹാ വരണം, ഹാ ഹാദ ഒന്നുകൂടി. സുമ്മ
1: സുമ്മ യുഖാലു ഹാദൽ
0: ഹാദൽ ഹാ
1: സുമ്മ യുഖാലു ഹാദൽ ലദീന കുൻ
0: ലദീന ഹാദൽ ലദീ.

0: يشهده المقربون
1: يشهده المقربون
0: قاف بوي
1: يشهد

0: إن الذين أجرموا
1: إن الذين أجرموا كانوا من الذين آمنوا يضحكون.

0: ലഹീം അങ്കൽബു ഫകീൻ.
1: വധങ്ങളില്ല എന്നങ്ങനെ എഴുതിയാൽ മതി. വഇദാൻ ഖലബൂ ഇലാ അഹ്ലിഹിം.

0: ഒരു ശ്വാസത്തിൽ കിട്ടൂലോ? ഒന്ന് ശ്വാസം പിടിച്ചിട്ടൊന്ന്
1: നോക്കാം.
0: കലബൂല.

വാല്ലൂൻ ഹൗലയേക്കാൾ കൂടുതൽ നീട്ടേണ്ട സ്ഥലമാണ് കേട്ടോ. വോ മദ് ലാജിമാണ്, കുറച്ചും കൂടിയും ദീർഘിപ്പിച്ചുകൊണ്ടാണ്. പിന്നെ വമാ ഉർസിലു അലൈഹിം.

0: ينظرون
1: على الأرائك ينظرون
0: هل ثوب الكفار ما كانوا يفعلون
1: هل ثوب الكفار ما كانوا يفعلون
0: صدق الله العليم أول سورة المطففين കഴിഞ്ഞു. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ഇതുവരെ കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ മുത്തഫിഫീനിലെ 11 മുതൽ 36 വരെയുള്ള വചനങ്ങൾ പഠിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാരവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലുൻ മിർ റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്കു പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000,000 ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കി ഒരു ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാനറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉല്ലുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35 ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35 പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35 വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35 കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35 മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപഥം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35 നേർവഴിയുടെ പാഠങ്ങൾ സുപഥം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35 കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും
3: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി.
5: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്ക് സൂറ അന്നിസായിലെ 136 മുതൽ 140 കൂടിയ വചനങ്ങൾ പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് മധുരം ഖുർആൻ സൂറത്തുൽ മുജാദല 12 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
1: ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമായി ഇതാ ഒരു പ്രകാശഗോപുരം.
2: പീസ് റേഡിയോ പുലരിവെട്ടം.
1: സന്തോഷം ഗമിക്കുന്ന ജീവിതത്തിൽ
2: അപ്രതീക്ഷിതമായി എത്തുന്ന പ്രതിസന്ധികൾ,
1: പകച്ചു നിൽക്കാനാകാതെ
2: പരിഹാരം അന്വേഷിക്കാൻ പോലും ആവാത്ത പ്രതിസന്ധി ഘട്ടം.
1: ചിലരുണ്ട് പരിഹാരം തേടുന്നവർ,
2: ചിലരുണ്ട് പരിഹാരമുണ്ടെന്ന് പോലും അറിയാത്തവർ.
1: പരിഹാരം നമ്മെ തേടിയെത്തുമെങ്കിലോ?
2: ഇതാ നമ്മുടെ അകത്തളങ്ങളിലും ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നമ്മെ അന്വേഷിച്ച് വന്നു കഴിഞ്ഞു.
1: നന്മയുടെ സുഭാഷിതമായി നേർമ്മയുള്ള കിരണങ്ങൾ.
2: പീസ് റേഡിയോ പുലരിവെട്ടം
1: എല്ലാ ദിവസവും രാവിലെ 6 മണിക്കും 8 മണിക്കും പീസ് റേഡിയോയിൽ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി. മലയാളത്തിലെ പ്രശസ്തവും സർവാംഗീകൃതവുമായ മുഹമ്മദ് മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ അമാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ തക്വീർ 22 മുതൽ 29 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
5: വചനം 22.
6: വമ അല്ല സാഹിബുക്കും, നിങ്ങളുടെ ചങ്ങാതി. ബിമജ്നൂൻ, ഒരു ഭ്രാന്തൻ.
7: വമ സാഹിബുക്കും ബിമജ്നൂൻ,
6: നിങ്ങളുടെ ചങ്ങാതി ഒരു ഭ്രാന്തൻ അല്ലതാനും.
5: വചനം 23.
6: വലഖദ് റആഹു, തീർച്ചയായും അദ്ദേഹം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ബിൽ ഉഫുഖി, നഭോമണ്ഡലത്തിൽ, ഉപരിമണ്ഡലത്തിൽ. അൽ മുബീൻ, പ്രത്യക്ഷമായ.
7: വലഖദ് റആഹു ബിൽ ഉഫുഖിൽ മുബീൻ,
6: തീർച്ചയായും അദ്ദേഹത്തെ അഥവാ ആ ദൂതനെ പ്രത്യക്ഷമായ നഭോമണ്ഡലത്തിൽ വെച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ട്.
5: വചനം 24.
6: വമഹുവ, അദ്ദേഹം അല്ലതാനും. അലൽ ഗോയിബി, അദൃശ്യ വിവരത്തെക്കുറിച്ച്, മറഞ്ഞ വിഷയത്തിൽ. ബി ദനീൻ, പിശുക്കു പിടിക്കുന്നവൻ.
7: വമഹുവ അലൽ ഗോയിബി ബി ദനീൻ,
6: അദ്ദേഹമാകട്ടെ അദൃശ്യ വാർത്തയെപ്പറ്റി പിശുക്കു കാണിക്കുന്ന ആളുമല്ല.
5: വചനം 25.
6: വമഹുവ, അല്ലതാനും. ബിഖൗലി ഷൈത്താനിൻ, വല്ല പിശാചിന്റെയും വചനം. ഒരു പിശാചിന്റെ വാക്ക്. റജീം, ആട്ടപ്പെട്ട, ശപിക്കപ്പെട്ട.
7: വമഹുവ ബിഖൗലി ഷൈത്താനിർ റജീം,
6: അത് അഥവാ ഖുർആൻ ആട്ടപ്പെട്ട അഥവാ ശപിക്കപ്പെട്ട വല്ല പിശാചിന്റെ വാക്കും അല്ല.
8: അതെ, അദ്ദേഹം നിങ്ങൾക്ക് സുപരിചിതനാണ്. അദ്ദേഹം ജനിച്ചു വളർന്നതും ജീവിച്ചു വരുന്നതും നിങ്ങൾക്കിടയിൽ തന്നെ. അദ്ദേഹത്തിന് ഭ്രാന്തോ ബുദ്ധിഭ്രമമോ ഒന്നുമില്ല. അദ്ദേഹം ബുദ്ധിമാനും വിശ്വസ്തനുമാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. മുകളിൽ പ്രസ്താവിക്കപ്പെട്ട ആ മഹാദൂതനെ അദ്ദേഹം നേരിൽ തന്നെ ഉപരിമണ്ഡലത്തിൽ വെച്ച് കണ്ടുപരിചയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അദൃശ്യ വിവരങ്ങൾ അതേപടി എത്തിച്ചു കൊടുക്കുന്നതിൽ വല്ല വിധേനയും പിശുക്ക് കാട്ടി ഒളിച്ചും മറച്ചും വെക്കുന്ന സ്വഭാവക്കാരനുമല്ല അദ്ദേഹം. നിങ്ങൾ ജൽപ്പിക്കാറുള്ളതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും ആട്ടി ദൂരത്താക്കപ്പെട്ട വല്ല പിശാചു മുഖേന ലഭിച്ചതുമല്ല ഈ ഖുർആൻ. വളരെ അനുഗ്രഹീതനും മാന്യനുമായ ആൾ വഴിയല്ലാതെ അള്ളാഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് പാത്രമായ പിശാചുക്കളിൽ നിന്ന് ഇത്തരം ഉത്കൃഷ്ടവും പരിഭാവനവുമായ വചനങ്ങൾ ഇങ്ങനെ ലഭിക്കുവാനാണ്? നിങ്ങൾ ഒട്ടും ആലോചിക്കുന്നില്ലേ എന്നൊക്കെയാണ് ഈ വചനങ്ങളുടെ രത്നച്ചുരുക്കം. ജിബ്രീൽ അലൈഹി വസലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലവട്ടം കാണുകയുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സാക്ഷാൽ രൂപത്തിൽ തന്നെ 2 പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ടെന്നും പ്രസിദ്ധമാണല്ലോ. സാക്ഷാൽ രൂപത്തിലുള്ള കാഴ്ചയെക്കുറിച്ചാണ് 23-ാം വചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്.
5: വചനം 26.
6: ഫഅയ്ന, അപ്പോൾ എങ്ങോട്ടാണ്. തദ്ഹബൂൻ, നിങ്ങൾ പോകുന്നു, പോകും.
7: ഫഅയ്ന തദ്ഹബൂൻ,
6: അപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്.
5: വചനം 27.
6: ഇൻ ഹുവ, അതല്ല, ഇല്ലാ ദിക്റുൻ, ഒരു ഉപദേശമല്ലാതെ, ഒരു ഉത്ബോധനമല്ലാതെ, ലിൽ ആലമീൻ, ലോകർക്കു വേണ്ടി.
7: ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ,
6: അത് ലോകർക്കു വേണ്ടിയുള്ള ഒരു ഉപദേശം അഥവാ ഉത്ബോധനം അല്ലാതെ മറ്റൊന്നും അല്ല.
5: വചനം 28.
6: ലിമൻ ശാ, അതായത് ഉദ്ദേശിച്ചവർക്കു, മിങ്കും, നിങ്ങളിൽ നിന്ന്, ഐ യസ്തഖീം, താൻ ചൊവ്വിനു നിൽക്കാൻ.
7: ലിമൻ ശാ മിങ്കും ഐ യസ്തഖീം,
6: അതായത് നിങ്ങളിൽ നിന്ന് ചൊവ്വിനു നിലകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി.
5: വചനം 29.
6: വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലതാനും.

ദുർന്യായങ്ങളും കള്ളവാദങ്ങളും സ്ഥാപിക്കുവാൻ എന്തു മാർഗമാണ് നിങ്ങൾക്കുള്ളത്? എവിടെ പോയിട്ടാണ് നിങ്ങൾക്കതിന് സാധ്യമാകുക? ഇല്ല, ഒന്നുമില്ല, എവിടെയുമില്ല. ലോകർക്കാകമാനം വേണ്ടിയുള്ള ഉപദേശവും ഉത്ബോധനവും മാത്രമാണ് ഈ ഖുർആൻ. ഇതാണ് പരമാർത്ഥം. പക്ഷേ നേർമാർഗത്തിൽ ചൊവ്വിനെ നിലകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർക്കേ അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. നേരെ മറിച്ച് നിങ്ങളെപ്പോലെ നിഷേധത്തിലും മർക്കടമുഷ്ടിയിലും നിലകൊള്ളുന്നവർക്ക് അതുകൊണ്ട് നേട്ടമൊന്നും കൈവരുവാനില്ല എന്നു സാരം. ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല എന്ന് അള്ളാഹു അവസാനമായി ഉണർത്തിയിരിക്കുന്നു. ഒരു വമ്പിച്ച മൗലിക യാഥാർത്ഥ്യമാകുന്ന ഈ വിഷയത്തെപ്പറ്റി സൂറത്തുൽ ഇൻസാൻ 30-ാം വചനത്തിൻ്റെ വിവരണത്തിൽ വായിച്ചത് ഓർക്കുക. 19-ാം വചനത്തിൽ റസൂലുൻ കരീം, മാന്യനായ ഒരു ദൂതൻ എന്ന് പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ ഉദ്ദേശിച്ചാണെന്നും ഖുർആൻ അദ്ദേഹത്തിൻ്റെ വാക്കാണെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അദ്ദേഹമാണ് അള്ളാഹുവിങ്കിൽ നിന്ന് അത് ഏറ്റുവാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുക്കുന്നതെന്നാണെന്നും മേൽ വിവരിച്ചതിൽ നിന്ന് സ്പഷ്ടമാണല്ലോ. ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ അംഗീകരിച്ചിരിക്കുന്നതും ഇതുതന്നെയാണ്. എന്നാൽ മാന്യനായ ദൂതൻ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാണെന്നും ചിലർ പ്രസ്താവിച്ചിട്ടുണ്ട്. 20 മുതൽ 23 കൂടിയ വചനങ്ങൾ ശാന്തമായി പരിശോധിക്കുമ്പോൾ ഈ അഭിപ്രായത്തിന് പ്രസക്തിയില്ലെന്ന് കാണാവുന്നതാണ്. 22-ാം വചനത്തിൽ സാഹിബുക്കും നിങ്ങളുടെ ചങ്ങാതി എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാണെന്നുള്ളതിൽ സംശയമില്ല. വഹി ലഭിക്കുന്നത് മലക്ക് മുഖാന്തരമായതുകൊണ്ട് ആദ്യം മലക്കിൻ്റെ വിശ്വാസതയും യോഗ്യതയും സ്ഥാപിച്ച ശേഷം ആ വഹീൻ്റെ പ്രബോധകനും അവർക്ക് സുപരിചിതനുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസത ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. തുടർന്നുകൊണ്ട് 23-ാം വചനത്തിൽ രണ്ട് ദൂതന്മാരും മലക്കാകുന്ന ദൂതനും മനുഷ്യനാകുന്ന ദൂതനും തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതയും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. പിന്നീട് 24-ാം വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് യാതൊരു ആശങ്കക്കും അവകാശമില്ലെന്നും 25-ൽ നിഷേധികളുടെ ജൽപ്പനം വെറും മിഥ്യയാണെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. മാന്യനായ ഒരു ദൂതൻ റസൂലുൻ കരീം എന്ന് 19-ാം വചനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണെന്ന അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് തുടർന്ന് പറഞ്ഞ വിശേഷണങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാക്കി വ്യാഖ്യാനിക്കുവാൻ സാഹസപ്പെടുന്ന കൂട്ടത്തിൽ ചില പുത്തൻ വ്യാഖ്യാനക്കാർ സൂറത്തുൻ നജ്മിൽ അവർ ചെയ്തിരിക്കുന്നതുപോലെ ഒരു വൃഥാശ്രമം ഇവിടെയും നടത്തിക്കാണുന്നു. അങ്ങനെ 23-ാം വചനത്തിന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെളിഞ്ഞ മണ്ഡലത്തിലാണ് കണ്ടതെന്നും അഥവാ തിരുമേനി ഉന്നത നിലവാരത്തിലുള്ള ആളാണെന്നും മറ്റും അവർ അർത്ഥവ്യാഖ്യാനം നൽകിയിരിക്കുന്നു. സൂറത്തുൻ നജ്മിൽ വെച്ച് ഇവരുടെ ഈ അർത്ഥവ്യാഖ്യാനത്തിൻ്റെ പൊള്ളത്തരവും അതിന് ഇവരെ പ്രേരിപ്പിച്ച ഛേദോവികാരവും നാം എടുത്തുകാട്ടിയിട്ടുണ്ട്. അതിനാൽ ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാലും മാന്യനായ ദൂതൻ റസൂലുൻ കരീം എന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചു തന്നെയാണെന്ന് താൽപര്യപൂർവ്വം സമർത്ഥിക്കുവാൻ ഇവർ കൊണ്ടുവന്ന ചില ന്യായങ്ങളെക്കുറിച്ച് അല്പമൊന്ന് ഉണർത്തേണ്ടിയിരിക്കുന്നു. സൂറത്തുൽ ഹാഖ 40-ാം വചനത്തിൽ ഇതേ വാക്ക് റസൂലുൻ കരീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ഇവരുടെ ന്യായം. ദൂതന്റെ വിശേഷണമായി 21-ാം വചനത്തിൽ വിശ്വസ്തൻ അമീൻ എന്ന് പറഞ്ഞുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് വിശ്വസ്തൻ അൽ അമീൻ എന്നൊരു സ്ഥാനപ്പേർ പറയപ്പെട്ടു വന്നിരുന്നത് പ്രസ്താവ്യവുമാണ്. ആകയാൽ മാന്യനായ ദൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണെന്നുള്ളതിന് ഇതും ഒരു തെളിവാണ് എന്നത്രേ മറ്റൊരു ന്യായം. ഒന്നാമത്തെ ന്യായത്തിനുള്ള മറുപടി ഇതാണ്. സൂറത്തുൽ ഹാഖയിൽ മാന്യനായ ഒരു ദൂതൻ റസൂലുൻ കരീം എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചു തന്നെ, സംശയമില്ല. അതുകൊണ്ട് ഈ വാക്ക് കാണുന്നിടത്തെല്ലാം അതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാവണമെന്നില്ല. ഒരു നിശ്ചിത വ്യക്തിയെപ്പറ്റി മാത്രം പറയപ്പെടാവുന്ന ഒരു പ്രത്യേക നാമം മഗ്രിഫ അല്ല അത്. കേവലം മാന്യനും ദൂതനുമായ ഏതൊരാളെക്കുറിച്ചും പറയപ്പെടാവുന്ന ഒരു സാമാന്യ നാമം നെക്കിറ മാത്രമാണത്. മലക്കെന്നോ മനുഷ്യനെന്നോ ഉള്ള വ്യത്യാസത്തിനും അതിൽ പരിഗണനയില്ല. മാത്രമല്ല സൂറത്തുൽ ഹാഖയിലെ സന്ദർഭവും ഈ സൂറത്തിലെ സന്ദർഭവും വ്യത്യസ്തമാണുതാനും. ഇതു സംബന്ധിച്ച് നാം അവിടെ ഉണർത്തിയിട്ടുമുണ്ട്. രണ്ടാമത്തെ ന്യായത്തിൻ്റെ മറുപടി ഇതാണ്. അമീൻ എന്ന വിശേഷണവും തന്നെ സാമാന്യനാമമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക വിശേഷണമെന്ന നിലക്കായിരുന്നു അതിവിടെ പറഞ്ഞിരുന്നതെങ്കിൽ അതിൽ അൽ എന്ന അവ്യയം ചേർത്ത് അൽ അമീൻ എന്ന് പ്രത്യേകിപ്പിക്കുമായിരുന്നു. അങ്ങനെ ചെയ്യാത്ത സ്ഥിതിക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണമായിരിക്കണമെന്നുള്ളതിന് ഒരു തെളിവുമില്ല. പല നബിമാരെക്കുറിച്ചും സൂറത്ത് ശുഅറായിൽ റസൂലിൻ അമീൻ, വിശ്വസ്തനായ ഒരു ദൂതൻ എന്ന് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. ഇതിനു പുറമെ അതേ സൂറത്തിൽ ജിബ്രീലിനെക്കുറിച്ച്
അർ റൂഹുൽ അമീൻ, വിശ്വസ്തനായ ആത്മാവ്.

0: എന്ന് അൽ ചേർത്ത് പ്രസ്താവിച്ചിട്ടുമുണ്ട്. അറബി വ്യാകരണത്തിൽ അല്പമെങ്കിലും പരിചയം നേടിയവർക്കെല്ലാം വേഗം മനസ്സിലാക്കാവുന്നതത്രേ ഈ വ്യത്യാസം. ചില സ്വന്തം താൽപ്പര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് അവയുടെ സംരക്ഷണത്തിനും നീതീകരണത്തിനും വേണ്ടി നടത്തപ്പെടുന്ന ദുർവ്യാഖ്യാനം എന്നതിൽ കവിഞ്ഞ് ഇതിനൊന്നും യാതൊരു കഴമ്പുമില്ല.
1: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ റഹ്മാനി. തഫ്സീർ റഹ്മാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ തക്വീർ 22 മുതൽ 29 വരെയുള്ള വചനങ്ങളുടെ അമാനി മൗലവിയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.

0: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ ജുസ് 16 പാരായണം നിർവഹിക്കപ്പെടുന്നു. നമുക്ക് വേണ്ടി പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സോഫി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ജസാക്കുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിലൂടെ ജുസ് 16 പാരായണമാണ് നാം കേട്ടത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24-28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
2: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെപ്പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർആ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാഅ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
3: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَأَى بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ
4: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തൻ്റെ റബ്ബിൻ്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽ പെട്ടവനാകുന്നു.
5: ഹമ്മത് ബിഹി, അവൾ അദ്ദേഹത്തെപ്പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായവ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗല അൻ റഅ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം.

0: അവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ് ഇൻഷാ അള്ളാഹ്. സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
1: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽ ബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർത്ഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിനി എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്കു വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രേ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 27. വഇങ്കാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: സമുദായം പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവു പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിന്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവെന്ന്, മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത്, മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്, ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം, അദീം, വമ്പിച്ചതാകുന്നു.

0: അങ്ങനെ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകന്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ ഇനി കേൾക്കുന്നത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ സ്വാഭാവികമായും നമുക്കുണ്ടാകുന്ന അബദ്ധങ്ങളെ പ്രാമാണികമായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുത്തുകയാണ് അത്തഹ്സീൻ പരിപാടിയുടെ ധർമ്മം. ഇന്നത്തെ അത്തഹ്സീൻ പരിപാടിയിൽ സൂറത്തുൽ ഇൻസാൻ 21 മുതൽ 25 വരെ വചനങ്ങളാണ് നാം കേൾക്കുന്നത്.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇൻസാൻ, സൂറത്തുൽ ഇൻസാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ പാരായണത്തിൽ പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകളെ സംബന്ധിച്ചാണ് നമ്മൾ പഠിച്ചു വരുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചു വരുന്നത്. അമ്മ ജുസിലേതുപോലെ ഓരോ അക്ഷരവോ അല്ലെങ്കിൽ ഓരോ വാക്കുകളോ എടുത്തു പറയുന്നില്ല, പ്രത്യേകിച്ചും വരാൻ സാധ്യതയുള്ള തെറ്റുകൾ മാത്രമാണ് 29-ാമത്തെ ജുസിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ ഉള്ള ആയത്തുകൾ ശ്രദ്ധിക്കുക.

അലിയഹും ഫിയാബു സുന്ദുസിൻ. ഇവിടെ ഫിയാബു എന്നതിലെ ഫാഇൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അലിയഹും സിയാബു സുന്ദുസിൻ എന്ന് പറയുമ്പോൾ അത് തെറ്റാവും, കാരണം ഫാഇൻ്റെ മഹ്റജ് അതിൻ്റെ ഉച്ചാരണം പൂർണ്ണമായിട്ടും മാറുന്നു. അപ്പോൾ ഫിയാബു സുന്ദുസിൻ, ഫ ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് വരണം. ശേഷം ഖുദ്റുൻ, ഇവിടെ സ്വാദിന് പുള്ളിട്ട ദ്വാദാണ്. അപ്പോൾ നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് അണപ്പല്ലുകളോട് ചേർന്ന് വരുന്ന രൂപത്തിലാവണം, അല്ലാതെ അതിനെ സാധാരണ ഖുദ്റ് എന്ന് പറയരുത്. ഖുദ്റു വ ഇസ്തബ്റഖ്. ഇനി വ ഇസ്തബ്റഖ് വഖഫ് ചെയ്യുമ്പോൾ ഖാഫിനെ ശരിക്കും എടുത്തു കാണിക്കണം, കാരണം അത് ഖൽഖലയുടെ അക്ഷരമാണ്, ഖുതുബുജദ് എന്ന ഈ അഞ്ച് അക്ഷരത്തിൽപ്പെട്ടതാണ്. അപ്പോൾ അതിനെ വ ഇസ്തബ്റഖ് എന്ന് പറയണം. വഹുല്ലു അസാവിറ മിൻ ഫിദ്ദത്തിൻ. വഹുല്ലു അസാവിറ, ഇവിടെ മദ് മുൻഫസിലാണ്, മദ്ദക്ഷരമായ വാവിന് ശേഷം ഹംസ അടുത്ത പദത്തിൽ വന്നാൽ മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ടാണ് അതിനെ നീട്ടേണ്ടത്. അസാവിറ മിൻ ഫിദ്ദത്തിൻ, ഫിദ്ദത്തിൻ വസഖാഹും. ഫിദ്ദത്ത് നേരത്തെ പറഞ്ഞതുപോലെ ദാദാണ് അതിൻ്റെ മഖ്റജ്, ദാദിൻ്റെ ഉച്ചാരണം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ മഹ്റജ് അണപ്പല്ലുകളോട് ചേർന്ന് നാവിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ്. വസഖാഹും വസഖാഹും, ഖാഫിനെ ഉച്ചരിക്കുമ്പോൾ വസഖാ ഖാ അല്പം കനപ്പിച്ച് ഉച്ചരിക്കണം. വസഖാഹും അല്ലാതെ വസഖാഹും അല്ലെങ്കിലോ വസഖാഹും എന്നോ അല്ല ഉച്ചരിക്കേണ്ടത്. വസഖാഹും. റബ്ബുഹും ശറാബൻ തഹൂറ. ശറാബൻ, ഷറാനെയും കനപ്പിച്ച് അഥവാ തഫ്ഹീം ചെയ്തുകൊണ്ട് ഉച്ചരിക്കണം. ശറാബൻ തഹൂറ. ത്വവും ഖനമുള്ള അക്ഷരമാണ്, അഥവാ കനപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്, ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്. അപ്പോൾ അതോടൊപ്പം വരുന്ന ഗുന്ന, ഇഖ്ഫാം ബിഗുന്നയാണ്, അതിനെയും കനപ്പിച്ച് പറയണം. ശ

ഇന്ന ഹാദ കാന ലകും ജസാഅൻ. അവിടെ മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിന് തുല്യമായിട്ട് നിർബന്ധമായിട്ടും നീട്ടണം. വകാന സഅയുകും മഷ്കൂറ, സഅയുകും മഷ്കൂറ. മീമു സാക്കിനയ്ക്ക് ശേഷം മീമു വന്നാൽ ഇത് ഗ മുതമാസിലൈന സഗീർ. ആ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് നന്നായിട്ട് ശദ്ദ് ചെയ്ത് കൂട്ടി ലയിപ്പിച്ച് മണിക്കലോടുകൂടെ വായിക്കണം. അപ്പോൾ വകാന സഅയുകും മഷ്കൂറ.

0: إِنَّا نَحْنُ نَزَّلْنَا عَلَيْكَ الْقُرْآنَ. ഇവിടെ ഖുർആന എന്ന പദത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണത്, എപ്പോഴും നമ്മൾ പറയുന്നൊരു വാക്കാണത് ഖുർആൻ. നമ്മൾ പലപ്പോഴും ഖുർആൻ ഖുർആൻ എന്നാണ് പറയുക. അപ്പോൾ ഖുർആന ഖുർആന, ഖാഫിൻ്റെ ഉച്ചാരണമെങ്കിലും പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം, ഒരിക്കലും കാഫിനെ കൊണ്ട് പറയരുത്. തൻസീല, അവിടെ ഇഖ്ഫാവും ബിഗുന്ന.
1: നഹ്നു നസ്സൽനാ അലൈക്കൽ ഖുർആന തൻസീല فاصبر لحكم ربك ولا تطع منهم آثما أو كفورا.
0: ഇവിടെ فاصبر لحكم, അധികം ആളുകളും فاصبر لحكم എന്നായിരിക്കും പറയുക. റായിനെ കനപ്പിച്ചുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയരുത്. فاصبر, റായിനെ തർക്കീക്കാണ് അഥവാ നേർപ്പിച്ചുകൊണ്ട് ഉച്ചരിക്കണം فاصبر. അതോടൊപ്പം സ്വാദിൻ്റെ ഉച്ചാരണവും, അതിനെ സീൻ ഫസ്ബീർ ഫസ്ബീർ അല്ലെങ്കിൽ ഫസ്ബീർ എന്ന് പറയരുത്. ഫസ്ബീർ ലിഹുക്മി റബ്ബിക, ലിഹുക്മി റബ്ബിക, കാഫിനെ കൽക്കല ചെയ്യരുത്. ലിഹുക്മി ലിഹുക്മി റബ്ബിക വലാ തുതിഅ് മിൻഹും, തുതിഅ് എന്നുള്ള പദമൊക്കെ ശരിക്കും പറഞ്ഞു പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ യഥാർത്ഥ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചുകൊണ്ട് പറയാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് സാധാരണ പോലെ തുതിഅ് എന്നാവും. ഒന്നാമത്തതും ത, രണ്ടാമത്തതും ത, ഈ രൂപത്തിലാവും. ശരിക്കും രണ്ടാമത്തത് ത ആണ്. അങ്ങനെ ഉച്ചരിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ അർത്ഥം വരികയുള്ളൂ. അപ്പോൾ വല തുതിഅ് ഇങ്ങനെ തന്നെ പറയണം. മിൻഹും ആസിമൻ ഔ കഫൂറ, ആസിമൻ ഇതുപോലെ സഇനയും സീനാക്കിക്കൊണ്ട് വായിക്കരുത്. അതൊക്കെ വലിയ വലിയ തെറ്റുകളായിട്ട് വരും. അപ്പോൾ
1: فاصبر لحكم ربك ولا تطع منهم آثما أو كفورا.
0: ഇനി 25-ാമത്തെ ആയത്തിൽ
1: واذكر اسم ربك بكرة وأصيلا.
0: واذكر اسم ربك, ഇവിടെ واذكر اسم കൂട്ടി ഓതുമ്പോൾ واذكر اسم, അല്ലെങ്കിലോ واذكر اسم, അവിടെ നമ്മൾ വഖഫ് ചെയ്യുകയില്ല. വഖഫ് ചെയ്താൽ വദ്കുർ എന്നാണ് പറയുന്നത്. പിന്നെ ഇസ്മ, ഒരിക്കലും അവിടെ വദ്കുർ ഇസ്മ എന്ന് പറയരുത്, വദ്കുരിസ്മ വദ്കുരിസ്മ എന്നാണ് പറയേണ്ടത്. റബ്ബിക ബുക്റത്തൻ, കാഫിനെ കലകല ചെയ്യാതെയാണ് വായിക്കേണ്ടത്. ബുക്റത്തൻ ബുക്റത്തൻ എന്ന് പറയാൻ പാടില്ല.
1: വ അസ്വീല ബുക്റത്തൻ വ അസ്വീല,
0: ഇദ്ഗാം നാഖിസ്, ആ തൻവീനിനെ വാവിലേക്ക് ഇദ്ഗാം ചെയ്ത് ഉച്ചരിക്കുന്നു.

0: സൂറത്തുൽ ഇൻസാനിലെ 21 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. പാരായണത്തിൽ വളരെ കൃത്യതയും ഭംഗിയും യഥാർത്ഥ മഹ്റജിൽ നിന്നുമുള്ള ഒരു ഉച്ചാരണം ഒക്കെ ഉണ്ടാക്കി വളരെ ഭംഗിയായിട്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.
1: പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് അത്തഹ്സീൻ. പാരായണ സമയങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അബദ്ധങ്ങളെയും തെറ്റുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബഹുമാനനായ ഹാഫിള് അബ്ദുശുക്കൂർ.
2: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും
2: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത് ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി, അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു, ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്താണെന്ന് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീട് അതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള, അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു, അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോ ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാൻ. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 465-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഹാമിദി.

ബാറക്കല്ലാഹു ഫീക്കും, ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 465-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഖാമിദി. വിശുദ്ധ കഅബയെയും മസ്ജിദുൻ നബവിയെയും ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിൻ്റെ ദിവ്യവചനങ്ങൾ ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. പ്രഭാതത്തിൻ്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെ ഖുർആൻ പാരായണങ്ങളിലേക്ക്.

0: الله أكبر
1: الله أكبر.
0: الله أكبر
1: الله أكبر.

0: الله أكبر
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമിലെ മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ നഹ്ലിലെ 90 മുതൽ 102 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷെയ്ഖ് അബ്ദുല്ല ബുഐചാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: أكبر.
1: سمع الله لمن حمده.
0: ربنا ولك الحمد.
1: الله
0: الله أكبر.

0: أمر سلام هي حتى مطلع الفجر. الله
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്തീൻ, സൂറ ഖദർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.
3: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
4: Tune to reality.
5: بالله من الشيطان الرجيم. ولقد

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്തു ത്വാഹ 115 മുതൽ 135 വരെ വചനങ്ങൾ. പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ നാം കേൾക്കുന്നത് സൂറത്തു നൂർ 11 മുതൽ 21 വരെ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് കാര്യ റാഷിദ് അൽ ഖുലൈബ്.
1: أعوذ بالله من الشيطان الرجيم.

0: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35 കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ ഖാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാം. വിശുദ്ധ ഖുർആനിലെ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും സൂറ അശ്ശൂറ മുഴുവനായും സൂറ അന്നംല് 1 മുതൽ 82 വരെയുമുള്ള വചനങ്ങളാണ് തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കാൻ പോകുന്നത്. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി വദിയ അൽ യമാനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. തൻസീലിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ സൂറ ഫുർഖാൻ 61 മുതൽ അവസാന വചനം വരെയും, സൂറ ശുഅറ മുഴുവനായും, സൂറ അന്നംല് 1 മുതൽ 82 വരെയുള്ള വചനങ്ങളുമാണ്.
1: നിങ്ങൾക്കറിയാമോ, ലോകത്ത് 250 കോടി ജനങ്ങൾ റേഡിയോ ശ്രോതാക്കളാണ്. ജീവനുള്ള മനോഹര ശബ്ദത്തിൽ സംസാരം കേട്ടിരിക്കാം. കിടന്നും നടന്നും ഇരുന്നും വിശ്രമിച്ചും റേഡിയോ കേൾക്കാനാവും. ജോലി ചെയ്യുമ്പോഴും യാത്രയിലും റേഡിയോ ആസ്വദിക്കാം. കേവലം കാതുമാത്രം മതിയാവും, ചിലവോ വളരെ കുറവും. പീസ് റേഡിയോ എന്ന് കേട്ടിട്ടില്ലേ? ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലേ? എത്രയെത്ര പ്രോഗ്രാമുകളാണ് അതിലുള്ളതെന്ന് അറിയുമോ? എല്ലാവർക്കും പറ്റിയ പ്രോഗ്രാമുകളുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കും വനിതകൾക്കും എല്ലാം യോജിച്ച പരിപാടികൾ ധാരാളമായുണ്ട്. ഏത് ജോലിക്കിടയിലും ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിങ്ങൾക്കും പീസ് റേഡിയോയുടെ കേൾവിക്കാരനാകാൻ കഴിയും. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. 24 മണിക്കൂറും നിലയ്ക്കാത്ത നന്മയുടെ ശബ്ദപ്രവാഹത്തിലേക്ക് ഉറ്റവരെയും ഉടയവരെയും നമുക്ക് ക്ഷണിക്കാം. പീസ് റേഡിയോ, നന്മയുടെ നാദം, നാളേക്കുള്ള നാദം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി പീസ് റേഡിയോ ഒരുക്കുന്ന പ്രോഗ്രാമുകളിൽ ഒന്നാണ് ഹൃദയവസന്തം. ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم وما خلقنا السماء والأرض وما بينهما باطلا ذلك ظن الذين كفروا فويل للذين كفروا من النار. ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 27-ാമത്തെ വചനമാണ് ഊതിക്കൽപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിലൂടെ വളരെ ഗൗരവതരമായ ചില കാര്യങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വമാ ഖലഖന, നാം സൃഷ്ടിച്ചിട്ടില്ല, അസ്സമാ ആകാശത്തെ, വൽ അർദ ഭൂമിയും, വമാ ബൈനഹുമാ അവയുടെ ഇടയിലുള്ളതും, ബാത്തില നിരർത്ഥമായി, വൃദ ذلك അത്, ലന്നു ധാരണയാണ്, അല്ലദീന കഫറു അവിശ്വസിച്ചവരുടെ, ഫവൈലുൻ അതിനാൽ നാശം, ലില്ലദീന കഫറു അവിശ്വസിച്ചവർക്ക്, മിനന്നാർ നരകം നിമിത്തം അല്ലെങ്കിൽ നരകമാകുന്ന, അഥവാ ആകാശവും ഭൂമിയും അവയുടെ ഇടയിലുള്ളതും നാം നിരർത്ഥമായി അല്ലെങ്കിൽ വൃഥാ സൃഷ്ടിച്ചിട്ടില്ല. അവിശ്വസിച്ചിട്ടുള്ളവരുടെ ധാരണയത്രേ അത്. ആകയാൽ അവിശ്വസിച്ചവർക്ക് നരകമാകുന്ന നാശം. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആകാശങ്ങളെയും അതേപോലെ തന്നെ ഭൂമിയെയും അവക്കിടയിലുള്ള കോടാനകോടി സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ചത് കൃത്യമായ ലക്ഷ്യത്തോടുകൂടിയാകുന്നു. നിരർത്ഥമായി, അർത്ഥശൂന്യമായി ഇതൊന്നും അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. എന്നാൽ അവിശ്വാസികളായ ആളുകൾ അല്ലാഹുവിനെക്കുറിച്ച് അതേപോലെ അല്ലാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് വെച്ചു പുലർത്തുന്ന ധാരണ, വിശ്വാസം അപ്രകാരമാകുന്നു. ഈ ആകാശഭൂമികൾ അത് വെറുതെ സൃഷ്ടിക്കപ്പെട്ടതാണ്, അതിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യമൊന്നുമില്ല എന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഇബ്നു കസീർ റഹ്മഹുള്ള പറയുന്നു, യുഖ്ബിറു തആല അന്നഹു മാ ഖലഖൽ ഖൽഖ അബസൻ. അല്ലാഹു അറിയിക്കുന്നു, അല്ലാഹു സൃഷ്ടികളെ സൃഷ്ടിച്ചത് വെറുതെയല്ല, വഇന്നമാ ഖലഖഹും, തീർച്ചയായും അവരെ അവൻ സൃഷ്ടിച്ചത് ലിയഅബ്ദൂ, അവനെ ആരാധിക്കുന്നതിനു വേണ്ടിയാകുന്നു. വയുവഹ്ദൂഹു, അവനെ ഏകനാക്കുന്നതിനു വേണ്ടിയാകുന്നു. സുമ്മ യജ്മഉഹും ലിയൗമിൽ ജംഉ, പിന്നെ ഒരുമിച്ചു കൂട്ടുന്ന ദിവസം അവൻ അവരെ ഒരുമിച്ചു കൂട്ടും. ഫയുസീബുൽ മുത്തീഅ വയുഅദ്ദിബുൽ കാഫിറ, അല്ലാഹുവിന് വഴിപ്പെട്ടവന് അല്ലാഹു പ്രതിഫലം നൽകും. അല്ലാഹുവിനെ ധിക്കരിച്ച, അല്ലാഹുവിൽ അവിശ്വസിച്ചവനെ അല്ലാഹു ശിക്ഷിക്കുകയും ചെയ്യും. വലിഹാദ ഖാല തആൽ, അതാണ് അല്ലാഹു പറഞ്ഞത്, വമാ ഖലഖന സമാഅ വൽ അർദ വമാ ബൈനഹുമ ബാത്തില ذلك ظن الذين كفروا. ഇബ്നു കസീർ റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ കാര്യങ്ങളാണ് ഇത്. മാത്രമല്ല അദ്ദേഹം പറയുന്നു, ഐ ലാ യറൗന ബഅസൻ വലാ മആദൻ, അത്തരം ആളുകൾ ഉയർത്തെഴുന്നേൽപ്പിനെയോ ഒരു മടക്കത്തെയോ അവർ കാണുന്നില്ല. വഇന്നമ യഅതഖിദൂന ഹാദിഹി ദാറ ഫഖത്ത്, അവർ വിശ്വസിക്കുന്നത് ജീവിതമെന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് മാത്രമാകുന്നു എന്നാകുന്നു. ഫവൈലുൽ ലില്ലദീന കഫറു മിനന്നാർ, എന്നാൽ അവിശ്വാസികൾക്ക് നരകത്തിൽ നാശം. ഐ വൈലുൽ ലഹും യൗമ മആദിഹിം, അവർ മടക്കപ്പെടുന്ന ആ മടക്ക ദിവസം അവർക്ക് നാശം. വനുഷൂരിഹിം മിനന്നാരി അൽ മുഇദ്ദ ലഹും, അവർക്കായി ഒരുക്കിവച്ച ആ നരകത്തിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവർക്കു നാശം. അപ്പോൾ മരണശേഷം ഒരു ജീവിതമില്ല എന്നത് അങ്ങനെ പറയുന്ന ആളുകൾക്ക് തീർച്ചയായും നാളെ പരലോകത്ത് കഠിന കഠോരമായ ശിക്ഷയാണ് അവരെ കാത്തിരിക്കുന്നത്. അല്ലാമ സഅദി റഹ്മത പറയുന്നു, യുഖ്ബിറു തആല അൻ തമാമി ഹിക്മതിഹി, അല്ലാഹുവിൻ്റെ അതിശക്തമായ പരിപൂർണമായ യുക്തിയുടെ അടിസ്ഥാനത്തിൽ അല്ലാഹു അറിയിക്കുന്നു. ഫീ ഖൽഖിഹി അസ്സമാവാത്തി വൽ അർദി, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചതിൻ്റെ കാര്യത്തിൽ. വഅന്നഹു ലം യഖ്ലുഖുഹുമാ ബാത്തില, ഈ ആകാശങ്ങളെയും ഭൂമിയെയും അല്ലാഹു നിരർത്ഥമായി അർത്ഥശൂന്യമായി സൃഷ്ടിച്ചിട്ടില്ല. ഐ അബസൻ വലഇബൻ, വെറുതെയോ കളിയായിട്ടോ സൃഷ്ടിച്ചിട്ടില്ല. മിൻ ഗൈരി ഫാഇദത്തിൻ വലാ മസ്ലഹ, ഒരു നന്മയും ഉദ്ദേശിക്കാതെ ഒരു ഗുണവും ഉദ്ദേശിക്കാതെ അല്ലാഹു സൃഷ്ടിച്ചിട്ടില്ല. വദാലിക ദന്നുൽ ലദീന കഫറു, അത് സത്യനിഷേധികളുടെ ധാരണയാകുന്നു. അതായത് ബി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിനെ കുറിച്ചുള്ള അവരുടെ ധാരണ. ഹൈസു ദന്നു മാ ലാ യലീഖു ബിജലാലി, അല്ലാഹുവിൻ്റെ മഹത്വത്തിന് നിരക്കാത്ത തരത്തിലാണ് ആ തരത്തിൽ അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. ഫവൈലുൽ ലില്ലദീന കഫറു മിനന്നാർ, എന്നാൽ അവിശ്വാസികൾക്ക് നരകത്തിൽ ഇതു നിമിത്തം നാശം. ഫഇന്നഹല്ലതി തഅഖുദുൽ ഹഖ്ഖ മിൻഹും വതബ്ലുഗു മിൻഹും കുല്ല മബ്ലഗിൻ വഇന്നമാ ഖലഖല്ലാഹു സമാവാത്തി വൽ അർദ ബിൽ ഹഖ്ഖ് വലിൽ ഹഖ്. യഥാർത്ഥത്തിൽ അല്ലാഹു ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് സത്യമായിക്കൊണ്ടാകുന്നു, യഥാർത്ഥമായ രൂപത്തിലാകുന്നു. അതേപോലെ തന്നെ അല്ലാഹുവിലെ ചില യാഥാർത്ഥ്യങ്ങൾക്ക് വേണ്ടി ആകുന്നു സൃഷ്ടിച്ചിരിക്കുന്നത്. ഫഖലഖഹുമാ ലിയഅലമൽ ഇബാദ് കമാല ഇൽമിഹി, അല്ലാഹുവിൻ്റെ അറിവിൻ്റെ പൂർണ്ണത സൃഷ്ടികൾ അല്ലെങ്കിൽ ദാസന്മാർ അറിയാൻ വേണ്ടി. വഖുദ്റതിഹി വസഅതി സുൽത്താനി, അല്ലാഹുവിൻ്റെ കഴിവും അവൻ്റെ അധികാരത്തിൻ്റെ വിശാലതയും അവർ മനസ്സിലാക്കാൻ വേണ്ടി. വഅന്നഹു തആല വഹ്ദഹു അൽ മഅബൂദ്, അല്ലാഹു മാത്രമാകുന്നു ആരാധ്യനെന്നും അവർ മനസ്സിലാക്കാൻ വേണ്ടി. ദൂനമല്ലം യഖ്ലുഖ് മിസ്ഖാല ദർറത്തിൻ മിനസ്സമാവാത്തി വൽ അർദ്, അവനല്ലാത്തതൊന്നും തന്നെ ആകാശങ്ങളിലും ഭൂമിയിലും അണുത്തൂക്കം പോലും അണു അളവ് പോലും ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. وأن البعث حق وسيفصل الله بين أهل الخير والشر. അതേപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പ് സത്യമാകുന്നു. ശേഷം അല്ലാഹു നന്മയും തിന്മയും അത് കൃത്യമായി വ്യവച്ഛേദിക്കും, വിശദീകരിക്കും, വേർതിരിക്കും. അവിടെ അല്ലാഹുവിൻ്റെ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് പ്രത്യേകം പറഞ്ഞ കാര്യം, നാളെ പരലോകത്ത് അല്ലാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക്, അതേപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന ശിക്ഷ അതിഭയാനകമാകുന്നു എന്നതാണ്. മറ്റൊന്ന്, അല്ലാഹു ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യം അല്ലാഹുവിനുണ്ട്. ഖുർആൻ വേറെയും പല ഭാഗത്തും അത് പറയുന്നുണ്ട്. അല്ലാഹുവിനെ ഏകനാക്കുക എന്നത് മാത്രമാണ്, അല്ലാഹുവിന് മാത്രം വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുക, ഇബാദത്ത് മുഴുവൻ, ആരാധനകൾ മുഴുവൻ അല്ലാഹുവിന് മാത്രം അർപ്പിക്കുക എന്നതാണ് പരമമായ ലക്ഷ്യം. സൂറത്തു ദാരിയാത്തിൽ പറഞ്ഞതുപോലെ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ഞാൻ സൃഷ്ടിച്ചിട്ടില്ല. അപ്പോ അല്ലാഹു നമ്മെയും ഈ പ്രപഞ്ചത്തെയും ഇതിലുള്ള സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ചത് ഏകനായ അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാകുന്നു. മറ്റൊരു തഫ്സീറിൽ കാണാം, വമാ ഖലഖന സമാഅ വൽ അർദ വമാ ബൈനഹുമാ അബസൻ വലഹുവാ, നാം ആകാശങ്ങളെയും ഭൂമിയെയും ഒരു തമാശയായിക്കൊണ്ട് അല്ലെങ്കിൽ വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. വദാലിക ളന്നുൽ ലദീന കഫറു, അത് സത്യനിഷേധികളുടെ ധാരണയാകുന്നു, വിചാരമാകുന്നു. ഫവൈലുൽ ലഹും മിനന്നാർ, നരകത്തിൽ അവർക്ക് നാശം. അതായത് യൗമൽ ഖിയാമ ലിളന്നിഹിമുൽ ബാത്തിൽ വകുഫ്രിഹിം ബില്ലാ, അവരുടെ അർത്ഥശൂന്യമായ ഈ ധാരണ കൊണ്ടും അല്ലാഹുവിൽ അവർ അവിശ്വസിച്ചത് കാരണവും അവർക്ക് നാശം. അല്ലാമ തബരി റഹ്മോത് പറയുന്നു, അബസൻ വലഹുവ, ആകാശഭൂമികളും അവക്കിടയിലുള്ളതും നാം വെറുതെ സൃഷ്ടിച്ചിരിക്കുന്നു എന്നാണോ ഇവർ വിചാരിക്കുന്നത്? മാ ഖലഖനാഹുമ ഇല്ലാ ലിയഅമല ഫീഹിമ ബിത്വഅതിന വയൻതഹ യൻതഹി ഇലാ അംരിന വനഹീന, ആകാശഭൂമികളിൽ ഉള്ളവർ നമ്മെ അനുസരിച്ചുകൊണ്ടും നമ്മുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും നമ്മുടെ വിലക്കുകൾ അത് പാലിച്ചുകൊണ്ടും ജീവിക്കാൻ വേണ്ടിയാണ് ആകാശഭൂമികളിൽ ഉള്ളവരെ സൃഷ്ടിച്ചത് എന്നർത്ഥം. ഇബ്നു ആഷൂർ റഹ്മഹുള്ള ഈ വചനം വ്യാഖ്യാനിക്കുന്നിടത്ത് സൂറത്തു ദുഖാനിലെ ഒരു വചനം അനുബന്ധമായി കൊടുക്കുന്നത് കാണാൻ സാധിക്കും. 39-ാമത്തെ വചനം, മാ ഖലഖനാഹുമാ ഇല്ലാ ബിൽഹഖ്, സത്യമായിക്കൊണ്ടല്ലാതെ നാം അവ രണ്ടിനെയും ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചിട്ടില്ല. മറ്റൊന്ന്, ഫഖൗലു ലാ ബഅസ ബഅദൽ മൗത്, മരണശേഷം ഒരു ഉയർത്തെഴുന്നേൽപ്പില്ല എന്ന് പറയുന്ന ആളുകൾ തത്വത്തിൽ വാദിക്കുന്നത് യുഫീദു അന്നല്ലാഹ ഖലഖ സമാഅ വൽ അർദ വമാ ബൈനഹുമാ ബാത്തില, ആകാശങ്ങളും ഭൂമിയും അല്ലാഹു നിരർത്ഥകമായി സൃഷ്ടിച്ചതാകുന്നു എന്നതാണ് ആ വാദത്തിലൂടെ വരുന്നത്. വഖൗലു ലാ ബഅസ ബഅദൽ മൗത്, മറ്റൊന്ന്, മരണാനന്തരം ഒരു ജീവിതമില്ല എന്ന് പറയുമ്പോൾ യത്തഹിമുല്ലാഹ തബാറക വ തആല ബിൽ ലഹ്വി വൽ അബസി വല്ലാഹു തആല മുനസ്സഹുൻ അൻ ദാലിക്, അല്ലാഹുവിനെ കളി തമാശയാക്കുന്നത ഒരു വചനമാകുന്നു അത്. അർത്ഥശൂന്യമായി, ലക്ഷ്യമില്ലാതെ അലക്ഷ്യമായി അല്ലാഹു ഇതൊക്കെ സൃഷ്ടിച്ചു എന്നതാണ് അത്തരം ആളുകൾ വാദിക്കുന്നത്. സൂറത്തുൽ മുഅ്മിനൂനിലെ 115-116 വചനങ്ങളിൽ അല്ലാഹു പറയുന്നു, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസ وَأَنَّكُمْ إِلَيْنَا لَا تُرْجَعُونَ. أَفَحَسِبْتُمْ നിങ്ങൾ വിചാരിക്കുന്നുവോ, അന്നമ ഖലഖനാകും, തീർച്ചയായും നിങ്ങളെ നാം സൃഷ്ടിച്ചിരിക്കുന്നത് അബസ വെറുതെയാണെന്ന്, വഅന്നകും തീർച്ചയായും നിങ്ങൾ ഇലൈന നമ്മിലേക്ക് ലാ തുർജഊൻ മടക്കപ്പെടുന്നവരല്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ. തുടർന്ന് പറയുന്നു, ഫതആലല്ലാഹുൽ മലികുൽ ഹഖ്, എന്നാൽ എല്ലാത്തിൻ്റെയും അധിപനായ അല്ലാഹു അവൻ ഹക്കായിട്ടുള്ളവനാകുന്നു, യഥാർത്ഥമായിട്ടുള്ളവനാകുന്നു. ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ കരീം, അവനല്ലാത്തൊരാരാധ്യനില്ല, അവൻ മഹത്തായ മാന്യമായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥനാകുന്നു. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശങ്ങളും ഭൂമിയും അതേപോലെ തന്നെ മനുഷ്യരെയും ജീവജാലങ്ങളെയും എല്ലാത്തിനെയും സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ വലിയ ഉദ്ദേശ്യ ലക്ഷ്യം അല്ലാഹുവിനുണ്ട്. നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്ന്? ആ ചോദ്യത്തിലടങ്ങിയിരിക്കുന്ന പൊരുൾ അല്ല, ഒരിക്കലുമല്ല. അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യം അല്ലാഹുവിനുണ്ട്. ആ ലക്ഷ്യമെന്താണ്? ആര് അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുവോ, ആരാണ് അല്ലാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കാത്തവർ എന്ന് അല്ലാഹ് പരീക്ഷിച്ചറിയുന്നു. അതുപോലെ തന്നെ സത്യനിഷേധികളുടെ വിശ്വാസവും സത്യവിശ്വാസികളുടെ വിശ്വാസവും രണ്ടു വചനങ്ങളിൽ അല്ലാഹു വ്യക്തമായി പഠിപ്പിക്കുന്നു. ഈ ആയത്തിൽ പറയുന്നു, വമാ ഖലഖന സമാഅവൽ അർദ വമാ ബൈനഹുമ ബാത്തില, ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും നാം നിരർത്ഥകമായി സൃഷ്ടിച്ചിട്ടില്ല. ഇങ്ങനെ വിശ്വസിക്കുന്നത്, ഇതൊക്കെ നിരർത്ഥകമായി സൃഷ്ടിച്ചതാണ്, അർത്ഥശൂന്യമാണ്, ഇതിന്റെ പിന്നിൽ യാതൊരു ലക്ഷ്യവുമില്ല എന്ന് പറയുന്നത്, ഇത് അവിശ്വസിച്ചവരുടെ അവിശ്വാസികളുടെ വിശ്വാസമാകുന്നു, ധാരണയാകുന്നു. എന്നാൽ അഹ്ലുൽ ഈമാൻ, വിശ്വാസികൾ എന്ന് പറയുന്ന ആളുകളുടെ വിശ്വാസം എന്താണ്? അല്ലാഹു സൂറത്തു ആലി ഇംറാനിൽ പറയുന്നു, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, റബ്ബേ ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നീ പരിശുദ്ധനാകുന്നു, നരകശിക്ഷയെത്തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. അപ്പൊ യഥാർത്ഥ വിശ്വാസികൾ അല്ലാഹു ഈ സൃഷ്ടിച്ചു വച്ചതിൻ്റെ പിന്നിൽ വലിയ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ അല്ലാഹുവിനുണ്ട്. നാം ഓരോരുത്തരെയും സൃഷ്ടിച്ചതിൻ്റെ പിന്നിൽ അല്ലാഹുവിന് ഉദ്ദേശ്യ ലക്ഷ്യമുണ്ട്. വെറുതെ സൃഷ്ടിച്ചതല്ല, പാഴ്വേലയല്ല അല്ലാഹുവിൻ്റെ ഈ സൃഷ്ടിപ്പ് എന്നാണ് യഥാർത്ഥ വിശ്വാസികൾ വിശ്വസിക്കുക. എന്നാൽ അവിശ്വാസികളാകട്ടെ, ഈ സൃഷ്ടിപ്പിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യവുമില്ല എന്ന് വിശ്വസിക്കുന്നവരാകുന്നു. സൂറത്ത് സ്വാദിലെ 28-ാമത്തെ വചനം, തുടർന്നുള്ള വചനം പറയുന്നു, അംനജ്അലുൽ ലദീന ആമനു വഅമിലുസ്സാലിഹാതി കൽമുഫ്സിദീന ഫിൽ അർദ് അംനജ്അലുൽ മുത്തഖീന കൽഫുജ്ജാർ. അം നജ്അലു, അതല്ല നാം ആക്കുമോ, അല്ലദീന ആമനു വിശ്വസിച്ചവരെ, വഅമിലുസ്സാലിഹാതി സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ, കൽമുഫ്സിദീന കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ, ഫിൽ അർദി ഭൂമിയിൽ, അം നജ്അലു അല്ലെങ്കിൽ നാം ആക്കുമോ, അൽ മുത്തഖീന ഭയഭക്തന്മാരെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ജീവിക്കുന്നവരെ, കൽ ഫുജ്ജാർ ദുഷ്ടന്മാരെപ്പോലെ അല്ലെങ്കിൽ തോനിവാസികളെപ്പോലെ. അല്ലാഹു പറയുന്നു, അതല്ല വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്നവരെ പോലെ നാം ആക്കുകയോ, അതല്ലെങ്കിൽ സൂക്ഷ്മതയുള്ള ഭയഭക്തന്മാരെ നാം ദുഷ്ടന്മാരെപ്പോലെ ആക്കുകയോ. അതാണ് ഈ വചനം അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വചനങ്ങൾ, അവൻ്റെ കലാം ധാരാളമായി കൂടുതലായി പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്താനും നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
3: ജസാകുമുല്ലാഹ് ഖൈറൻ. നാം കേട്ടത് ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
5: نور على مر الزمان تألقا وأضاء للدنيا طريقا.
6: വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച് അർദ്ധസത്യങ്ങൾ നിറച്ച് ആരോപണങ്ങൾ തൊടുത്തുവിട്ട് അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ് ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച് ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തി നിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിൻ്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറ നീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിൻ്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: തിരക്കാണ്, എപ്പോഴും തിരക്കിലാണ്. തിരക്കൊഴിഞ്ഞ നേരമില്ല. നേരം വെളുത്താൽ തുടങ്ങുകയായി തിരക്കുകൾ. വീട്ടിൽ തയ്യാറെടുപ്പ്, പിന്നെ ജീവസന്ധാരണത്തിന് ജോലിസ്ഥലത്തേക്കുള്ള മടുപ്പിക്കുന്ന യാത്ര, മണിക്കൂറുകൾ നീണ്ട ജോലി, മനസ്സും ശരീരവും തളർന്ന് വീട്ടിലേക്കുള്ള മടക്കയാത്ര. വീട്ടിലെത്തിയാൽ ഒന്ന് ദേഹശുദ്ധി വരുത്തി വല്ലതും കഴിച്ച് ഉറങ്ങിയാൽ മതി എന്നാവും. സമാധാനമില്ല, സ്വസ്ഥതയില്ല, തിരക്കു തന്നെ തിരക്ക്. നല്ലത് കേൾക്കണമെന്നുണ്ട്, നല്ലത് പഠിക്കണമെന്നുണ്ട്, ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ട്. പക്ഷേ തിരക്കൊഴിഞ്ഞ നേരമില്ല. ആവർത്തിക്കുന്ന മടുപ്പിക്കുന്ന ജോലിയുടെ വിരസതയും സമ്മർദ്ദവും മറ്റേറെ പ്രയാസങ്ങളും കഴിഞ്ഞ് ഒന്ന് വിശ്രമിക്കാൻ പോലും നേരം കിട്ടുന്നില്ല. പിന്നെയല്ലേ ക്ലാസുകൾ, പഠനം, ഒന്നും നടക്കില്ല, ഒന്നും ശരിയാകില്ല, ഒന്നിനും നേരമില്ല. വല്ലാത്തൊരു ജീവിതം. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ, നിങ്ങൾക്ക് സ്വരമാധുര്യത്തോടെ ഖുർആൻ പാരായണം കേൾക്കണമെന്നുണ്ടോ? പാരായണ നിയമസഹിതം ചൊല്ലിപ്പഠിക്കണമെന്ന ആഗ്രഹമുണ്ടോ? അതോ അർത്ഥസഹിതം പഠിക്കണമെന്നാണോ ആഗ്രഹം? ഹദീസ് പഠിക്കണമെന്നുണ്ടോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയേണ്ടതുണ്ടോ? ഈ ആധുനിക കാലഘട്ടത്തിലും അന്യൂനമായ ഇസ്ലാമിന്റെ വ്യതിരിക്തതയാണോ അറിയേണ്ടത്? അതോ കർമ്മശാസ്ത്രമോ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളോ വനിതകളും കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണോ? അതല്ല സർക്കാർ സേവനങ്ങളും മറ്റു കാര്യങ്ങളും അറിയാൻ താല്പര്യമുണ്ടോ? അറിവിനൊപ്പം വിനോദവും കിട്ടണമെന്നാഗ്രഹമുണ്ടോ? ഇപ്പറഞ്ഞ എന്തിനും ഒറ്റക്കാര്യം ചെയ്താൽ മതി. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്യുക. സമയനഷ്ടമില്ലാതെ കേട്ടുകൊണ്ടേയിരിക്കുക. യാത്രയിലും വിശ്രമവേളകളിലും മറ്റും നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദസഹായിയായി 24 മണിക്കൂറും നിങ്ങൾക്ക് കൂടെയുണ്ട്. നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി, പിന്നെ കേൾക്കാനായി ഒരു നല്ല മനസ്സും.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: نور على مر الزمان تألقا وأضاء للدنيا طريقا
3: 6 നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്? അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്? ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു? അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ സഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്ദിനെ ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
4: മലയാളത്തിലെ ആധികാരിക ഖുർആൻ വ്യാഖ്യാന ഗ്രന്ഥമായ തഫ്സീർ അമാനിയിൽ നിന്നും സൂറത്ത് അബസയുടെ 1 മുതൽ 16 വരെയുള്ള വചനങ്ങൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് കേൾക്കാം.
5: അധ്യായം 80, സൂറത്ത് അബസ. മുഖം ചുളിച്ചു, മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 42.
6: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ പ്രമുഖരായ ചില ഖുറൈശി നേതാക്കളുമായി സംസാരിച്ചും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. അവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പ്രതികരണം പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. സ്വകാര്യമായി ഉപദേശിക്കുമ്പോൾ അധികം എതിർപ്പു നേരിടുകയില്ലല്ലോ. ഈ സന്ദർഭത്തിലാണ് അന്ധനായിരുന്ന അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു ചെന്നത്. ആദ്യം മുതൽക്കേ സത്യവിശ്വാസം സ്വീകരിച്ച ഒരു സ്വഹാബിയാണ് അദ്ദേഹം. അന്ധത നിമിത്തം സന്ദർഭം മനസ്സിലാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. നബിയെ, എനിക്ക് മാർഗദർശനം നൽകണം, വല്ലതും പഠിപ്പിച്ചു തരണം എന്നിങ്ങനെ അദ്ദേഹം അപേക്ഷിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് വിരസമായി തോന്നി. ആ സംഭാഷണത്തിന് വിരാമമിടുവാൻ ഇത് കാരണമാകുമെന്ന് മാത്രമല്ല, കേവലം സാധുവും അന്ധനുമായ ഒരാൾ അവരുടെ സദസ്സിൽ സംബന്ധിക്കുന്നത് ആ പ്രമാണിമാർക്ക് രസിക്കുകയില്ല. അങ്ങനെ ആ സന്ദർഭം നഷ്ടപ്പെട്ടേക്കുമെന്ന് കരുതി തിരുമേനി അദ്ദേഹത്തോട് വൈമുഖ്യം കാണിക്കുകയുണ്ടായി. മിക്ക മുഫസ്സിലുകളും തിർമിദി, ഹാക്കിം, റഹ്മഹുമുല്ലാ മുതലായവരും ഉദ്ധരിച്ചു കാണാവുന്ന ഈ സംഭവത്തെപ്പറ്റിയാണ് ഈ അധ്യായത്തിന്റെ ആദ്യ വചനങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്.
5: പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ.
7: വചനം 1.
5: അബസ, അദ്ദേഹം മുഖം ചുളിച്ചു, വതവല്ല, തിരിഞ്ഞു കളയുകയും ചെയ്തു.
8: അബസ വതവല്ല,
5: അദ്ദേഹം മുഖം ചുളിച്ചു തിരിഞ്ഞു കളയുകയും ചെയ്തു.
7: വചനം 2.
5: അഞ്ജ അഹു, തന്റെ അടുക്കൽ വന്നതിനാൽ. അൽ അഅമ, കുരുടൻ.
8: അൻജാഅഹുൽ അഅമ,
5: തന്റെ അടുക്കൽ ആ കുരുടൻ വന്നതിനാൽ.
7: വചനം 3.
5: വമാ യുദ്രീക, നിനക്കു എന്തറിയാം. ലഅല്ലഹു, അവനായേക്കാം. യസ്സക്ക, പരിശുദ്ധി പ്രാപിക്കും.
8: വമാ യുദ്രീക ലഅല്ലഹു യസ്സക്ക,
5: നബിയെ, നിനക്ക് എന്തറിയാം, അദ്ദേഹം പരിശുദ്ധി പ്രാപിച്ചേക്കാമല്ലോ.
7: വചനം 4.
5: ഔ യദ്ദക്കറു, അല്ലെങ്കിൽ അവൻ ഉപദേശം സ്വീകരിക്കും, ഓർമ്മിച്ചേക്കും. ഫതൻഫഅഹു, എന്നിട്ടു അവന് ഉപകാരം ചെയ്യുകയും. അദ്ദിക്റോ, ഉപദേശം, സ്മരണം.
8: ഔ യദ്ദക്കറു ഫതൻഫഅഹു ദിക്റോ,
5: അല്ലെങ്കിൽ അദ്ദേഹം ഉപദേശം സ്വീകരിക്കുകയും അങ്ങനെ ആ ഉപദേശം അദ്ദേഹത്തിന് പ്രയോജനപ്പെടുകയും ചെയ്തേക്കാം.
6: അദ്ദേഹം മുഖം ചുളിച്ചു എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിമുഖീകരിച്ചുകൊണ്ടോ പേര് വ്യക്തമാക്കിക്കൊണ്ടോ ആക്ഷേപിക്കാതെ സൗമ്യമായ രൂപത്തിൽ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മര്യാദ പഠിപ്പിക്കുകയാണ്. തിരുമേനിയുടെ ഉദ്ദേശ്യം പരിഭാവനവും മഹത്തായതും തന്നെ. പക്ഷേ ഒരു മറുവശം കൂടി ആലോചിക്കേണ്ടതുണ്ടായിരുന്നു. അതിനെപ്പറ്റിയാണ് ആക്ഷേപിക്കുന്നത്. എത്ര നിസാരമായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പക്കൽ ഒരു വീഴ്ച വന്നു പോയാൽ ഉടനെ അള്ളാഹു അത് തിരുത്തുക പതിവാണ്. ഇതിന് ഉദാഹരണങ്ങൾ ഖുർആനിൽ വേറെയും കാണാം. ഒരാൾ മറ്റൊരാളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മധ്യേ അയാളോട് ഇടക്കു കടന്ന് സംസാരിക്കുക, അവരുടെ സംഭാഷണത്തിന് വിഘാതമുണ്ടാക്കുക, അവരുടെ സമ്മതം പ്രതീക്ഷിക്കാതെ അവരുടെ ഇടയിൽ പ്രവേശിക്കുക മുതലായവ നല്ല വഴക്കമല്ല. നബിവചനങ്ങളിൽ ഇവയെക്കുറിച്ച് പ്രത്യേകം പ്രസ്താവിച്ചിട്ടുമുണ്ട്. ആ സ്ഥിതിക്ക് ഇബ്ന ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു കടന്നു ചെന്നപ്പോൾ തിരുമേനിക്ക് വെറുപ്പ് തോന്നിയതിൽ ഇത്ര ആക്ഷേപിക്കുവാനുണ്ടോ എന്ന് സംശയിക്കപ്പെടാം. ഇതിന് മറുപടി അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ തന്നെ അടങ്ങിയിരിക്കുന്നത് കാണാം. ആഗതൻ കേവലം കണ്ണുകാണാത്ത ഒരാൾ വന്നത് ഉപദേശം തേടിക്കൊണ്ട്. ആ ഉപദേശം അദ്ദേഹത്തിന് ഫലം ചെയ്യുമെന്ന് ന്യായമായും കരുതാവുന്നതുമാണ്. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിലുണ്ടായിരുന്നവരോ ഉപദേശം അവർക്ക് അങ്ങോട്ട് വെച്ചു കെട്ടുകയാണ്. അത് സ്വീകരിക്കുവാനുള്ള സന്മനസ്സുണ്ടാകുമെന്ന് കരുതത്തക്ക നിലപാടല്ല അവർക്കുള്ളതും. തുടർന്ന് പറയുന്നത് നോക്കുക.
7: വചനം 5.
5: അമ്മാമൻ, എന്നാൽ യാതൊരുവൻ, ഇസ്തഗ്ന, ധന്യത നടിച്ച.
8: അമ്മാമൻ ഇസ്തഗ്ന,
5: എന്നാൽ ധന്യത നടിച്ച അഥവാ സ്വയം പര്യാപ്തനെന്നു ധരിച്ചവനാകട്ടെ.
7: വചനം 6.
5: ഫഅൻത ലഹു, അപ്പോൾ നീ അവനു വേണ്ടി, തസദ്ദ, ഒരുമ്പെട്ടിരിക്കുന്നു.
8: ഫഅൻത ലഹു തസദ്ദ,
5: അവനു വേണ്ടി നീ ഒരുമ്പെട്ടിരിക്കുന്നു.
7: വചനം 7.
5: വമാ അലൈക, നിന്റെ മേൽ എന്താണുള്ളത്? അവൻ പരിശുദ്ധി പ്രാപിക്കാതെ അഥവാ നന്നാവാതെ ഇരിക്കുന്നതിന്. അവൻ പരിശുദ്ധി പ്രാപിക്കാതിരിക്കുന്നതിനാൽ നിന്റെ മേൽ എന്താണ് ബാധ്യത ഉള്ളത്?
7: വചനം 8.
5: വഅമ്മാമൻ, എന്നാൽ യാതൊരുവനാകട്ടെ, ജാഅക, നിന്റെ അടുക്കൽ വന്ന, യസ് ആ, ഉത്സാഹിച്ചുകൊണ്ട്. എന്നാൽ ഉത്സാഹപൂർവം പാഞ്ഞുകൊണ്ട് നിന്റെ അടുക്കൽ വന്നവനാകട്ടെ.
7: വചനം 9.
5: വഹുവ, അവനാകട്ടെ, യഖ്ഷ, ഭയപ്പെടുന്നതാനും.
8: വഹുവ യഖ്ഷ,
5: അദ്ദേഹമോ അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നു.
7: വചനം 10.
5: ഫഅൻത അൻഹു, എന്നാൽ നീ അവനിൽ നിന്ന്, തലഹ, ശ്രദ്ധ തിരിക്കുന്നു, അശ്രദ്ധ കാണിക്കുന്നു.
8: ഫഅൻത അൻഹു തലഹ,
5: അദ്ദേഹത്തെ പറ്റി നീ അശ്രദ്ധ കാണിക്കുന്നു.
6: ധനവും നേതൃത്വവുമുണ്ട്. ഞങ്ങൾ സ്വീകരിച്ചു വരുന്ന നടപടികളെല്ലാം തന്നെയാണ് ശരിയായിട്ടുള്ളതെന്ന ധാരണയും, അതുകൊണ്ട് മറ്റൊരാളുടെ ആശ്രയമോ ഉപദേശമോ തങ്ങൾക്കാവശ്യമില്ലെന്നാണ് അവരുടെ നില. അവർക്കു വേണ്ടി സമയം ചിലവഴിക്കുന്നതിനേക്കാൾ ഭേദം ഭയഭക്തനും വിജ്ഞാനദാഹിയുമായ ആ മാന്യന്റെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കലാണ് എന്ന് താൽപ്പര്യം. ഈ വചനങ്ങൾ അവതരിച്ചതിനു ശേഷം തിരുമേനി ആ മഹാനെ പൂർവാധികം ആദരിക്കുക പതിവായിരുന്നു. അദ്ദേഹത്തെ കാണുമ്പോൾ തിരുമേനി എന്റെ റബ്ബ് എന്നെ ആക്ഷേപിക്കുവാൻ ഇടയായ ആൾക്ക് സ്വാഗതം എന്ന് പറയാറുണ്ടായിരുന്നുവത്രേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന വിട്ടുപോയ ചില അവസരങ്ങളിൽ അദ്ദേഹത്തെയായിരുന്നു മദീനയിൽ അവിടുന്ന് പ്രതിനിധിയായി നിശ്ചയിച്ചിരുന്നത്. തിരുമേനിയുടെ ബാങ്ക് വിളിക്കാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. 3, 4, 8, 9 എന്നീ വചനങ്ങളിൽ അള്ളാഹു അദ്ദേഹത്തെക്കുറിച്ച് പ്രശംസിച്ചത് എത്രമാത്രം അന്വർത്ഥമായിരിക്കുമെന്ന് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാമല്ലോ.
7: വചനം 11.
5: കല്ല, അങ്ങനെ വേണ്ട, അതല്ല. ഇന്നഹ, നിശ്ചയമായും അത്, തദ്ഗിറ, ഒരു ഉപദേശമാണ്, സ്മരണയാണ്.
8: കല്ലാ ഇന്നഹ തദ്ഗിറ,
5: അങ്ങനെ വേണ്ട, നിശ്ചയമായും അവ അഥവാ ഖുർആൻ വചനങ്ങൾ ഒരു ഉപദേശമാകുന്നു.
7: വചനം 12.
5: ഫമൻ ഷാ, അതിനാൽ ആർ ഉദ്ദേശിച്ചുവോ, ദക്കറ, അവനത് ഓർമ്മിക്കട്ടെ. ആകയാൽ ആർ വേണമെന്ന് ഉദ്ദേശിച്ചുവോ അവരത് ഓർമ്മിച്ചു കൊള്ളട്ടെ.
7: വചനം 13.
5: ഫീ സുഹഫിൻ, ചില ഏടുകളിൽ. മുക്കർറമ, മാനിക്കപ്പെട്ട, ആദരണീയമായ.
8: ഫീ സുഹഫിൻ മുക്കർറമ,
5: മാനിക്കപ്പെട്ടതായ ചില ഏടുകളിലാണ് അതുള്ളത്.
7: വചനം 14.
5: മർഫൂഅ, ഉയർത്തപ്പെട്ട, ഉന്നതമാക്കപ്പെട്ട. മുതഹ്ഹറ, ശുദ്ധമാക്കപ്പെട്ട.
8: മർഫൂഅത്തിൻ മുതഹ്ഹറ,
5: അതെ, ഉന്നതമാക്കപ്പെട്ടതും പരിശുദ്ധമാക്കപ്പെട്ടതുമായ ഏടുകളിൽ.
7: വചനം 15.
5: ബി ഐദി, കൈകളിൽ, കൈകളാൽ. സഫറ, ചില ദൗത്യവാഹകന്മാരുടെ, എഴുത്തുകാരുടെ.
8: ബി ഐദി സഫറ,
5: ചില ദൗത്യവാഹകന്മാരുടെ കൈക്ക്.
7: വചനം 16.
5: കിറോമിൻ, മാന്യന്മാരായ. ബററോ, പുണ്യവാന്മാരായ.
8: കിറോമിൻ ബററോ,
5: മാന്യന്മാരും പുണ്യവാന്മാരുമായ ദൗത്യവാഹകന്മാരുടെ കൈക്ക്.
6: സാരം, അങ്ങനെ സതുപദേശം തേടി വരുന്നവന്റെ നേരെ അശ്രദ്ധ കാണിക്കുകയും അതിനാവശ്യമില്ലെന്ന് വെച്ചവരുടെ നേരെ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യേണ്ടതില്ല. ഈ ഓതിക്കേൽപ്പിക്കുന്ന സിദ്ധാന്തങ്ങൾ അഥവാ ഖുർആൻ വചനങ്ങൾ അവരിൽ നിർബന്ധപൂർവ്വം വെച്ചു കെട്ടേണ്ട ആവശ്യവുമില്ല. കാരണം അവ കേവലം ഉപദേശങ്ങളാണ്. വേണമെന്നുള്ളവർ അത് സ്വീകരിച്ചു കൊള്ളട്ടെ എന്നേയുള്ളൂ. എന്നാൽ അത് സാധാരണ ഉപദേശങ്ങളെപ്പോലെയുള്ള ഒന്നല്ല. പുണ്യവാന്മാരും മാന്യന്മാരുമായ ചില ദൗത്യവാഹകന്മാരുടെ കൈക്ക് പരിശുദ്ധവും ഉന്നത നിലവാരത്തിലുള്ളതുമായ ആദരണീയ ഗ്രന്ഥങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ഉപദേശങ്ങളത്രേ. അങ്ങനെ അവ വളരെ സംശുദ്ധവും പരിപാവനവുമാകുന്നു. സഫറത്ത് എന്ന വാക്കിനാണ് ദൗത്യവാഹകന്മാർ എന്ന് അർത്ഥം കൽപ്പിച്ചത്. രണ്ട് കൂട്ടർക്കിടയിൽ അന്യോന്യം സന്ദേശങ്ങൾ എത്തിക്കുന്നവർക്ക് സഫറത്ത് എന്ന് പറയപ്പെടും. അള്ളാഹുവിനും ജനങ്ങൾക്കുമിടയിലുള്ള ദൗത്യവാഹകന്മാരായ പ്രവാചകന്മാരെ ഉദ്ദേശിച്ചാണ് ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് ചില വ്യാഖ്യാതാക്കൾ പ്രസ്താവിക്കുന്നത്. എങ്കിലും ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി, ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി മുതലായവർ അഭിപ്രായപ്പെട്ടതുപോലെ മലക്കുകളാണ് ഇവിടെ ഉദ്ദേശമെന്നുള്ളതാണ് ശരിയായ പക്ഷം. അള്ളാഹുവിനും പ്രവാചകന്മാർക്കുമിടയിലുള്ള ദൗത്യവാഹകരും വഹീ കൊണ്ടുവരുന്നവരും മലക്കുകളാണല്ലോ. സഫറത്ത് എന്ന വാക്കിന് എഴുതുന്നവർ എന്നും അർത്ഥം വരും. ഈ അർത്ഥത്തെ ആധാരമാക്കി ഖുർആൻ എഴുതിവെക്കുന്ന സത്യവിശ്വാസികളാണ് ഇവിടെ ഉദ്ദേശ്യമെന്നും ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇതനുസരിച്ച് ഫീ സുഹഫിൻ, ഏടുകളിൽ എന്ന് പറഞ്ഞതിൻ്റെ വിവക്ഷ അപ്പപ്പോൾ അവതരിക്കുന്ന ഖുർആനിൻ്റെ ഭാഗങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനപ്രകാരം സ്വഹാബികൾ എഴുതി സൂക്ഷിച്ചു വന്നിരുന്ന ഏടുകളാണെന്നും അവർ പറയുന്നു. ദൗത്യവാഹകന്മാർ മലക്കുകളാണെന്ന് വെക്കുമ്പോൾ അതാണ് കൂടുതൽ ബലപ്പെട്ട അഭിപ്രായവും. ഏടുകൾ കൊണ്ടുള്ള വിവക്ഷ അള്ളാഹുവിൻ്റെ ജ്ഞാനഫലകമാകുന്ന ലൗഹൽ മഹ്ഫൂദ് ആയിരിക്കുന്നതാണ്. സൂറത്ത് വാക്കിയയിലെ 77 മുതൽ 80 വരെയുള്ള ആയത്തുകളിൽ ഖുർആനെപ്പറ്റി ഭദ്രമായ ഒരു ഗ്രന്ഥത്തിലാണ് അത് ഉള്ളതെന്നും പരിശുദ്ധമാക്കപ്പെട്ടവരല്ലാതെ അത് സ്പർശിക്കുന്നതല്ലെന്നും അത് ലോകരക്ഷിതാവിങ്കിൽ നിന്ന് അവതരിപ്പിക്കുന്നതാണെന്നും പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. സൂറത്ത് ബുറൂജിൽ, ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിം മഹ്ഫൂദ്, എങ്കിലും അത് മഹത്തായ ഒരു ഖുർആനാകുന്നു, സുരക്ഷിതമായ ഒരു ഫലകത്തിലാണുള്ളത് എന്നും പറഞ്ഞിരിക്കുന്നു. ഈ ആശയം തന്നെയാണ് ഈ വാചകങ്ങളും ഉൾക്കൊള്ളുന്നത്. കൂടുതൽ വിവരം ആ രണ്ട് സ്ഥലത്തും നോക്കുക. ഒരു സംഗതി ഇവിടെ ഓർക്കേണ്ടതുണ്ട്. സ്വഹാബികളാകുന്ന സത്യവിശ്വാസികളുടെ കൈക്ക് എഴുതി സൂക്ഷിക്കപ്പെട്ടു വരുന്ന ഏടുകളാണ് ഇവിടെ ഉദ്ദേശമെന്ന് വെക്കുമ്പോൾ അവ വാസ്തവത്തിൽ പരിശുദ്ധവും ഉന്നതവും തന്നെയാണെങ്കിലും അവയെപ്പറ്റി ഇസ്ലാമിൻ്റെ കഠിന ശത്രുക്കളായ ഖുറൈശി പ്രമാണികളുടെ ദൃഷ്ടിയിൽ അതിന് ഒരു പ്രത്യേക പരിഗണനയുണ്ടാകുവാൻ അവകാശമില്ല. അവരുടെ മേൽ അത് വെച്ചു കെട്ടേണ്ടതില്ലെന്നും വേണമെങ്കിൽ അവർ സ്വീകരിച്ചു കൊള്ളട്ടെയെന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ഈ വിഷയം അള്ളാഹു പ്രസ്താവിക്കുന്നത്. അപ്പോൾ അവർക്ക് സുപരിചിതരും അവരുടെ ദൃഷ്ടിയിൽ നിസാരന്മാരുമായ സ്വഹാബികൾ എഴുതി സൂക്ഷിക്കുന്ന ഏടുകളുടെ പരിഭാവനത്വം അവരുടെ മുമ്പിൽ വെക്കുന്നതിൽ വളരെ ഔചിത്യമൊന്നും കാണുന്നില്ല. സഫറത്തിൻ്റെയും ഏടുകളുടെയും വിശേഷണങ്ങളായി അള്ളാഹു പറഞ്ഞ വാക്കുകൾ പരിശോധിച്ചാലും ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി മുതലായവരുടെ അഭിപ്രായത്തിനാണ് മുൻതൂക്കം കാണുന്നത്. അല്ലാഹു ആലം.
4: സൂറത്ത് അബസയുടെ 1 മുതൽ 16 വരെയുള്ള വചനങ്ങളാണ് മുഹമ്മദ് അമാനി മൗലവിയുടെ തഫ്സീറിൻ്റെ ശബ്ദരൂപത്തിൽ നാം കേട്ടത്. തഫ്സീർ അമാനി സമാപിക്കുന്നു.
9: പരിശുദ്ധ ഖുർആനിൻ്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
10: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
9: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട് അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 88-17 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:
11: അഫല യൻസുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്.
9: ഒട്ടകമെന്ന സൃഷ്ടിയെ നോക്കി അതിൻ്റെ അത്ഭുതം വിലയിരുത്താനും ആ സൃഷ്ടിയിലൂടെ സ്രഷ്ടാവായ റബ്ബിനെ മനസ്സിലാക്കാനും അല്ലാഹു തആല നമ്മോട് കൽപ്പിക്കുന്നു. ഒട്ടകമെന്നത് മരുഭൂമിയിലെ പൊടിക്കാറ്റുകൾ കുമിഞ്ഞുകൂടി പ്രകൃതിയുടെ വികൃതിയായി ഉണ്ടായതാണോ, അല്ല അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ടോ എന്ന ചിന്ത വളരെ പ്രധാനമാണ്. ഒട്ടകത്തിൻ്റെ നാവും അതിൻ്റെ ആമാശയവും അതിൻ്റെ കുളമ്പും അതിൻ്റെ കണ്ണിൻ്റെ പീലികളും തുടങ്ങി ഓരോന്നിനെപ്പറ്റിയും പഠിക്കുന്ന ഒരാൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ പിന്നിൽ ഒരു സൃഷ്ടികർത്താവുണ്ട് എന്ന്. അതുകൊണ്ടാണ് അല്ലാഹു ചോദിക്കുന്നത്, അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്.
0: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിത മൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: നീ എന്താ റേഡിയോ പോലെ? കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيء. പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ, പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം പതിനായിരങ്ങൾ നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു. ടീം പീസ് റേഡിയോയുമായി താങ്കളെ ബന്ധിപ്പിക്കുന്ന ഈ നമ്പർ മറക്കാതിരിക്കുക. 90 20 840 840.
3: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ലോകപ്രശസ്ത ഖുർആൻ കാരിയുകളുടെ വ്യത്യസ്തങ്ങളായ പാരായണങ്ങൾ തുടക്കം മുതൽ അവസാനം വരെ കേൾക്കുവാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന തൻസീലിൽ വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെയും സൂറത്തു സ്വാദിൻ്റെയും വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് പ്രശസ്തകാരി വദീഅ അലി യമാനി.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ശ്രോതാക്കൾ കേട്ടുകഴിഞ്ഞത് തൻസീൽ, വിശുദ്ധ ഖുർആൻ സൂറത്തു സ്വാഫാത്തിൻ്റെയും സൂറത്തു സ്വാദിൻ്റെയും വചനങ്ങൾ പാരായണം നിർവഹിച്ചത് പ്രശസ്ത ഖാരി വദി അലി അമാനി.
1: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം. പീസ് റേഡിയോ ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം, അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരികളുടെ മനോഹരമായ ഖുർആൻ പാരായണം, മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി നാം കേൾക്കാൻ പോകുന്നത് കിഡ്സ് ടൈം. ലോകശ്രദ്ധ നേടിയിട്ടുള്ള കുഞ്ഞുകാര്യങ്ങളുടെ മനോഹരമായ ഖുർആൻ പാരായണം. കിഡ്സ് ടൈമിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുഹമ്മദ് താഹ അൽ ജുനൈദ് സൂറത്ത് സുമറിൻ്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നാം ഇപ്പോൾ കേട്ടത് കിസ് ടൈം. മുഹമ്മദ് താഹ അൽ ജുനൈദ് പാരായണം ചെയ്ത സൂറത്ത് സുമറിൻ്റെ 7 മുതൽ 15 വരെയുള്ള വചനങ്ങൾ.
1: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തിരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
2: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് മധുരം ഖുർആൻ സൂറത്തുൽ മുജാദല 12 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
1: പേസ് ഖുർആൻ റേഡിയോ തൻസീൽ വിശുദ്ധ ഖുർആനിലെ ഭാഗങ്ങൾ വിവിധ തരം ഖാരിഈകളുടെ ശബ്ദത്തിൽ കേൾവിക്കാരിലേക്ക് എത്തിക്കുന്ന തൻസീൽ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ മുഅ്മിനൂൻ 51 മുതൽ അവസാനം വരെയും സൂറത്തുന്നൂർ മുഴുവനായും സൂറത്തു ഫുർഖാൻ 1 മുതൽ 60 വരെയുമുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് ഖാരി വാദി അൽ യമാനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ 51 മുതൽ അവസാനം വരെയും സൂറത്തു നൂർ മുഴുവനായും സൂറത്തു ഫുർഖാൻ 1 മുതൽ 60 വരെയുമുള്ള വചനങ്ങളാണ് തൻസീൽ പരിപാടിയിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി വാദി അൽ യമാനി.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാര്യങ്ങളുടെ 1 മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ

0: ഖുർആൻ ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറത്തുൽ മുത്തഫിഫീൻ 11 മുതൽ 36 വരെയുള്ള വചനങ്ങൾ. പഠിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ മുത്തഫിഫീനിലെ ബാക്കി ഭാഗം നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
4: കല്ലാ ഇന്നഹും അർ റബ്ബിഹിം യൗമ ഇദില്ല.

0: ഹാദൈ ഹ ഹായി പോയിട്ടുണ്ട്, ഹ വരണം. ഹ ഹാദ ഒന്നുകൂടി. സുമ്മ
1: സുമ്മ യുഖാലു ഹാദൽ
0: ഹാദല ഹ
1: സുമ്മ യുഖാലു ഹാദൽ ലദീന കുൻ
0: ലദീന ജാദൽ ലദീ
1: സുമ്മ

0: الذين أجرموا
1: إن الذين أجرموا كانوا من الذين آمنوا يضحكون.

0: إلى أهلهم انقلبوا فكين.
1: വധങ്ങളില്ല എന്നങ്ങനെ എഴുതിയാൽ മതി. വഇദാൻ ഖലബൂ ഇലാ അഹ്ലിഹിം

0: ഒരു ശ്വാസത്തിൽ കിട്ടൂല, ഒന്ന് ശ്വാസം പിടിച്ചിട്ടൊന്ന്
1: നോക്കാം.
0: ഇലാ.

വാല്ലൂൻ ഹൗലയേക്കാൾ കൂടുതൽ നീട്ടേണ്ട സ്ഥലമാണ് കേട്ടോ. വോ മദ് ബ്ലാജിമാണ്, കുറച്ചും കൂടിയും ദീർഘിപ്പിച്ചുകൊണ്ടാണ്. പിന്നെ വമാ ഉർസിലു അലൈഹിം.

0: സലൂദ്.
1: സദഖല്ലാഹുലീം. അപ്പോൾ സൂറത്തുൽ മുത്തഫിഫീൻ കഴിഞ്ഞു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ഇതുവരെ കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ മുത്തഫിഫീനിലെ 11 മുതൽ 36 വരെയുള്ള വചനങ്ങൾ പഠിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനു ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളിവെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 4-5 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നമ്മോടൊപ്പം ചേരുന്നു ഹാഫിൽ അബ്ദുഷുക്കൂർ.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിലെ അബദ്ധങ്ങളുമാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബഖറയിലെ 3 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കിയത്. ഇൻഷാ അല്ലാഹ് ഇന്ന് 4-5 ആയത്തുകളാണ് എടുക്കുന്നത്.

ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ. വല്ലദീന, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ദാല് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. അപ്പോഴാണ് വല്ലദീന ഇങ്ങനെ ശബ്ദം വരികയുള്ളൂ. പലപ്പോഴും പല ആളുകളും ഓതുന്നത് വല്ലസീന എന്ന രൂപത്തിലാണ്, വല്ലസീന അല്ല. വല്ലദീന യുമിനൂന, യുമിനൂന. ഇവിടെയും ഹംസയുടെ ഉച്ചാരണം ശ്രദ്ധിക്കണം. യുമിനൂന, യുമിനൂന, യുമിനൂന ഇങ്ങനെയല്ല, യുമിനൂന, യുമിനൂന. ബിമാ ഉൻസില, ഇവിടെ മദ്ദിൻ്റെ അക്ഷരമായ ബിമാ അലിഫുണ്ട്, ശേഷം ഹംസ അടുത്ത പദത്തിലാണ്. മദ് മുൻഫസുൽ എന്നാണ് പറയുക. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസുൽ. ഉൻസില, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാം ബിഗുന്ന. ഉൻസില ബിമാ ഉൻസില ഇലൈക വമാ ഉൻസില, ഇവിടെയും അതേപോലെ തന്നെ മദ് മുൻഫസിലാണ്. ഉൻസില അവ്യക്തമാക്കി മണിക്കണം, ഇഖ്ഫാം ബിഗുന്ന. ഉൻസില മിൻ ഖബ്ലിക, മിൻ ഖബ്ലിക, സാക്കിനായ നൂനിന് ശേഷം ഖാഫാണ്. നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഖാഫ് സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഇലാഇന്റെ അക്ഷരമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടെയുള്ള ഗുന്നയും കനപ്പിച്ചുകൊണ്ട് മണിക്കണം. മിൻ ഖബ്ലിക, മിൻ ഖബ്ലിക, മിൻ ഖബ്ലിക അല്ല, മിൻ ഖബ്ലിക. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഖബ്ലിക, ഖബ്ലിക എന്ന് കാഫിനെ കൃത്യമായിട്ട് ഉച്ചരിക്കണം, കൽക്കല ചെയ്യുകയും ചെയ്യരുത്. വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, വബിൽ ആഖിറതി, വബിൽ ആഖിറതി. ഇവിടെ പലപ്പോഴും ആളുകളൊക്കെ ഓതിപ്പോകുന്നത് വബിൽ ആഖിറത്തിയാണ്, വബിൽ ആഖിറത്തി. വബിൽ അ ഹംസ മിസ്സാവും, എന്നിട്ട് ല അങ്ങനെ വായിക്കും. വബിൽ ആഖിറത്തി അല്ല, വബിൽ ആഖിറത്തി. ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം, വബിൽ ആഖിറത്തി. അതുപോലെ ഖാഇൻ്റെ മഖ്റജ് തൊണ്ടയുടെ മുകൾ ഭാഗമാണ്, വബിൽ ആഖി. ഇനി വബിൽ ആഖിറത്തി ഹും യൂഖിനൂൻ, ഹും ഹ തൊണ്ടയുടെ താഴെ ഭാഗം, ഹും ഹ ഹി ഹു അഹ്, ഹും യൂഖിനൂൻ, ഹും യൂഖിനൂൻ, യൂഖിനൂൻ. ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനത്തിൽ ആ നീട്ടൽ മദ് ആരിദ് ലിസുക്കൂൻ. ഇനി അഞ്ചാമത്തെ ആയത്ത്,

ഉലൈക. ഈ നീട്ടൽ, ഈ മദ്ദ്, മദ്ദ് മുത്തസിലാണ്. മുത്തസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമായ അലിഫ്, വാവ്, യാ. ഇവയ്ക്ക് ശേഷം അതേ പദത്തിൽ തന്നെ ഹംസ വരിക എന്നുള്ളതാണ്. ഇവിടെ ഉലായിക്ക എന്നുള്ളത് ഒരൊറ്റ വേർഡാണ്, ഒരു വേർഡാണ്, ഒരു പദം. അതിൽ തന്നെയാണ് മദ്ദിൻ്റെ അക്ഷരമായ അലിഫും ഹംസയും ഉള്ളത്. ഉല അലിഫ് ശേഷം ഇ ഹംസ, ഉലായിക്ക. ഇങ്ങനെ വരുന്ന സമയത്ത് നിർബന്ധമായിട്ടും നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. മദ്ദ് മുത്തസിൽ, മദ്ദ് വാജിബാണ്, നിർബന്ധമായിട്ടും നീട്ടണം. ഉലൈക അല ഹുദം മിൻ അല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്. അല എന്ന് ഉച്ചരിക്കരുത്, ഉലൈക അല അല്ല. ഉലൈക അല അല ഹുദം മിൻ, ഹുദൻ, ഹ, തൊണ്ടയുടെ താഴെ ഭാഗം. ഹുദം, ഹുദൻ എന്ന പദത്തിൽ തൻവീന് ശേഷം മീം, തൻവീന് ശേഷം മീം വന്നാൽ ഇദ്ഗാം ബിഗുന്ന എന്ന് വെച്ചാൽ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മിക്സ് ചെയ്യണം, കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഹുദം മിർ റബ്ബിഹിം, ഹുദം മി, ഇങ്ങനെ മണിക്കണം. മിൻ റബ്ബിഹിം, മിൻ സാക്കിനായ നൂന് ശേഷം റാ, ഇദ്ഗാം ബിലാഹുന്ന, മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. അപ്പോൾ ഓതേണ്ടത് മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും പലപ്പോഴും ഓതിപ്പോകുന്നത് തജ്വീദ് നിയമങ്ങളോ അക്ഷരങ്ങളോ ഉച്ചാരണങ്ങളോ ഒന്നും അറിയാത്ത ആളുകൾ മിൻ റബ്ബിഹിം, മിൻ റബ്ബിഹിം, ഇനി അതുമല്ലെങ്കിൽ മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം, ഇങ്ങനെയാണ് റാഇനെ കൂടുതൽ റ എന്ന ശബ്ദത്തിൽ വരുന്ന രൂപത്തിൽ. അങ്ങനെയുമല്ല മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം, മിർ റബ്ബിഹിം, ഇങ്ങനെ ഓതാൻ ശ്രമിക്കുക. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, വഉലൈക. ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ് മുത്തസിലാണ്. അതിൻ്റെ ഖദർ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടേണ്ടത്. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മുഫ്ലിഹൂൻ, ഹ, തൊണ്ടയുടെ മധ്യഭാഗമാണ് ഹ എൻ്റെ മഖ്റജ്. അപ്പോൾ മുഫ്ലിഹൂൻ, മുഫ്ലിഹൂൻ അല്ല, മുഫ്ലിഹൂൻ, ഹൂൻ അല്ല, മുഫ്ലിഹു, മുഫ്ലിഹൂൻ. അഹ്, ഹ, ഹി, ഹു, അഹ്, മുഫ്ലിഹൂൻ. ഇങ്ങനെ ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 4-5 ആയത്തുകളാണ് ഓതിക്കേൽപ്പിച്ചത്. ഭംഗിയായി പാരായണം ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാകല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്രയിലെ 4-5 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
2: أعوذ بالله من الشيطان الرجيم.
3: لقد خلقنا

0: പീസ് ഖുർആൻഡേയിൽ ഇതുവരെ നാം കേട്ടത് മധുരം ഖുർആൻ. സൂറത്തുൽ ഹിജ്റിലെ 26 മുതൽ 50 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാരി നാസർ അൽ ഖത്തുമി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് മധുരം ഖുർആൻ സൂറത്തു യൂസുഫിലെ 108 മുതൽ 111 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആനിലൂടെ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖാരി മുഹമ്മദ് സിദ്ദീഖ് അൽ മിൻഷാവി.
1: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 466-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ് ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 466-ാമത്തെ പേജ് കൂടി ഇന്ന് പാരായണം ചെയ്തു. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും, ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും, ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാകില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമ്മൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ ഹൃദയമിടിപ്പായ ഇരു ഹറമുകളിൽ നിന്നുയരുന്ന അള്ളാഹുവിൻ്റെ വചനങ്ങൾ, ആ അനുഗ്രഹീത പാരായണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോയുടെ ഹറമേൻ ലൈവ്. ആദ്യം മദീനയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക്.

0: الله أكبر
1: الله أكبر.
0: الله أكبر
1: الله أكبر, الله أكبر.

0: الله أكبر
1: الله أكبر
2: بارك الله فيكم جزاك الله خيرا كثيرا പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മദീനയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ അൻആം 95 മുതൽ 110 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് അബ്ദുല്ല ബുഐജാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് താരിഖ്, സൂറത്ത് കൗസർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷേഖ് യാസർ അദ്ദോസരി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം. ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണിതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
1: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന
2: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
0: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി. ഇമെയിൽ ഹലോ അറ്റ് പീസ് റേഡിയോ ഡോട്ട് കോം. ഫോൺ 9020840840. www.peaceradio.com.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 286 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യസൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യസൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
0: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: തിരുത്താം നമുക്ക് പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ അന്നിസായിലെ 120 മുതൽ 126 കൂടിയ വചനങ്ങളിലേക്ക്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനൈചി.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 120 മുതൽ 126 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മർഹൂം മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിന്റെ ശബ്ദാവിഷ്കാരം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തു നാസിയാത്തിലെ 34 മുതൽ 46 വരെയുള്ള ആയത്തുക്കളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 34.
3: എന്നാൽ വന്നാൽ, വരുമ്പോൾ, അത്തോമ്മതു അടക്കി ജയിക്കുന്ന മഹാവിപത്ത്, അൽകുബറോ വമ്പിച്ച ഏറ്റവും വലിയ

0: വചനം 35.
1: യൗമയതദക്കറു, ഓർമ്മിക്കുന്ന ദിവസം. അൽ ഇൻസാനു, മനുഷ്യൻ. മാ സഅ, അവൻ പ്രയത്നിച്ചത്, ചെയ്തു വച്ചത്, പരിശ്രമിച്ചത്.
2: യൗമയതദക്കറുൽ ഇൻസാനു മാ സഅ,
1: അതായത് മനുഷ്യൻ താൻ പ്രവർത്തിച്ചു വച്ചതിനെ കുറിച്ച് ഓർമ്മിക്കുന്ന ദിവസം.
0: വചനം 36.
1: വബുരിസതി, വെളിക്കു വരുത്തപ്പെടുകയും ചെയ്യുന്ന. അൽ ജഹീം, കത്തി ജ്വലിക്കുന്ന നരകം. ലിമയ്യറോ, കാണുന്നവർക്ക്. കത്തിജ്വലിക്കുന്ന നരകം, കാണാവുന്നവർക്കു കാണുവാൻ വേണ്ടി വെളിക്കു കൊണ്ടുവരപ്പെടുകയും ചെയ്യുന്ന ദിവസം.
0: വചനം 37.
1: ഫ അമ്മാമൻ, എന്നാൽ അപ്പോൾ യാതൊരുവൻ. തോഗോ, അതിരുവിട്ടു.
2: ഫ അമ്മാമൻ തോഗോ,
1: എന്നാൽ അപ്പോൾ യാതൊരുവൻ അതിരുവിട്ടിരിക്കുന്നുവോ.
0: വചനം 38.
1: വ ആസറ, പ്രാധാന്യം നൽകുകയും ചെയ്തു, തിരഞ്ഞെടുക്കുകയും ചെയ്തു. അൽ ഹയാത്തെ ദുനിയ, ഐഹിക ജീവിതത്തിന്, ജീവിതത്തെ. ഐഹിക ജീവിതത്തിന് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തിരിക്കുന്നുവോ.
0: വചനം 39.
1: ഫഇന്നൽ ജഹീമ, എന്നാൽ കത്തി ജ്വലിക്കുന്ന നരകം. ഹിയൽ മഅവ, അതുതന്നെ സങ്കേതസ്ഥാനം. അവനു കത്തിജ്വലിക്കുന്ന നരകം തന്നെയാണ് സങ്കേതസ്ഥാനം.
0: വചനം 40.
1: വഅമ്മാമൻ ഖോഫ, അപ്പോൾ പേടിച്ചവനോ. യാതൊരുവൻ ഭയപ്പെട്ടുവോ. മഖാമ റബ്ബിഹി, തന്റെ റബ്ബിന്റെ സ്ഥാനം. റബ്ബിങ്കൽ നിൽക്കുന്നതിനെ. വനഹൻ നഫ്സ, മനസ്സിനെ വിലക്കുകയും ചെയ്ത, ദേഹത്തെ തടയുകയും ചെയ്ത. അനിൽ ഹവ, ഇച്ഛയിൽ നിന്ന്.

0: അപ്പോൾ യാതൊരുവൻ തന്റെ റബ്ബിന്റെ സ്ഥാനത്തെ അഥവാ അവന്റെ മുമ്പിൽ നിൽക്കുന്നതിനെ ഭയപ്പെടുകയും മനസ്സിനെ ഇച്ഛയിൽ നിന്ന് വിലക്കി നിർത്തുകയും ചെയ്തിരിക്കുന്നുവോ?
1: വചനം 41.
0: ഫഇന്നൽ ജന്നത, എന്നാൽ നിശ്ചയമായും സ്വർഗം, ഹിയൽ മഅ്വ, അതുതന്നെയാണ് സങ്കേതസ്ഥാനം.
2: ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വ,
0: അവന് സ്വർഗം തന്നെയാണ് സങ്കേതസ്ഥാനം.
3: എല്ലാവിധ അത്യാപത്തുകളെയും വിസ്മരിപ്പിച്ചു കളയുന്നതും ലോകത്തെ ആകമാനം ബാധിക്കുന്നതുമായ ഏറ്റവും വലിയ വിപത്തായിരിക്കും ഖിയാമത്തുനാളിലെ വിപത്തുകൾ. അതുകൊണ്ടാണ് അതിനെ അത്വാമത്തുൽ കുബറ, എല്ലാറ്റിനെയും അതിജയിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അന്ന് മനുഷ്യൻ ഏതേതു കാര്യങ്ങൾ മറന്നാലും ശരി, ഒരു കാര്യം അവന് ഓർമ്മ വരും, താൻ ഇഹത്തിൽ വെച്ചു ചെയ്ത കർമ്മങ്ങളത്രേ അത്. അവൻ്റെ ചെറുതും വലുതുമായ കർമ്മങ്ങൾ ഒന്നൊഴിയാതെ രേഖപ്പെടുത്തപ്പെട്ട ഒരു ഗ്രന്ഥം അവൻ്റെ കയ്യിൽ കൊടുക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ തങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ച് കുറ്റവാളികൾക്കുണ്ടാകുന്ന പേടിയും പരിഭ്രമവും എന്തായിരിക്കുമെന്ന് ഊഹിക്കാമല്ലോ. കൂടാതെ എല്ലാവർക്കും കാണത്തക്ക വിധം നരകം അടുത്ത് തയ്യാറുണ്ടായിരിക്കുകയും ചെയ്യും. ഇത് അവരുടെ വിഭ്രാന്തി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. പക്ഷേ സജ്ജനങ്ങൾക്ക് ഇങ്ങനെയുള്ള പരിഭ്രമങ്ങളൊന്നും ബാധിക്കാതെ അള്ളാഹു കാത്തിരക്ഷിക്കുന്നതാണ്. വിചാരണയ്ക്ക് ശേഷം അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന വിധിയുടെ ചുരുക്കമാണ് 37 മുതൽ 41 വരെയുള്ള ആയത്തുകളിൽ കാണുന്നത്. ദുഷ്കർമ്മങ്ങളുടെ പശ്ചാത്തലമായി അള്ളാഹു എടുത്തു കാണിച്ച രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാകുന്നു. ഒന്ന്, യാഥാർത്ഥ്യങ്ങളെയും ധാർമ്മിക മൂല്യങ്ങളെയും ധിക്കരിക്കുന്നതിലുള്ള അതിരു കവിയൽ. മറ്റൊന്ന്, ഐഹിക ജീവിതത്തിന് അതർഹിക്കുന്നതിൽ കവിഞ്ഞ് പ്രാധാന്യം നൽകൽ. നേരെ മറിച്ച്, സൽക്കർമ്മങ്ങൾക്ക് നിദാനമായ രണ്ട് കാര്യങ്ങളും അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ഒന്ന്, റബ്ബിന്റെ മുമ്പിൽ ഹാജരാകേണ്ടി വരുന്നതിനെക്കുറിച്ചുള്ള ഭയം. മറ്റൊന്ന്, ദേഹേച്ഛകളിൽ നിന്ന് മനസ്സിനെ തടഞ്ഞു നിർത്തുക. ആദ്യത്തെ രണ്ടിൽ നിന്നും ഉടലെടുക്കുന്നതെല്ലാം പാപങ്ങളും ഒടുവിലത്തെ രണ്ടിൽ നിന്നും ഉടലെടുക്കുന്നതെല്ലാം പുണ്യങ്ങളുമായിരിക്കും. അള്ളാഹു നമ്മെ പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ.
1: വചനം 42.
0: യസ് അലൂനക, അവർ നിന്നോട് ചോദിക്കുന്നു, അനിസ്സാഅതി, അന്ത്യഘട്ടത്തെപ്പറ്റി, അയ്യാന, ഏതവസരമാണ്, മുർസാഹ, അതിൻ്റെ സ്ഥാപനം, സംഭവിക്കൽ.
2: യസ്അലൂനക അനിസ്സാഅതി അയ്യാന മുർസാഹ,
0: നബിയെ, അന്ത്യഘട്ടത്തെക്കുറിച്ച് അവർ നിന്നോട് ചോദിക്കുന്നു, ഏതവസരത്തിലാണ് അതിൻ്റെ സ്ഥാപനം അഥവാ അത് സംഭവിക്കൽ എന്ന്.
1: വചനം 43.
0: ഫീമ, എന്തിലാണ്, ഏതവസ്ഥയിലാണ്, ഏതു നിലയിലാണ്, അൻത, നീ, മിൻ ദിക്റോഹ, അതിൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ച്.
2: ഫീമ അൻത മിൻ ദിക്റോഹ,
0: അതിൻ്റെ പ്രസ്താവനയെ സംബന്ധിച്ച് എന്തൊരു നിലയിലാണ് നീ ഉള്ളത്, അഥവാ നിനക്കു അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടല്ലോ.
1: വചനം 44.
0: ഇലാ റബ്ബിക, നിന്റെ റബ്ബിങ്കലേക്കാണ്, മുൻതഹാഹ, അതിൻ്റെ കലാശം, ചെന്നവസാനിക്കൽ.
2: ഇലാ റബ്ബിക മുൻതഹാഹ,
0: നിന്റെ റബ്ബിങ്കലേക്കാണ് അതിൻ്റെ കലാശം, അത് അവനു മാത്രമേ അറിഞ്ഞുകൂടൂ.
1: വചനം 45.
0: ഇന്നമാ അന്ത, നിശ്ചയമായും നീ, മുൻദീറു, താക്കീതു നൽകുന്നവൻ മാത്രം, മൈ യഹ്ഷാഹ, അതിനെ ഭയപ്പെടുന്നവർക്ക്.
2: ഇന്നമാ അന്ത മുൻദീറു മൈ യഹ്ഷാഹ,
0: നിശ്ചയമായും അതിനെ ഭയപ്പെടുന്നവർക്ക് മുന്നറിയിപ്പ് നൽകുന്നവൻ മാത്രമാകുന്നു നീ.
1: വചനം 46.
0: കഅന്നഹും, അവർ ആകുന്നു എന്ന പോലെയിരിക്കും, യൗമ യറൗനഹ, അതിനെ അവർ കാണുന്ന ദിവസം, ലം യൽബസു, അവർ താമസിച്ചിട്ടില്ല, കഴിഞ്ഞുകൂടിയിട്ടില്ല എന്ന പോലെ, ഇല്ലാ അശിയ്യതൻ, ഒരു സായാഹ്നം, വൈകുന്നേരം അല്ലാതെ, ഔ ദുഹാഹ, അല്ലെങ്കിൽ അതിൻ്റെ പൂർവാന്നം, ഇളയുച്ച സമയം, രാവിലെ.

0: അതിനെ അവർ കാണുന്ന ദിവസം ഒരു സായാഹ്ന സമയമോ അല്ലെങ്കിൽ അതിൻ്റെ പൂർവാന്ന സമയമോ അല്ലാതെ അവർ ഇഹത്തിൽ കഴിഞ്ഞുകൂടിയിട്ടില്ലെന്ന പോലെയായിരിക്കും, അഥവാ അത്രക്കും ഭയങ്കരമായിരിക്കും അത്.
1: അന്ത്യനാളിനെപ്പറ്റി ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സാധാരണ ഓർമ്മിപ്പിക്കാറും താക്കീത് ചെയ്യാറുമുണ്ടല്ലോ. എന്നാൽ അത് എപ്പോഴാണ് ഉണ്ടാകുക എന്ന് നിഷേധികൾ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുള്ള മറുപടിയാണിത്. മറുപടിയുടെ താൽപ്പര്യം ഇതാണ്: അത് എപ്പോഴാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കോ മറ്റാർക്കെങ്കിലുമോ അറിഞ്ഞുകൂടാ. അള്ളാഹുവിന് മാത്രം അറിയാവുന്നതും അവൻ ആർക്കും അറിയിച്ചു കൊടുക്കാത്തതുമായ ഒരു പരമരഹസ്യമാണത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അതിനെക്കുറിച്ച് അവർ ചോദിക്കുന്നത് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് സംബന്ധിച്ച് വല്ല അറിവുമുണ്ടെന്ന് തോന്നിപ്പോകും. യസ് അലൂനക്ക അന്നക്ക ഹഫിയുൻ അൻഹ, അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ അവിടത്തേക്ക് എന്തറിയാനാണ്? അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അതിനെക്കുറിച്ച് ഭയപ്പെടുന്നവർക്ക് തിരുമേനി അതിനെപ്പറ്റി താക്കീത് നൽകുന്നുവെന്ന് മാത്രം. എത്ര ഓർമ്മിപ്പിച്ചിട്ടും ഭയപ്പാട് വരാത്തവരെ താക്കീത് ചെയ്തിട്ട് ഫലമില്ലല്ലോ. വാസ്തവത്തിൽ അതിൻ്റെ സമയത്തെക്കുറിച്ചല്ല, അതിൻ്റെ ഗൗരവത്തെക്കുറിച്ചാണ് അവർ അന്വേഷിക്കേണ്ടത്. കാരണം അത് സംഭവിക്കുമ്പോൾ അവരുടെ പരമലക്ഷ്യമായിരുന്ന ഐഹിക ജീവിതത്തിൽ അവർ കേവലം ഒരു പകലിൻ്റെ സന്ധ്യാസമയത്തോളം അല്ലെങ്കിൽ അതിൻ്റെ രാവിലത്തെ സമയത്തോളം മാത്രമേ താമസിച്ചിട്ടുള്ളൂവെന്നും അവർക്ക് തോന്നും. അത്രയും ഭയങ്കരമായിരിക്കുമത്. അന്ത്യമില്ലാത്ത ഒരു ജീവിതത്തിൻ്റെ തുടക്കവുമായിരിക്കുമത്.
2: തഫ്സീർ അമാനി ഇതോടെ സമാപിക്കുന്നു. സൂറത്തു നാസിയാത്തിലെ 34 മുതൽ 46 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഈ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: പരിശുദ്ധ ഖുർആനിൻ്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7 അധ്യായം സൂറത്തു അൽ അറാഫിലെ 40 വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്കു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും പഠനവും ലക്ഷ്യമാക്കി ആരംഭിച്ച ഈ പ്രോഗ്രാമിൽ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

0: وإن له عندنا لزلفى وحسن مآب.
1: ഏറെ സ്നേഹമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്ത് സ്വാദിലെ 25-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം. ഫഗഫർനാ ലഹു, അപ്പോൾ അദ്ദേഹത്തിന് നാം പൊറുത്തുകൊടുത്തു. ദാലിക, അത്. വഇന്ന ലഹു, നിശ്ചയമായും അദ്ദേഹത്തിനുണ്ട് താനും. ഇന്ദന, നമ്മുടെ അടുക്കൽ. ലസുൽഫ, സാമീപ്യം അല്ലെങ്കിൽ അടുപ്പം. വഹുസ്ന മആബ്, നല്ല മടക്കസ്ഥാനവും അല്ലെങ്കിൽ നല്ല പ്രാപ്യസ്ഥാനവും. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിൽ പരാമർശിക്കുന്നത്. തനിക്ക് പിണഞ്ഞ അബദ്ധം അല്ലെങ്കിൽ തെറ്റ് മനസ്സിലാക്കിയ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങി. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖേദം, അദ്ദേഹത്തിൻ്റെ പശ്ചാത്താപം സ്വീകരിച്ചു, അദ്ദേഹത്തിന് പൊറുത്തുകൊടുത്തു എന്നാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. ഈ വചനത്തിൻ്റെ ഒന്നിച്ചുള്ള അർത്ഥം, അപ്പോൾ അദ്ദേഹത്തിന് അത് നാം പൊറുത്തുകൊടുത്തു, നിശ്ചയമായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ സാമീപ്യ സ്ഥാനവും നല്ല മടക്കസ്ഥാനവുമുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് പൊറുത്തുകൊടുക്കാനുള്ള കാരണമായി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മടക്കമാണ്, ഖേദമാണ്. തീർച്ചയായും വലിയ പാഠം ഇത്തരം വചനങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. തെറ്റുകൾ മനുഷ്യ സഹജമാണ്. പ്രത്യേകിച്ച് പ്രവാചകന്മാരാകുമ്പോൾ ചെറിയ സ്കലിതങ്ങൾ പോലും തെറ്റുകളായിട്ടാണ് പരിഗണിക്കപ്പെടുക. പക്ഷേ ആ തെറ്റുകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനോട് പാപമോചനത്തിനു വേണ്ടി അർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവിടെയാണ് മനുഷ്യൻ്റെ മഹത്വം കുടികൊള്ളുന്നത്. ഹദീസിൽ കാണാം, കുല്ലു ബനി ആദമ ഖത്താഊൻ, എല്ലാ മനുഷ്യരും പാപം ചെയ്യുന്നവരാകുന്നു, അവരിൽ ഉത്തമർ അവർ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്നവരാകുന്നു. ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നു, വഖൗലുഹു തആല വഇന്ന ലഹു ഇന്ദനാ ലസുൽഫ വഹുസ്ന മആബ് ഐ വഇന്ന ലഹു യൗമൽ ഖിയാമതി, തീർച്ചയായും അന്ത്യനാളിൽ അദ്ദേഹത്തിനുണ്ട്. ലഖുർബത്തുൻ യുഖദ്ദിബുഹുല്ലാഹു അസ്സവജൽ, അള്ളാഹു അദ്ദേഹത്തെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും, അള്ളാഹുവിൻ്റെ സാമീപ്യം അദ്ദേഹത്തിന് ലഭിക്കും. ബിഹാ, അദ്ദേഹത്തിൻ്റെ ആ മടക്കം കാരണം. വഹുസ്ന മർജിഇൻ, വഹുവ അദ്ദറജാത്തു അൽ ആലിയ, അതായത് അത് ഉന്നതമായ ഒരു പദവിയാണ്, അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ആ ദറജാത്ത്, ആ ഉന്നതമായ സ്ഥാനം. ഫിൽ ജന്ന, സ്വർഗത്തിൽ. ലിനുബൂവത്തിഹി വഅദ്ലിഹി അത്താമി ഫി മുൽക്കിഹി, അദ്ദേഹത്തിൻ്റെ പ്രവാചകത്വത്തെക്കൊണ്ടും അദ്ദേഹം പരിപൂർണമായി നീതിനിഷ്ഠമായ നിലപാട് സ്വീകരിച്ചു എന്ന കാരണത്താലും. ഒരു വിധികർത്താവായിരിക്കെ ജനങ്ങൾക്കിടയിൽ നീതിനിഷ്ഠമായ വിധി നടപ്പിലാക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന അതിമഹത്തായ പ്രതിഫലത്തെക്കുറിച്ച് ഹദീസിൽ കാണാം. കമാ ജാഅ ഫിൽ ഹദീസ് അൽ മുഖസിതൂന അലാ മനാബിറ മിൻ നൂരിൻ അൻ യമീനിർ റഹ്മാൻ വകിൽത യദൈഹി യമീൻ, നീതിനിഷ്ഠമായ സമീപനം സ്വീകരിക്കുന്നവർ, നീതി പാലിക്കുന്നവർ, അവർ വലിയ ഗോപുരങ്ങളിലായിരിക്കും, പ്രകാശത്തിൻ്റെ ഗോപുരങ്ങളിൽ. അള്ളാഹുവിൻ്റെ വലതുവശത്ത്, വകിൽത യദൈഹി യമീൻ, അള്ളാഹുവിൻ്റെ ഇരുകൈകളും യമീനാകുന്നു, വലത്തേതാകുന്നു. അല്ലദീന, ആരാണീ മുഖസിത്തീങ്ങൾ? അല്ലദീന യുഖസിതൂന ഫി അഹ്ലീഹിം വമാ വല്ലൗ, തങ്ങളുടെ ആളുകളിലും തങ്ങൾ അധികാരം കൈയാളുന്നിടത്തുമൊക്കെ നീതി നടപ്പാക്കുന്നവർ, അവർക്കാണ് ഈ വലിയ പ്രതിഫലം ലഭിക്കുക എന്നർത്ഥം. ഈ വചനത്തിൽ അള്ളാഹു അദ്ദേഹത്തെ മഹത്വപ്പെടുത്തിയതായും അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ സാമീപ്യം ലഭിക്കുമെന്ന കാര്യവും അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, ഫഗഫർനാ ലഹു ദാലിക് അല്ലദീ സദറ മിൻഹു വഅക്രമഹു അല്ലാഹു ബിഅൻവാഇൽ കറാമാത്ത്. അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ച ആ അപാകത, ആ തെറ്റ് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു. അള്ളാഹു അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു വിവിധങ്ങളായ ആദരവുകൾ കൊണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഖാല, അള്ളാഹു പറഞ്ഞു, വഇന്ന ലഹു ഇന്ദനാ ലസുൽഫ ഐ മൻസിലതൻ ആലിയ, അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ അടുപ്പമുണ്ട്, സാമീപ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഉന്നതമായ സ്ഥാനമാണ് ഉദ്ദേശിക്കുന്നത്. വഖുർബത്തുൻ മിന്ന, നമ്മുടെ അടുക്കൽ അദ്ദേഹത്തിന് അടുപ്പവുമുണ്ട്. വഹുസ്ന മആബ് ഐ മർജിഇൻ, ഒരു നല്ല മടക്കസ്ഥലം, ഏറ്റവും നല്ല മടക്കസ്ഥലവും അദ്ദേഹത്തിനുണ്ട്. വഹാദ ദംബു അല്ലദീ സദറ മിൻ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് അലൈഹിസ്സലാമിൽ നിന്ന് സംഭവിച്ച തെറ്റ്, ലം യദുക്കിരില്ലാഹു ലിഅദ്മിൽ ഹാജത്തി ഇലാ ദിക്രിഹി, അതവിടെ എടുത്തു പറയേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് അള്ളാഹു അത് എടുത്തു പറഞ്ഞിട്ടില്ല. ഫത്തഅറുദു ലഹു മിൻ ബാബി തകല്ലുഫ്, ചില കാര്യങ്ങൾ ചിലപ്പോൾ എടുത്തു പറയേണ്ടി വരും, അത് ആ സാഹചര്യത്തിന്റെ അനിവാര്യത കൊണ്ടാണ്. പക്ഷേ എന്ത് തെറ്റാണ്, എന്ത് അപാകതയാണ് സംഭവിച്ചതെന്ന് അള്ളാഹു അവിടെ പറഞ്ഞിട്ടില്ല. വഇന്നമൽ ഫാഇദതു മാ ഖസ്സഹുല്ലാഹു അലൈനാ, അള്ളാഹു അദ്ദേഹത്തിന് ചരിത്രം ഇവിടെ എടുത്തു പറഞ്ഞത്, മിൻ ലുത്ഫിഹി ബിഹി വതൗബതിഹി വഇനാബതിഹി, അള്ളാഹുവിൻ അദ്ദേഹത്തോട് കാണിച്ച അനുകമ്പയും അതേപോലെ അള്ളാഹുവിലേക്ക് അദ്ദേഹം ഖേദിച്ചു മടങ്ങിയ കാര്യവും ഇതെല്ലാം പറയുവാൻ വേണ്ടിയാണ്. വഅന്നഹു ഇർതഫഅ മഹല്ലഹു ഫകാന ബഅദ തൗബതി അഹ്സന മിൻഹു ഖബ്ലഹ, തന്റെ പശ്ചാത്താപത്തിനു ശേഷം അദ്ദേഹം മുമ്പുള്ളതിനേക്കാൾ നല്ല ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടു. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകം എടുത്തു പറഞ്ഞ കാര്യം. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ആ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് പറയുന്നു, അന്നൽ ഇസ്തിഗ്ഫാറ, തീർച്ചയായും പാപമോചനം തേടൽ, സബബുൻ ലിമഹ്വി മാ ഹസല മിനദ്ദുനൂബി, സംഭവിച്ച തെറ്റുകൾ അത് മായ്ച്ചു കളയാൻ അത് കാരണമാകുന്നു. വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പശ്ചാത്താപത്തിനും അതേപോലെ തന്നെ പാപമോചനം അർത്ഥിക്കുന്നതിനുമുള്ള അസുലഭമായ ഒരു അവസരമാണ് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിന്റെ മഹത്വം ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. അത് സബബുൻ ലിമഹ്വിഹ മഹ്വി മാ ഹസല മിനദ്ദുനൂബ്, സംഭവിച്ച തെറ്റുകൾ മായ്ച്ചു കളയാൻ അത് കാരണമായി തീരും. അള്ളാഹു നമുക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. തുടർന്ന് അദ്ദേഹം പറയുന്നു, അന്ന സുജൂദ ഖുദൂഅൻ ലില്ലാഹി, അള്ളാഹുവിനെ അവനോട് വിനയം കാണിച്ചുകൊണ്ട് സാഷ്ടാംഗം നമിക്കൽ, മിൻ സുനനിൽ അംബിയാ, അംബിയാക്കന്മാരുടെ ചര്യയിൽപ്പെട്ടതാകുന്നു. അള്ളാഹു പറഞ്ഞു, വഖറ റാഖിഅൻ വഅനാബ്, അദ്ദേഹം റുകൂ ചെയ്തുകൊണ്ടും കേറിച്ചു മടങ്ങിക്കൊണ്ടും അദ്ദേഹം വീണു, സാഷ്ടാംഗം നമിച്ചു. മറ്റൊന്ന്, ഇജാബത്തുല്ലാഹി സുബ്ഹാനഹു ദുആഅ മൻ ദആഹു, തന്നോട് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകുക എന്നത് അള്ളാഹുവിനെക്കുറിച്ച് പലപ്പോഴും പറയുന്ന കാര്യമാണ്. ലിഖൗലിഹി ഫഗഫർനാ ലഹു ദാലിക്, നമ്മൾ പഠിക്കുന്ന സൂറത്ത് സ്വാദിലെ 25-ാമത്തെ ഈ വചനത്തിനും അള്ളാഹു പറഞ്ഞു, ഫഗഫർനാ ലഹു, നാം അദ്ദേഹത്തിന് പുറത്തു കൊടുത്തു, ദാലിക് ആ തെറ്റ്, ആ കാര്യം. ഇവിടെ അള്ളാഹു കേൾക്കുന്നുണ്ട്, അള്ളാഹു

കൂടുതൽ പൂണ്ട് പോവുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട്. അള്ളാഹുവിന്റെ വചനത്തിൽ അള്ളാഹു പറയുന്നു, ഫഗഫർനാ ലഹു, അദ്ദേഹത്തിന് നാം പൊറുത്തുകൊടുത്തു. അപ്പൊ അള്ളാഹു അദ്ദേഹത്തിന്റെ പശ്ചാത്താപം കേൾക്കുകയും ആ പശ്ചാത്താപം നടത്തിയ അദ്ദേഹത്തിന് പൊറുത്തുകൊടുക്കാൻ അദ്ദേഹം അർഹനാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന് പൊറുത്തുകൊടുത്തു. അതാണ് അവിടെ അള്ളാഹു പ്രത്യേകം ആ പറഞ്ഞതുകൊണ്ട് അർത്ഥമാക്കുതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. ഏതായിരുന്നാലും മഹാനായ പ്രവാചകൻ ദാവൂദ് അലൈഹിസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ പരാമർശത്തിൽ നമുക്ക് വലിയ ഗുണപാഠമാണ് പഠിക്കാനുള്ളത്. അള്ളാഹുവിലേക്ക് ആ സാമീപ്യം ആഗ്രഹിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. അതിന് അള്ളാഹുവിലേക്ക് നമ്മൾ ഖേദിച്ചു മടങ്ങുക, നിരന്തരമായി ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അത് നാം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു. ഈ ദുനിയാവിലെ വളരെ കുറഞ്ഞ കാലത്തെ ജീവിതം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു പോകേണ്ടത് നമ്മുടെ റബ്ബിലേക്കാണെന്ന ഓർമ്മയോടുകൂടി നിരന്തരമായി അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിന് ചോദിക്കുന്ന, അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുന്ന അത്തരം യഥാർത്ഥമായ ഭയഭക്തന്മാരായ ദാസന്മാരിൽ നമ്മൾക്കും ഉൾപ്പെടാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആ വചനം നമുക്കൊന്നുകൂടി മനസ്സിലാക്കാം. ഫഗഫർനാ ലഹു ദാലിക് വഇന്ന ലഹു ഇന്ദനാ ലസുൽഫ വഹുസ്ന മആബ്. അള്ളാഹു ഈ വചനത്തിൽ പറയുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് അത് നാം പൊറുത്തുകൊടുത്തു, നിശ്ചയമായും അദ്ദേഹത്തിന് നമ്മുടെ അടുക്കൽ സാമീപ്യവും, അതായത് നല്ല മടക്കസ്ഥാനവുമുണ്ട്. തുടർന്ന് 26-ാമത്തെ വചനം, യാ ദാവൂദു ഇന്നാ ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ് ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്ഖി വലാ തത്തബിഇൽ ഹവാ ഫയുദില്ലക അൻ സബീലില്ലാ إِنَّ الَّذِينَ يَضِلُّونَ عَن سَبِيلِ اللَّهِ لَهُمْ عَذَابٌ شَدِيدٌ بِمَا نَسُوا يَوْمَ الْحِسَابِ. പരിശുദ്ധ റമദാൻ അത് ഖുർആനിന്റെ മാസമാണെന്നത് നമ്മളെപ്പോഴും കേൾക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യാനും അതുപോലെ തന്നെ അത് അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് പഠിക്കാനും മനസ്സിലാക്കാനും, അതേപോലെ തന്നെ പാരായണത്തിൻ്റെ മര്യാദകൾ, അതിൻ്റെ ആദാബുകൾ പാലിച്ചുകൊണ്ട്, അതിൻ്റെ നിയമങ്ങൾ, പാരായണ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ പാരായണം ചെയ്യാൻ നമ്മൾ വളരെയധികം താല്പര്യം കാണിക്കണം. കേവല പാരായണത്തിനല്ല യഥാർത്ഥത്തിൽ മഹത്തായ പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. അർത്ഥം ഗ്രഹിച്ചുകൊണ്ടും പാരായണത്തോട് നീതി പുലർത്തിക്കൊണ്ടുമുള്ള പാരായണം അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 26-ാമത്തെ വചനം, യാ ദാവൂദു, ഹേ ദാവൂദ്, ഇന്ന ജഅൽനാക, നിശ്ചയമായും നാം നിന്നെ ആക്കിയിരിക്കുന്നു, ഖലീഫതൻ, ഒരു പ്രതിനിധി, ഫിൽ അർദി, ഭൂമിയിൽ. പ്രതിനിധി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു വ്യക്തി എന്നർത്ഥത്തിൽ. സാധാരണ ഒരാളെ പ്രതിനിധാനം ചെയ്യുന്ന തുല്യമായ പദവിയുള്ള ഒരു പ്രതിനിധി എന്ന അർത്ഥത്തിലല്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫഹ്കും, അതിനാൽ നീ വിധി നടത്തുക, ബൈനന്നാസി, മനുഷ്യർക്കിടയിൽ, ബിൽ ഹഖ്ഖി, ന്യായപ്രകാരം, വലാ തത്തബിഅ, നീ പിൻപറ്റരുത്, അൽ ഹവാ, ഇച്ഛയെ, സ്വന്തം ഇഷ്ടത്തെ, ഫയുദില്ലക, കാരണം അത് നിന്നെ വ്യതിചലിപ്പിക്കും, അല്ലെങ്കിൽ എന്നാലത് നിന്നെ പിഴപ്പിക്കും, അൻ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നും. ഇന്നല്ലദീന യദില്ലൂന, നിശ്ചയമായും പിഴച്ചു പോകുന്നവർ, അൻ സബീലില്ലാ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന്, ലഹും, അവർക്കുണ്ട്, അദാബൂ ഷദീദ്, കഠിന ശിക്ഷ, ബിമാനസു, അവർ മറന്നത് നിമിത്തം, യൗമൽ ഹിസാബ്, വിചാരണയുടെ ദിവസത്തെ. അതായത്, ഹേ ദാവൂദ്,
നിശ്ചയമായും നിന്നെ നാം ഭൂമി

0: ഭൂമിയിൽ ഒരു പ്രതിനിധിയാക്കിയിരിക്കുന്നു. ആകയാൽ നീ മനുഷ്യർക്കിടയിൽ ന്യായപ്രകാരം വിധി നടത്തുക. ഇച്ഛയെ പിൻപറ്റുകയും ചെയ്യരുത്, കാരണം അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കുന്നതാണ്. അതാണ് ദീർഘമായ ഈ വചനത്തിൽ അല്ലാഹു പ്രത്യേകമായി ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെ വിളിച്ചുകൊണ്ട് ഉണർത്തുന്നത്. അല്ലാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ഒരു വ്യക്തിത്വമാക്കിയിരിക്കുന്നു താങ്കളെ. അതാണ് ഇന്ന ജഅൽനാക ഖലീഫതൻ ഫിൽ അർദ്. പിന്നെ പറയുന്നു, ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ്, ജനങ്ങൾക്കിടയിൽ ന്യായമായ നിലയിൽ താങ്കൾ വിധി നടത്തുക. വലാ തത്തബിഇൽ ഹവാ, താങ്കൾ തന്നിഷ്ടത്തെ പിൻപറ്റരുത്. ഇവിടെ പലപ്പോഴും മനുഷ്യൻ അധമത്വത്തിലേക്ക് വഴിമാറിപ്പോകുന്നത്, മനുഷ്യൻ വഴി പിഴച്ച മാർഗത്തിലേക്ക് എത്തിപ്പെടുന്നത് തന്നിഷ്ടത്തെ പിൻപറ്റിയതുകൊണ്ടാണെന്നത് അല്ലാഹുവിന്റെ വചനത്തിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഇത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്തും അല്ലാഹുവിന്റെ പരാമർശങ്ങൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഹാദിഹി വസ്വിയത്തു മിനല്ലാ, ഇത് അല്ലാഹുവിനുള്ള വസ്വിയത്താകുന്നു. ഹാദിഹി വസ്വിയത്തു മിനല്ലാ, ഇത് അല്ലാഹുവിനുള്ള വസ്വിയത്താകുന്നു. ലി വുലാത്തിൽ ഉമൂരി, കൈകാര്യകർത്താക്കൾക്കുള്ള. ഐ യഹ്കുമു ബൈനന്നാസി ബിൽ ഹഖ്, അവർ മനുഷ്യർക്കിടയിൽ ന്യായമായ നിലയിൽ വിധി നടപ്പിലാക്കണം എന്ന്. മിൻ ഇൻദ അൽ മുനസ്സലി മിൻ ഇൻദിഹി തബാറക തആല, അല്ലാഹുവിങ്കിൽ നിന്ന് അവതരിച്ച, സത്യവുമായി അവതരിപ്പിച്ച ആ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ. വലാ യഅദിലു അൻഹു ഫയദില്ലു അൻ സബീലിഹി, അതിൽ നിന്ന് അവർ തെറ്റിപ്പോകരുത്, അപ്പോൾ അവർ സന്മാർഗത്തെ തൊട്ട് തെറ്റിപ്പോകും. വഖദ് തവഅദ അല്ലാഹു തബാറക തആല മൻ ദല്ല അൻ സബീലിഹി വതനാസ യൗമൽ ഹിസാബ് ബിൽ വഈദിൽ അകീദ് വൽ അദാബി ശദീദ്. കഠിന സ്വരത്തിൽ അല്ലാഹു പറയുന്നു, ശക്തമായ ഭാഷയിൽ അല്ലാഹു പറയുന്നു, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തെ തൊട്ട് തെറ്റിപ്പോയാൽ നാളെ വരാനിരിക്കുന്ന പാരത്രികമായ ജീവിതത്തെ വിസ്മരിച്ചു കളഞ്ഞാൽ, അതാണ് തനാസ യൗമൽ ഹിസാബ്. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ താക്കീത്? ബിൽ വഈദിൽ അകീദ് വൽ അദാബി ശദീദ്, കഠിനമായ ശിക്ഷയെക്കൊണ്ട് അല്ലാഹു താക്കീത് നൽകുന്നു. അതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി എടുത്തു പറയുന്നത്. പലപ്പോഴും ഈ ഒരു ബോധമാണ്, ഇത്തരം കാര്യങ്ങളിൽ കണിശത പാലിക്കാൻ ആ ബോധത്തിന്റെ അഭാവമാണ് മനുഷ്യരെ പ്രേരിപ്പിക്കുന്നത്. താൻ തൻ്റെ റബ്ബിലേക്ക് മടക്കപ്പെടുന്നവനാണ്, താൻ ചെയ്ത തൻ്റെ ചെയ്തികളെക്കുറിച്ച് നാളെ പരലോകത്ത് കൃത്യമായ മറുപടി പറയേണ്ടി വരും എന്ന ബോധം ഇല്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും അനീതിയോടുകൂടിയുള്ള അല്ലെങ്കിൽ സ്വജന പക്ഷപാതിത്വത്തോടുകൂടിയുള്ള വിധികളും അതുപോലെ തന്നെ തീർപ്പുകളും മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാമ സഅദി റഹ്മഹുള്ള പറയുന്നു, തൻഫീദുൻ ഫീഹാ അൽ ഖദായ അദ്ദീനിയ വദ്ദുനിയവിയ, ദീനിയായ വിഷയത്തിലാകട്ടെ ദുനിയാവിന്റെ വിഷയത്തിലാകട്ടെ ശരിയായ നിലക്ക് തീർപ്പ് കൽപ്പിക്കാനാണ് അല്ലാഹു അദ്ദേഹത്തെ നിശ്ചയിച്ചത് എന്നർത്ഥം. ഇന്ന ജഅൽന ഖലീഫതൻ ഫിൽ അർദ് എന്നതുകൊണ്ടാണ് എന്ന വചനമാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഫഹ്കും ബൈനന്നാസി ബിൽ ഹഖ് ഐ അൽ അദിൽ വഹാദാ ലാ യതമക്കനു മിൻഹു ഇല്ലാ ബിഇൽമിൻ ബിൽ വാജിബി വഇൽമിൻ ബിൽ വാഖിഇ, നീതിനിഷ്ഠമായ തീർപ്പ് കൽപ്പിക്കാൻ കഴിയണമെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് യഥാവിധി അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. തൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ചും നിലവിലുള്ള സംഭവ വികാസങ്ങളെക്കുറിച്ചും കൃത്യമായ ധാരണയുണ്ടായിരിക്കണം. വഖുദ്രത്തിൻ അലാ തൻഫീദിൽ ഹഖി വലാ തത്തബിഇൽ ഹവാ, അതേപോലെ തന്നെ നീതിനിഷ്ഠമായ തീർപ്പ് കൽപ്പിക്കാനാവശ്യമായ ആ കഴിവും ഉണ്ടായിരിക്കണം. പിന്നെ അല്ലാഹു പറയുന്നു, വലാ തത്തബിഇൽ ഹവാ, തന്നിഷ്ടത്തെ താങ്കൾ പിൻപറ്റരുത്. അങ്ങനെ പിൻപറ്റിയാൽ അത് പലപ്പോഴും തന്നോട് അടുപ്പമുള്ളവരിലേക്ക് അവർക്ക് അനുകൂലമായി വിധി നടപ്പിലാക്കാൻ അത് മനുഷ്യനെ പ്രേരിപ്പിക്കും. അതേപോലെ തന്നെ തൻ്റെ താനുമായി ബന്ധമില്ലാത്ത തൻ്റെ എതിരാളികൾക്ക് അവരോട് ശത്രുത കാണിക്കാൻ അനീതിയോടുകൂടി വിധി നടപ്പിലാക്കാൻ അതിനും അതവനെ പ്രേരിപ്പിക്കും. ഏതായിരുന്നാലും അല്ലാഹുവിൻ്റെ വചനത്തിൽ വളരെ ശ്രദ്ധേയമാണ് നീതിയോടുകൂടിയുള്ള തീർപ്പിന് വേണ്ടിയാണ് അള്ളാഹു വസീയത്ത് ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ രംഗത്തും അള്ളാഹുവിൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങളെ ഗൗരവപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഇഷ്ടദാസന്മാരിൽ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്നവരിൽ നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ. പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജുനുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. ഭരണകൂടത്തിലൊരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു സെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടില്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അതിൻ്റെ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്ക്.
3: ഇവിടെ ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നുമില്ല, അതായത് അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
2: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ, അതിരുകൾ. അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
2: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മിനിങ്ങളെല്ലാവരും ഇവിടെ ജയിലിലെ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഇത്തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിൻ്റെ 27-ാം അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27-ാമത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടി മതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
2: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
3: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في الأهل. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
1: അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വ്യത്യസ്ത ഖാരിഈകളുടെ വിശുദ്ധ ഖുർആൻ പാരായണത്തെ പരിചയപ്പെടുത്തുന്ന തൻസീൽ പരിപാടിയിൽ ഇന്ന് സഅദ് അൽ ഗാമിദിയുടെ ശബ്ദമാണ് നാം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ 9-ാം അധ്യായം സൂറത്ത് തൗബ 1 മുതൽ അവസാനം വരെയും 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 1-ാം വചനം മുതൽ 20-ാം വചനം വരെയുമാണ് തൻസീൽ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്.
4: أعوذ بالله من الشيطان.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ ഇവിടെ സമാപിക്കുന്നു. വിശുദ്ധ ഖുർആൻ 9-ാം അധ്യായം സൂറത്ത് തോബ 1-ാം വചനം മുതൽ അവസാനം വരെയും 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 1-ാം വചനം മുതൽ 20 വരെ വചനങ്ങളാണ് ഇന്നത്തെ തൻസീൽ പരിപാടിയിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി സഅദ് അൽ ഗാമിദി.
1: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കിട്ട് ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്, പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ട് ആണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 വർഷം കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 വർഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 വർഷം മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13, 23 വർഷം കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തറങ്ങും, ചിലപ്പോൾ 10 സൂക്തറങ്ങും, 10 അല്ലെങ്കിൽ 15, 20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക്, അനുയായികൾക്ക്, എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട്, ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23-ാമത്തെ വർഷത്തിലാണ് ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെ എല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പിന്നെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം, ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ, മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്, അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ, സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും, ഇതിൻ്റെ ക്രോഡീകരണവും, ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. കുഞ്ഞുനാളിലെ വിശുദ്ധ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കുകയും ലോകത്തെ അറിയപ്പെടുന്ന കാര്യങ്ങളായി മാറുകയും ചെയ്ത പ്രതിഭകളുടെ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് കിഡ്സ് ടൈം പരിപാടിയിലൂടെ. ഇന്ന് നാം കേൾക്കുന്നത് ഹാഫിൽ സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സഫാത്ത്.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: കിഡ്സ് ടൈം പരിപാടിയിൽ ഇന്ന് നാം കേട്ടത് ഹാഫിദ് സലാഹ് അൽ മുസ്ലിയുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്ത്.
1: പീസ് ഖുർആൻ റേഡിയോ എടുത്ത പരിപാടി ഖത്മുൽ ഖുർആൻ.

പരിശുദ്ധ ഖുർആനിന്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. Peace Radio. Tune to reality.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരു.
3: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. ദിവസവും ഒരു പേജ് വീതം മനപ്പാഠമാക്കാം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 468-ാമത്തെ പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.

0: പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 468-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് സഅദ് അൽ ഗാമിദി.
1: أعوذ بالله من الشيطان الرجيم.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്ത് അഷ്ഷുറയിലെ 15 മുതൽ 122 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഖാരി ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن

0: വിശുദ്ധ ഖുർആൻ മനസ്സുകൾക്ക് സമാധാനമേകുന്ന വചനങ്ങളുടെ സമാഹാരം. കേവലമായ കേൾവിക്ക് പോലും പ്രതിഫലം ലഭിക്കുന്ന വചനങ്ങൾ. പാരായണത്തിന് ഓരോ അക്ഷരത്തിനും 10 പ്രതിഫലങ്ങൾ. പാരായണ നിയമങ്ങളോടെ വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് പീസ് റേഡിയോ ഹിഫുദുൽ ഖുർആൻ. സൂറ അഹ്സാബിലെ 49-ാമത്തെ വചനമാണ് ഇനി നാം പഠിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് ഹാഫിദ് ജാഫർ സലഫി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 49-ാമത്തെ ആയത്താണ് ഇനി നമുക്ക് മനഃപ്പാഠമാക്കാനുള്ളത്. ആയത്തിൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ഇൻഷാ അല്ലാ ഇന്ന് നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. 45-ാമത്തെ ആയത്ത് മുതൽ പാരായണം ചെയ്തുകൊണ്ട് മനഃപ്പാഠത്തിലേക്ക് പ്രവേശിക്കും.

അതുവരെയാണ് തൽക്കാലം നമ്മൾ മനഃപ്പാഠമാക്കുന്നത്. അവിടെ അവസാനത്തിൽ വഖഫ് ചെയ്യുമ്പോൾ നൂനിൻ്റെ മുകളിലാണ് ശദ്ദ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഉന്നത്ത് ചെയ്ത് അഥവാ മണിച്ചുകൊണ്ടാണ് നിർത്തേണ്ടത്. ആ ഭാഗം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാം.

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് റേഡിയോ ഹിഫ്ളുൽ ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അഹ്സാബിലെ 49-ാം വചനത്തിൻ്റെ ഏതാനും ഭാഗമാണ് ഇന്ന് നാം ഹൃദയസ്ഥമാക്കിയത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ക്ലാസ് എടുത്തത് ഹാഫിദ് ജാഫർ സലഫി.
2: വിശുദ്ധ ഖുർആനിൻ്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിൻ്റെ ഇരുട്ടകറ്റാനും അറിവിൻ്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വെ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
3: Peace Radio. Tune to reality.
4: هي الحبيبة والمختار.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ്, ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയയ്ക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പഠിച്ചു മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ, അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ, വിശുദ്ധ ഖുർആനിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ശ്രോതാക്കൾക്ക് കേൾക്കാൻ അവസരം ലഭിക്കുന്ന തൻസീൽ പരിപാടിയിൽ സൂറത്തു അഹ്സാബ്, സൂറത്തു സബ, സൂറത്തു ഫാത്തിർ പാരായണം നിർവഹിക്കുന്നത് വാദി അൽ യമാനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ സമാപിക്കുകയാണ്. ഖുർആനിലെ സൂറത്തു സബ, സൂറത്തു അഹ്സാബ്, സൂറത്തുൽ ഫാത്തിർ എന്നിവയാണ് നാം കേട്ടത്, പാരായണം നിർവഹിച്ചത്.
1: 67 രാജ്യങ്ങളിലെ മലയാളികളുടെ ഖുർആൻ പഠനത്തിന്റെ അവലംബം, പീസ് റേഡിയോ അന്നൂർ. പ്രാമാണിക കർമ്മശാസ്ത്ര പഠനത്തിന്റെ പ്രായോഗിക സമീപനം, പീസ് റേഡിയോ ലൈഫ് കോഴ്സ്. പുതിയ കാലത്തിന്റെ തിന്മകളെയും വെല്ലുവിളികളെയും അതിജീവിക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കുന്ന പീസ് റേഡിയോ, ഈ മദ്രസ തുടങ്ങി നിലനിൽക്കുന്ന, പുണ്യം സമ്മാനിക്കുന്ന നിരവധി വൈജ്ഞാനിക സംരംഭങ്ങളുടെ പുണ്യം മനസ്സിൽ ആഗ്രഹിച്ച് നിങ്ങളുടെ ഓഹരി ഇന്ന് തന്നെ പീസ് റേഡിയോക്ക് നൽകൂ.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

മനുഷ്യന് അവൻ്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു

0: പക്ഷെ എന്തു ചെയ്യാം, കാണാമറിയത്ത് അവർ ആരോടൊക്കെ ഏതൊക്കെ സ്വഭാവവും ചിന്താരീതിയും ഉള്ളവരുമായിട്ടാണ് അടുത്ത സമ്പർക്കമെന്ന് ആർക്കറിയാം. ഇടയ്ക്കൊക്കെ മതപരമായ ചില സംശയങ്ങൾ അവർ ചോദിക്കാറുണ്ട്, മറുപടി കൊടുക്കാറുമുണ്ട്. എന്നാൽ ചില മറുപടികളെങ്കിലും അവരെ തൃപ്തിപ്പെടുത്തുന്നില്ലെന്ന് തോന്നാറുണ്ട്. മാത്രമല്ല ചില തലതിരിഞ്ഞ മറുചോദ്യങ്ങൾ ഭയം വർദ്ധിപ്പിക്കാറുമുണ്ട്. മതവിശ്വാസത്തെ വരെ ചോദ്യം ചെയ്യുന്ന ചില തീരാ സംശയങ്ങൾ മോശമല്ലാത്ത കൂട്ടുകെട്ടിന്റെ ഫലമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. ഉള്ളത് പറയാലോ, ഇപ്പോഴത്തെ കുട്ടികളുടെ ചില കൗശല നിറഞ്ഞ കുരുട്ട് ചോദ്യങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഉത്തരം കൊടുക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം. കുട്ടിക്കാലത്ത് വായിച്ചതും പഠിച്ചതും ഒന്നും അത്ര നിലവാരത്തിലുള്ളതായിരുന്നില്ല, പലതും മറന്നുപോവുകയും ചെയ്തു. കാര്യമായൊന്നും ഓർമ്മയില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുടുംബഭാരത്തിനിടയിൽ ഇപ്പോൾ പഠിക്കാൻ എവിടെ നേരം? ഇങ്ങനെയെങ്കിൽ മക്കൾ മതനിരാസ കൂട്ടുകെട്ടിൽപ്പെട്ട് വഴിപിഴച്ചു പോകുമല്ലോ എന്ന ആശങ്ക വല്ലാതെ അലട്ടുന്നുണ്ട്. മതകാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല അല്ലേ? സംശയങ്ങൾ പണ്ഡിതന്മാരോട് ചോദിച്ച് നിവൃത്തി വരുത്താൻ മാർഗമില്ല അല്ലേ? വിഷയാധിഷ്ഠിതമായി വ്യവസ്ഥാപിതമായി മതവിഷയങ്ങൾ പഠിക്കാൻ കഴിയുന്നില്ല അല്ലേ? വിഷമിക്കേണ്ട, പീസ് റേഡിയോ കൂടെയുണ്ട്. നെറ്റ് കണക്ഷൻ ഉള്ള ഒരു സ്മാർട്ട് ഫോണും കേൾക്കാൻ ഒരു മനസ്സും മാത്രം മതി. നിങ്ങൾ ലോകത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും നിരവധി വിഷയങ്ങൾ 24 മണിക്കൂറും കേൾക്കാം, പഠിക്കാം. ഇനി വൈകേണ്ട, ഇപ്പോൾ തന്നെ പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി അത്തഹ്സീൻ പ്രോഗ്രാമിന്റെ സമയമാണ്. അത്തഹ്സീൻ പ്രോഗ്രാമിൽ സൂറ ബക്കറയിലെ 8-9 വചനങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷക്കൂർ ശ്രോതാക്കളിലേക്ക്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിലെ അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബക്കറയിലെ 7 വരെയുള്ള ആയത്തുകൾ അൽഹംദുലില്ലാ നമ്മൾ മനസ്സിലാക്കി. ഇൻഷാ അള്ളാ ഇന്നത്തെ ക്ലാസ്സിൽ 8-9 ആയത്തുകളാണ് പഠിക്കുന്നത്.

0: أنفسهم وما يشعرون.
1: ഇവിടെ ശ്രദ്ധിക്കേണ്ടത്
0: ഒമീനാസി
1: നൂൻ മുഷദ്ദഖുന്ന, നൂൻ ശദ്ദുണ്ട്, ഒമീനന്ന നൂൻ ശദ്ദു വന്നാൽ മണിക്കണം.
0: ഒമീനാസി മയ്യഖൂലു, മയ്യ
1: സാക്കിന നൂന് ശേഷം യ നൂനിനെ യയിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം.
0: മയ്യഖൂലു
1: ഗുന്ന ചെയ്യുമ്പോൾ ശ്രദ്ധിക്കരുത്, മയ്യഖൂലു മയ്യഖൂലു ഇങ്ങനെ പറയരുത്,
0: മയ്യഖൂലു
1: സാധാരണ രൂപത്തിൽ തന്നെ പറഞ്ഞാൽ മതി.
0: ആമന്ന
1: നൂന് ശദ്ദ് മണിക്കണം. ബില്ലാഹി,
0: ബില്ലാഹി
1: ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, അത് ഉച്ചരിക്കണം. പലപ്പോഴും പല ആളുകളും ബില്ലായി വബിൽ യോമില്ലാഹിരി ഇങ്ങനെ ഓതും. അതുപോലെ ബിസ്മില്ലായി റഹ്മാൻ റഹീം, ബിസ്മില്ലായി ഉണ്ട, ഹ ഇന് പകരം യാ വരുന്ന രൂപത്തിൽ
0: ബിസ്മില്ലാഹി റഹ്മാൻ റഹീം
1: ഇങ്ങനെ തന്നെ ഹ ഇന് കൃത്യമായിട്ട് ഉച്ചരിക്കണം. ഇവിടെയും
0: ബില്ലാഹി
1: ഹ കൃത്യമായിട്ട് കേൾക്കണം, ബില്ലാഹി
0: വബിൽ യോമിൽ.
1: ഇനി വബിൽ യൗമി, ലൗമി അല്ല, വബിൽ യൗമി യാഇനെയും ഉച്ചരിക്കണം.
0: വബിൽ യൗമിൽ ആഖിരി,
1: ലാഖിർ അല്ല, വബിൽ യൗമിൽ ലാഖിരി അല്ല,
0: വബിൽ യൗമിൽ ആഖിരി. വമാഹും ബിമുഅ്മിനീൻ, വമാഹും ബി
1: മീമിന് അവിടെ ഗുന്ന ചെയ്യണം, ഇഖ്ഫാ ഷഫവി എന്നാണ് പറയുക.
0: വമാഹും ബിമുഅ്മിനീൻ
1: ഇങ്ങനെ മീമിനെ അവ്യക്തമാക്കി മണിക്കണം.
0: വമാഹും ബിമുഅ്മിനീൻ
1: ആയത്തിൻ്റെ അവസാനത്തിൽ മദ് ഇഅറാദുൽ സുക്കൂൻ. അടുത്ത ആയത്ത്
0: യുഖാദിഊനല്ലാഹ, യുഖാദിഊന.
1: ഇവിടെ ഖാഇൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കണം,
0: യുഖാദിഊന.
1: അതുപോലെ ഐൻ തൊണ്ടയുടെ മധ്യഭാഗമാണ്,

0: يخادعون الله والذين آمنوا والذين آمنوا وما يخدعون
1: ഇവിടെ ഖ തൊണ്ടയുടെ മുകൾ ഭാഗം, അതുപോലെ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. കൃത്യമായിട്ട് യഥാർത്ഥ മഖ്റജിൽ നിന്നും അക്ഷരങ്ങൾ ഉച്ചരിക്കുവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അക്ഷരങ്ങളുടെ മഖ്റജ് അഥവാ ഉച്ചരിക്കുന്ന ഒരക്ഷരം പുറപ്പെടുന്ന ആ സ്ഥലം മഖ്റജ് മാറിയാൽ, അതുപോലെ ഹർക്കത്തുകളിൽ മാറ്റം വരിക, ഫതഹ് കസ്ര ദമ്മ ഇതിലൊക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ അർത്ഥമാറ്റം വരെ സംഭവിക്കും. അതുകൊണ്ട് അത് വലിയ ഗൗരവത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്.
0: وَمَا يَخْدَعُونَ إِلَّا أَنفُسَهُمْ
1: മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ, മദ് മുൻഫസിൽ,
0: ഇല്ലുസഹും
1: നാലോ അഞ്ചോ ഹറക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മദ് മുൻഫസിൽ. ഇനി
0: അൻഫുസഹും
1: നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് സാക്കിന നൂനിന് ശേഷം ഫ വരുമ്പോൾ ഈ ഗുന്ന ഇദ്ഗാമിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ആ ഒരു ശബ്ദം പോലെ ആവരുത്. അംഫുസഹും അല്ല,
0: അൻഫുസഹും
1: അവ്യക്തമാക്കി ഫഇൻ്റെ അക്ഷരം, ആ ഫ എന്ന അക്ഷരം ഉച്ചരിക്കുമ്പോൾ അതിൻ്റെ മഹ്റജിൻ്റെ ആ ഒരു രൂപം, താഴെ ചുണ്ടിൻ്റെ പള്ളഭാഗം, അതുപോലെ തന്നെ മേലെ മുൻപല്ലുകളുടെ ആ ഒരു അറ്റവും, അതാണ് അതിൻ്റെ കൃത്യമായ മഹ്റജ്. അപ്പോൾ അതിൽ തന്നെ ആ ഒരു ശബ്ദം നമുക്ക് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റും.
0: അൻഫുസഹും
1: ഇങ്ങനെ ആയിരിക്കണം.
0: വമാ യശ്ഉറൂൻ, വമാ യശ്ഉറൂൻ, യശ്
1: യശ് യശ് ഷീൻ എന്ന അക്ഷരത്തിന് സുക്കൂൻ വരുമ്പോഴൊക്കെ, അല്ലെങ്കിൽ ഫതഹ് കസ്ര ദമ്മ ആവട്ടെ, അതിനെ തഫശ്ശി എന്ന് പറയും, പരത്തി കേൾക്കണം. ആ ഒരു സിഫത്തുണ്ടായിരിക്കും.
0: യശ്ഉറൂൻ.
1: അതുപോലെ ഐൻ തൊണ്ടയുടെ മധ്യഭാഗം, യശ്ഉറൂൻ ഓതരുത്,
0: യശ്ഉറൂൻ
1: ഇങ്ങനെ ആയിരിക്കണം. ആയത്തിൻ്റെ അവസാനത്തിൽ യശ്ഉറൂൻ എന്ന നീട്ടൽ മദ് ആരിദുൽ സുക്കൂൻ. മദ് ആരിദുൽ സുക്കൂൻ എന്ന് പറഞ്ഞാൽ യശ്ഉറൂന എന്നതിനെ യശ്ഉറൂൻ സുക്കൂനിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നു, നിർത്തുന്നത് കാരണത്താൽ, വഖഫ് കാരണത്താൽ അവിടെ സുക്കൂൻ വരുന്നു. അതുകൊണ്ടാണ് മദ് ആരിദുൽ സുക്കൂൻ രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്, നമ്മുടെ ഖിറാഅത്തിനനുസരിച്ച്. ഇൻഷാ അള്ളാ ഒന്നുകൂടെ ഓതാം ഈ രണ്ട് ആയത്തുകൾ.

0: أنفسهم وما يشعرون.
1: سورة البقرة إليه 8-9 ആയത്തുകളാണ് പഠിച്ചത്. അള്ളാഹു തോഫിയഖ് ചെയ്യട്ടെ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തജ്വീദ് നിയമങ്ങളനുസരിച്ച് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ തെറ്റുകളില്ലാതെ കൃത്യമായ മഖ്റജിൽ നിന്നും ഉച്ചരിച്ചുകൊണ്ട് പാരായണത്തിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ഓതുവാൻ ശ്രമിക്കുക. അള്ളാഹു തോഫിയഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 8-9 വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹുവ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരീച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരീച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് മധുരം ഖുർആൻ സൂറത്തുൽ മുജാദല 12 മുതൽ 21 വരെയുള്ള വചനങ്ങളാണ് നാം കേട്ടത്.
1: أعوذ بالله من الشيطان الرجيم.

0: وإن ربك لهو العزيز الرحيم.
1: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്ത് അഷ്ഷുറായിലെ 15 മുതൽ 122 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം ഖാരി ഷെയ്ഖ് സലാഹ് അൽ ബുദൈർ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാൻ.

0: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. സൂറ അന്നിസായിലെ 130 മുതൽ 135 കൂടിയ വചനങ്ങളിലേക്ക് പാരായണം. അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ അന്നിസായിലെ 130 മുതൽ 135 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനൈചി.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അപഥ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിഉകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പാരായണവും പഠനവും മനുഷ്യഹൃദയങ്ങൾക്ക് എന്നും തേനാമൃതാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. ഏറെ ബഹുമാനമുള്ള പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാദിലെ 29-ാമത്തെ വചനമാണ് ഊതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ തഫ്സീറുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഈ വചനം നമ്മുടെ ജീവിതവുമായി ഏറെ ബന്ധമുള്ള ഒരു വചനമാണെന്നത് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതാണ്. പൂർവ വേദക്കാരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ജുമഅയിൽ പരാമർശിക്കുന്നത് കാണാൻ സാധിക്കും. മസലുൽ ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹ. തൗറാത്ത് വഹിപ്പിക്കപ്പെട്ട ആളുകൾ പിന്നെ അത് വഹിക്കാതിരിക്കുകയും ചെയ്തവർ. കമസലിൽ ഹിമാർ, അവർ കഴുതകളെപ്പോലെയാകുന്നു. യഹ്മിലു അസ്ഫാറ, ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന ഏടുകൾ ചുമക്കുന്ന കഴുതകളെപ്പോലെ. എന്നു പറഞ്ഞാൽ ഒരു ഗ്രന്ഥത്തിൻ്റെ അനുയായികളാണെന്ന് അവകാശപ്പെടുന്നവർ ആ ഗ്രന്ഥത്തിൻ്റെ അധ്യാപനങ്ങൾക്ക് തീർത്തും വിരുദ്ധമായി ജീവിക്കുക എന്നത് മൃഗതുല്യമാണെന്നതാണ് അള്ളാഹുവിൻ്റെ ആ പരാമർശത്തിൽ അടങ്ങിയിരിക്കുന്ന പൊരുൾ. വിശുദ്ധ ഖുർആനിൻ്റെ അനുയായികൾ എന്ന് അവകാശപ്പെടുന്ന ധാരാളം ആളുകൾ, ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾ ഖുർആനിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന്, അതിൻ്റെ മൗലികമായ അധ്യാപനങ്ങളിൽ നിന്ന് പോലും വ്യതിചലിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് എന്നത് ഏറെ ഖേദകരമായ കാര്യമാണ്. വിശുദ്ധ ഖുർആൻ വളരെ പ്രാധാന്യപൂർവ്വം എടുത്തു പറയുന്ന ഖുർആനിൻ്റെയും അതേപോലെ തന്നെ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച പ്രവാചകൻ്റെയും ഏറ്റവും വലിയ ദൗത്യം അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാകുന്നു. ആ ഏകത്വം പോലും കൃത്യമായി ഉൾക്കൊള്ളാത്ത, അള്ളാഹുവിൻ്റെ ഏകത്വത്തിന് കടകവിരുദ്ധമായ വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്നവർ പോലും തങ്ങൾ ഖുർആനിൻ്റെ അനുയായികളാണ് എന്ന് പറയുന്നവരിൽ ഉണ്ട് എന്നത് വിരോധാഭാസമാകുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധത്തിൽ അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയോടും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ചു പറയുമ്പോഴും മഖ്ബറകളിലേക്ക് പോകുന്ന ഔലിയാക്കന്മാരെന്ന് പേരിട്ട് വിളിക്കുന്നവരെ അനുഗ്രഹത്തിനു വേണ്ടി സമീപിക്കുന്ന, അനുഗ്രഹം ലഭിക്കാൻ വേണ്ടി പല കേന്ദ്രങ്ങളിലേക്കും തീർത്ഥാടനം പോകുന്ന മുസ്ലിം പേരുകളുള്ള ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ഇവിടെയാണ് ഈ വചനം നമ്മോട് ചില കാര്യങ്ങൾ പറയുന്നത്. അല്ലാഹു ഈ ഗ്രന്ഥം ഇറക്കിയത് ലിയദ്ദബ്ബറു ആയാത്തി, ഈ ഗ്രന്ഥത്തിലെ വചനങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കാൻ വേണ്ടിയാകുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കണമെങ്കിൽ ഖുർആനിൻ്റെ ഭാഷയും അത് പറയുന്ന കാര്യങ്ങളും കൃത്യമായി തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. പക്ഷേ ഖുർആനിൻ്റെ ആശയമറിയുന്നവർ, ശരിയായ വിവരണം മനസ്സിലാക്കുന്നവർ സമൂഹത്തിൽ വളരെ വിരളമാണെന്നത് നമ്മെ ദുഃഖിപ്പിക്കുന്ന കാര്യമാണ്. അൽഹംദുലില്ലാ, അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഖുർആൻ പഠന ക്ലാസുകൾ ധാരാളം നമ്മുടെ മുമ്പിലുണ്ട്. പീസ് റെഡിയോ പോലെയുള്ള ഇത്തരം സംവിധാനങ്ങൾ പല രൂപത്തിലും വിശുദ്ധ ഖുർആൻ സാധാരണ മനുഷ്യരിലേക്ക് അതിൻ്റെ ആശയങ്ങൾ പകർന്നു നൽകാൻ, ശരിയായ വ്യാഖ്യാനം പ്രവാചകൻ പഠിപ്പിച്ച, സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും മനസ്സിലാക്കിയ, സലഫു സ്വാലിഹീങ്ങൾ കൃത്യമായി ഗ്രഹിച്ച ആ വ്യാഖ്യാനങ്ങൾ സമൂഹത്തിലേക്ക് നൽകാൻ, പകർന്നു നൽകാൻ നൽകുന്ന സേവനങ്ങൾ, ശ്രമിക്കുന്ന അവരുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയമാണെന്നത് കൂട്ടത്തിൽ നാം ഓർക്കേണ്ട കാര്യമാണ്. എന്നിരുന്നാൽ പോലും വിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടതില്ല, ആശയം ഗ്രഹിക്കേണ്ടതില്ല, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കൽ പ്രത്യേകമായ പുണ്യം പോലുമില്ല എന്ന് സമൂഹത്തെ പറഞ്ഞു പഠിപ്പിക്കുന്ന പുരോഹിതന്മാർ സത്യത്തിൽ ഈ ഗ്രന്ഥത്തോട് കാണിക്കുന്ന കടുത്ത ധിക്കാരമാണെന്നത് നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വചനത്തിൽ പറഞ്ഞ കാര്യം ലിയദ്ദബ്ബറു ആയാത്തിഹി എന്ന് പ്രത്യേകമായി പറഞ്ഞ ആ കാര്യം ഇമാം ഇബ്നു കസീർ റഹ്മഹുള്ള വിശദീകരിക്കുന്നു. അതായത് ദുൽ ഉഖൂലി വഹിയ അൽ അൽബാബ് ജംഉ ലുബ്ബിൻ വഹുവ അൽ അഖ്ൽ, ബുദ്ധിയുള്ളവർക്ക് ഈ ഗ്രന്ഥത്തിൽ ഗുണപാഠമുണ്ട്, അവർക്ക് ഓർക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്. ലുബ് എന്ന് പറഞ്ഞാൽ കാമ്പ് എന്നാണ് അതിൻ്റെ ശരിയായ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ബുദ്ധി എന്നതാണ്. അത് അതിൻ്റെ ബഹുവചനമാണ് അൽബാബ് എന്നത്. ഇബ്നു കസീർ റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്ന കൂട്ടത്തിൽ ഹസനുൽ ബസ്രി റഹ്മഹുള്ളയുടെ ഒരു വചനം എടുത്തുകൊടുക്കുന്നു. വല്ലാഹി മാ തദബ്ബുറുഹു ബിഹിഫ്ലി ഹുറൂഫിഹി വഇദാഇദാഅതി ഹുദൂദിഹി, അല്ലാഹുവാണ് സത്യം, ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അക്ഷരങ്ങൾ മനഃപ്പാടമാക്കലും ഇതിൽ പരാമർശിക്കുന്ന പറയുന്ന വിധികൾ, നിയമങ്ങൾ, അതിർവരമ്പുകൾ അത് പാഴാക്കലുമല്ല. ഹത്ത ഇന്ന അഹദഹും ലയഖൂൽ, ഒരാൾ പറയുന്നു ഖറഅത്തുൽ ഖുർആന കുല്ല, ഞാൻ ഖുർആൻ മുഴുവനായിട്ട് പാരായണം ചെയ്തുവെന്ന്. മാ യുറാലഹു അൽ ഖുർആനു ഫീ ഖുലുഖിൻ വലാ അമലിൻ, എന്നാൽ അത് പറയുന്ന ആളുടെ ജീവിതത്തിൽ, അയാളുടെ സ്വഭാവത്തിൽ ഖുർആൻ കാണുന്നില്ല, പ്രവർത്തനത്തിൽ ഖുർആൻ കാണുന്നില്ല. ഇത് ഖുർആനിനോട് കാണിക്കുന്ന ധിക്കാരമാകുന്നു, ഖുർആനിനോട് കാണിക്കുന്ന നന്ദികേടാകുന്നു. യഥാർത്ഥത്തിൽ ഖുർആൻ ഓതുക എന്ന് പറഞ്ഞാൽ ആ ഓത്ത്, ആ പാരായണം, അത് ഓതുന്ന മനുഷ്യനിൽ സ്വാധീനിക്കണം എന്നർത്ഥം. അല്ലാമ സഅദി റഹ്മത് പറയുന്നു ഫീഹി ഖൈറുൻ കസീറുൻ വഇൽമുൻ ഗസീറുൻ, ഈ ഗ്രന്ഥത്തിൽ ധാരാളം നന്മകളുണ്ട്, ധാരാളം എണ്ണമറ്റ അറിവുകളുണ്ട്. ഫീഹി കുല്ലു ഹുദ മിൻ ദലാലിൻ വശിഫാഉൻ മിൻ ദാഇൻ, എല്ലാത്തരം സന്മാർഗവും ഈ ഗ്രന്ഥത്തിലുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തരം ശമന ഔഷധവും ഈ ഗ്രന്ഥത്തിലുണ്ട്. വനൂറുൻ യുസ്തദാഉ ബിഹി ഫിദ്ദുലുമാത്ത്, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശം നൽകുന്ന പ്രകാശം ഈ ഗ്രന്ഥത്തിലുണ്ട്. വകുല്ലു ഹുക്മിൻ യഹ്താജു ഇലൈഹി അൽ മുകല്ലഫൂൻ, സൃഷ്ടികൾക്കാവശ്യമുള്ള ശാസനകൾ പാലിക്കാൻ കൽപ്പിക്കപ്പെട്ടവരായ മനുഷ്യർക്ക് ആവശ്യമുള്ള എല്ലാ വിധികളും ഈ ഗ്രന്ഥത്തിലുണ്ട്. വഫീഹി മിനൽ അദില്ലത്തിൽ ഖതീഅ അലാ കുല്ലി മത്ലൂബ്, ഗണ്ഡിതമായ പല പ്രമാണങ്ങളും ഈ ഗ്രന്ഥത്തിലുണ്ട്. അപ്പോ ഈ ഗ്രന്ഥം മുബാറക്കാണെന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതമാകുന്നു എന്നർത്ഥം. പിന്നെ ലിയദ്ദബ്ബറു ആയാതിഹി, അതിലെ വചനങ്ങൾ അവർ ചിന്തിക്കാനെന്ന് പറഞ്ഞാൽ ഐ ഹാദിഹിൽ ഹിക്മ മിൻ ഇൻസാലിഹി ലിയദ്ദബ്ബറു നാസു ആയാതിഹി. അള്ളാഹു ഈ ഗ്രന്ഥം ഇറക്കിയതിൻ്റെ ലക്ഷ്യം, അതിലടങ്ങിയിരിക്കുന്ന യുക്തി, മനുഷ്യർ ഈ ഗ്രന്ഥത്തെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ ഫയസ്തഖ്രിജു ഇൽമഹ വയതഅമ്മലു അസ്റാറഹ വഹുക്മഹ, ആ ഗ്രന്ഥത്തിൽ അവർ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിലുള്ള വിജ്ഞാനങ്ങൾ അവർ പുറത്തെടുക്കാനും അതിലടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ അവർ ചിന്തിച്ചു മനസ്സിലാക്കാനും അതിലെ വിധികൾ അവർ മനസ്സിലാക്കാനുമാകുന്നു. ഫഇന്നഹു ബിത്തദബ്ബുരി ഫീഹി വത്തഅമ്മുലി ലിമഅനീഹി വഇആദത്തിൽ ഫിക്രി ഫീഹാ മറത്തൻ ബഅദ മറത്തിൻ തുദരിക്കു ബറകതഹു വഖൈറഹ, ആ ഗ്രന്ഥത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കും തോറും ധാരാളം നന്മകൾ അവർക്ക് ലഭിക്കും, അവർക്ക് നേടിയെടുക്കാൻ സാധിക്കും. വഹാദ യദുല്ലു അലൽ ഹസ്സി അലാ തദബ്ബുരിൽ ഖുർആൻ, ഇത് ഖുർആൻ ചിന്തിക്കാൻ വേണ്ടി, ഖുർആനിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയുള്ള പ്രേരണയാകുന്നു. വ അന്നഹു മിൻ അഫ്ദലിൽ അഅ്മാൽ, ഏറ്റവും വലിയ, ഏറ്റവും ശ്രേഷ്ഠകരമായ പ്രവർത്തനമാകുന്നു അത്. വ അന്നൽ ഖിറാഅത്ത അൽ മുസ്തലിമത്ത അല തദബ്ബുരി അൽ മുസ്തമിലത്ത അല തദബ്ബുരി അഫ്ദലു മിൻ സുർഅത്തി തിലാവ, വളരെ ശ്രദ്ധേയമാണ് സഅദി റഹ്മഹുള്ള പറയുന്ന ആ വാക്യം. വ അന്നൽ ഖിറാഅത്തൽ മുസ്തമില അല തദബ്ബുരി, ചിന്തിച്ചുകൊണ്ടുള്ള പാരായണം ചെയ്യൽ, അഫ്ദലു മിൻ സുർഅത്തി തിലാവ, വേഗത്തിൽ ഓതി തീർക്കുന്ന പാരായണത്തേക്കാൾ ശ്രേഷ്ഠകരമാകുന്നു. അല്ലത്തീ ലാ യഹ്സുലു ബിഹാ ഹാദൽ മഖ്സൂദ്, ധൃതി പിടിച്ചുകൊണ്ടുള്ള വേഗത്തിലുള്ള പാരായണം കൊണ്ട് ഖുർആൻ എന്തിനു വേണ്ടിയാണോ അള്ളാഹു അവതരിപ്പിച്ചത് ആ ലക്ഷ്യം നേടിയെടുക്കുക സാധ്യമല്ല. പിന്നെ വലിയ തദക്കറ ഉലുൽ അൽബാബ് ഐ ഉലുൽ ഉഖൂലി സ്വഹീഹ, തെളിഞ്ഞ ബുദ്ധിയുള്ളവർ, വക്രതയില്ലാത്ത ബുദ്ധിയുള്ളവർ, അവർ ഓർമ്മിക്കുവാൻ വേണ്ടി. യതദക്കറൂന ബി തദബ്ബുരിഹിം ലഹ കുല്ല ഇൽമിൻ മത്ലൂബിൻ, ആവശ്യമുള്ള എല്ലാ അറിവുകളും അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നു ഈ ഗ്രന്ഥത്തിലൂടെ. ഫദല്ല ഹാദ അല അന്നഹു ബിഹസ്ബി ലുബ്ബിൽ ഇൻസാനി വഅഖ്ലിഹി യഹ്സുലു ലഹു അത്തദക്കുറു വൽ ഇൻതിഫാഉ ബിഹാദൽ കിതാബ്, ഈ പരാമർശത്തിലടങ്ങിയ മറ്റൊരു പൊരുൾ, ഓരോ മനുഷ്യൻ്റെയും ബുദ്ധിക്കനുസരിച്ചുകൊണ്ട് ഖുർആനിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാനും കൂടുതൽ മനസ്സിലാക്കാനും അവനവനെക്കൊണ്ട് സാധിക്കും. അതാണ് വലിയ തദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവർ ഓർമ്മിക്കുന്നതിന് വേണ്ടി എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ. സ്വാലിഹുൽ ഉസൈമിൻ റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് വിശദീകരിക്കുന്നു, ബറക്കത്തുൽ ഖുർആനി മിൻ ഇദ്ദത്തി ഔജുഹിൻ, ഖുർആനിൻ്റെ അനുഗ്രഹം, ഖുർആനിൻ്റെ ബറക്കത്തെന്ന് പറഞ്ഞാൽ ധാരാളമുണ്ട്, വ്യത്യസ്ത കോണിലൂടെ നാം അത് നോക്കിക്കാണുമ്പോൾ. അൽ വജുഹുൽ അവ്വൽ, ഒന്നാമത്തേത് ഫി സവാബിൽ ഹാസിലി ബി തിലാവത്തിഹി ഫഇന്നഹു മൻ ഖറഅ ഹർഫൻ മിൻഹു ഫലഹു ബികുല്ലി ഹർഫിൻ അശറു ഹസനാത്തിൻ വഹാദിഹി ബറക്കത്തുൻ അളീമ, പാരായണം കൊണ്ട് ലഭിക്കുന്ന പുണ്യമാണൊന്ന്. ഹദീസിൻ്റെ താൽപ്പര്യപ്രകാരം ഒരു അക്ഷരമുരുവിട്ടാൽ 10 നന്മകളാണ് ആ മനുഷ്യൻ ലഭിക്കുക. ഇത് ഖുർആനിൻ്റെ മാത്രം പ്രത്യേകതയാണ്. ഒരു ബറക്കത്ത് ഈ പറഞ്ഞ ബറക്കത്താകുന്നു. രണ്ടാമത്തേത് മിൻ ഹൈസു അൽ അസറു അൽ മുതറത്തിബു അലാ സലാസത്തിൻ സവാ ഉൻ കാന ആമൻ ഔ ഖാസൻ ഫൽ ഖാസു മാ യഹ്സുലു ലിൽ ഇൻസാനി ബി തിലാവത്തിൽ ഖുർആനി മിൻ ഇൻശിറാഹി സുദൂർ വനൂറുൽ ഖൽബ് വതുമഅനീനതുഹു കമാ ഹുവ മുജർറബുൻ ലിമൻ ഖറഅൽ ഖുർആൻ ബിതദബ്ബുരിൻ, ചിന്തിച്ചുകൊണ്ടും ആശയം ഗ്രഹിച്ചുകൊണ്ടും ഒരാൾ ഖുർആൻ ഓതുമ്പോൾ മനസ്സിന് അത് കുളിരേകുന്നു, സമാധാനം പ്രദാനം ചെയ്യുന്നു, മാനസികമായ വിശാലതയ്ക്കും വികാസത്തിനും അത് അവനെ സഹായിക്കുന്നു. وأما العام فإن الله تعالى فتح هذا بهذا القرآن مشارق الأرض ومغاربها. ഈ ഗ്രന്ഥം ഇതിൻ്റെ നന്മകൾ അത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല, വ്യാപകമായ നന്മകളും അനുഗ്രഹങ്ങളും ഈ ഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്നു. ഈ ഗ്രന്ഥം മുഖേനയാണ് അള്ളാഹു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളും ജയിച്ചടക്കിയത്. ഈ ഗ്രന്ഥം കൊണ്ടാണ് അള്ളാഹു അവർക്കതിന് സാധ്യത നൽകിയത്, അവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തത്. കിഴക്കും പടിഞ്ഞാറുമെല്ലാം ഖുർആൻ എത്താൻ, ഇസ്ലാം എത്താൻ, ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇസ്ലാമിൻ്റെ വെള്ളി വെളിച്ചം അത് പകരാൻ, അത് പ്രകാശിക്കാൻ. വഇന്നൽ മുസ്ലിമീന ലമ്മാ കാനു മുതമസ്സിഖീന ബിഹാദൽ കിതാബി, വിശ്വാസികൾ മുസ്ലിങ്ങൾ ഈ ഗ്രന്ഥം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചപ്പോഴൊക്കെ സാദു അൽ ആലമ കുല്ല, ലോകത്തെ എല്ലാ ഭാഗത്തും അവർക്ക് നേതൃത്വം കൈവന്നു. വലാ ശക്ക അന്ന ഹാദാ മിൻ മിനൽ ബറക്കത്ത് ബിഹാദൽ ഖുർആൻ, ഒരു സംശയവും വേണ്ട, ഇത് ഖുർആനിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാകുന്നു, ബറക്കത്തിൽപ്പെട്ടതാകുന്നു എന്ന്. മറ്റൊന്ന്, അദ്ദേഹം ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നു, ഹസ്സൽ ഇൻസാൻ അലാ തദബ്ബുരിൽ ആയാത്തി, ഈ ആയത്ത് മറ്റൊന്നുകൂടി അറിയിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ വചനങ്ങൾ ചിന്തിച്ചുകൊണ്ടാണ് ഓതേണ്ടത് എന്നതിന് ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. വഅൻ ലാ യുഖ്റഅൽ ഖുർആൻ ഖിറാഅത്തൻ ലഫ്ലിയ ഫഖത്ത്, അക്ഷരപരമായ ഒരു പാരായണം, കേവലം അക്ഷരപാരായണം മാത്രമല്ല, അതല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഫഇന്നല്ലാഹ തആല ഖദ് ദമ്മ ഹാദൽ ജിൻസ മിനന്നാസ്, അക്ഷരപാരായണം നടത്തുന്ന ആളുകളെ അള്ളാഹു ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 76:8 വചനത്തിലൂടെ അള്ളാഹു ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ആ വചനത്തിൽ കാണാം, വമിൻഹും ഉമ്മിയൂന, അവരിൽ നിരക്ഷരന്മാരായ ആളുകളുണ്ട്, ലാ യഅലമൂനൽ കിതാബ ഇല്ലാ അമാനി, വേദഗ്രന്ഥത്തെക്കുറിച്ച് ചില ഊഹാപോഹങ്ങളല്ലാതെ അവർക്കൊന്നും അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ആളുകളെക്കുറിച്ച്, വേദക്കാരെക്കുറിച്ച് പറഞ്ഞത് വേദഗ്രന്ഥത്തെക്കുറിച്ച് അവർക്ക് ഊഹാപോഹങ്ങൾ മാത്രമാണ് അറിയുക. എന്തുകൊണ്ട്? അവർ കേവലം അക്ഷരം പാരായണം ചെയ്യുന്നവരാകുന്നു, ആശയം ഗ്രഹിക്കാതെ, ആ ഗ്രന്ഥത്തിൽ പറയുന്ന കാര്യത്തെ തിരിച്ചറിയാതെ കേവലം അക്ഷരങ്ങളെയാണവർ പിൻപറ്റുന്നത്. യഅനി ഖിറാഅത്തൻ ലഫ്ലിയ ഫഖത്ത്. ഫവസഫഹുമുല്ലാഹു ബിഅന്നഹും ഉമ്മിയൂൻ, അതുകൊണ്ട് അല്ലാഹു അവരെ വിശേഷിപ്പിച്ചു, അവർ നിരക്ഷരന്മാരാകുന്നു. കാരണം ലിഅന്നഹും ലം യൻതഫിഉ ബിൽ ഖുർആനി, അവർ ഗ്രന്ഥം കൊണ്ട്, ഖുർആൻ കൊണ്ട് ഉപകാരമെടുത്തില്ല. ഇദ് ലാ യുംകിനു അയുൻതഫ ബിൽ ഖുർആനി ഇല്ലാ ബിഫഹ്മി മആനീ, ഖുർആനിന്റെ ആശയം ഗ്രഹിച്ചാലല്ലാതെ അതുകൊണ്ട് ഉപകാരമെടുക്കാൻ കഴിയില്ല. ഫഇദാ ലം തഫ്ഹമു മആനീഹി സാറൽ അറബിയ്യു വൽ അജമിയ്യു അലാ ഹദ്ദിൻ സവാ, ആശയം ഗ്രഹിക്കാതെ ഓതുന്നത് അറബിയാകട്ടെ അനറബിയാകട്ടെ ഒരുപോലെയാകുന്നു. അറബിയായതുകൊണ്ടോ അല്ലെങ്കിൽ അനറബിയായതുകൊണ്ടോ ഖുർആൻ കൊണ്ട് ഒരു ഫലവും അവർക്ക് ലഭിക്കുകയില്ല. ഖുർആനിൻ്റെ ശരിയായ ആശയം ഗ്രഹിക്കാതെ പാരായണം ചെയ്താൽ. മറ്റൊന്ന്, അന്ന തദബ്ബുറൽ ഖുർആൻ ഫറളുൻ, അദ്ദേഹം വിശദീകരിക്കുന്നു, ഖുർആനിനെക്കുറിച്ച് ചിന്തിക്കൽ അത് നിർബന്ധമായ കാര്യമാകുന്നു. ലിഅന്നൽ അമല ബിൽ ഖുർആനി ഫറളുൻ, കാരണം ഖുർആൻ അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കൽ നിർബന്ധമാണ് എന്നതുകൊണ്ട്. വലാ യത്തിമുൽ അമലു, ഖുർആൻ അനുസരിച്ചുകൊണ്ട് ഒരാൾക്ക് പൂർണ്ണമായി പ്രവർത്തിക്കാൻ കഴിയില്ല. ഇല്ലാ ബി തദബ്ബുരി, ചിന്തിച്ചുകൊണ്ട് ഖുർആൻ ഓതിയാലല്ലാതെ. വമാ ലാ യത്തിമുൽ ഫറദു ഇല്ലാ ബിഹി ഫഹുവ ഫറദുൻ, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു, ഒരു ഫറളായ കാര്യം ചെയ്യാൻ വേറൊരു കാര്യം അതാവശ്യമാണുണ്ടായിട്ടുണ്ടെങ്കിൽ അതും ഫറളായിട്ട് മാറും. വലാക്കിൻ ഹലി തദബ്ബുറു ഫറളു ഐനിൻ അം ഫറളു കിഫായ, മറ്റൊന്ന് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ച, ഇത് വ്യക്തിപരമായ ബാധ്യതയാണോ അല്ല സാമൂഹ്യ ബാധ്യതയാണോ എന്നതാണ്. അവിടെ പറയുന്ന ഉത്തരം ഹസ്ബൽ ഹാൽ, അത് സന്ദർഭമനുസരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാകുന്നു. ഖദ് യകൂനു ഫറളു ഐൻ, ചിലപ്പോഴത് വ്യക്തിപരമായ ബാധ്യതയായിട്ട് മാറും. വഖദ് യകൂനു ഫർളൽ കിഫായ ചിലപ്പോൾ സാമൂഹ്യ ബാധ്യതയായിട്ട് മാറും. ഏതായിരുന്നാലും

0: കിതാബുൻ ഒരു ഗ്രന്ഥം അൻസൽനാഹു നാം അത് താങ്കൾക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അൻസൽനാഹു ഇലൈക മുബാറക്കുൻ അനുഗ്രഹീതമായ ഗ്രന്ഥം. ലിയദ്ദബ്ബറു ആയാത്തിഹി അതിലെ വചനങ്ങൾ അവർ ചിന്തിക്കാൻ വേണ്ടി. വലിയ തദക്കറ ഉലുൽ അൽബാബ് സൽബുദ്ധിയുള്ളവർ ഓർമ്മിക്കുന്നതിനു വേണ്ടിയും. അതാണ് ആ വചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം. തുടർന്ന് മുപ്പതാമത്തെ വചനം,
1: വവഹബ്നാ ലിദാവൂദ സുലൈമാന നിഅമൽ അബ്ദ് നിഅമൽ അബ്ദ് ഇന്നഹു അവ്വാബ്. വവഹബ്നാ നാം പ്രദാനം ചെയ്തു, ലിദാവൂദ ദാവൂദിന്, സുലൈമാന സുലൈമാനെ, നിഅമ വളരെ നല്ലത്, വളരെ നല്ലവനാണ്, അൽ അബ്ദു ആ അടിയാൻ, ഇന്നഹു നിശ്ചയമായും അദ്ദേഹം, അവ്വാബ് വളരെ മടക്കം അല്ലെങ്കിൽ പശ്ചാത്താപം ഉള്ളവനാകുന്നു. അതായത് ദാവൂദിന് നാം സുലൈമാനെ പ്രദാനം ചെയ്തു, അദ്ദേഹം വളരെ നല്ല അടിയാൻ, നിശ്ചയമായും അദ്ദേഹം വളരെ മടക്കമുള്ള ആളാകുന്നു. ഇവിടെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരായ ദാവൂദ് അലൈഹിസ്സലാമിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ മകൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ചുമാണ് പരാമർശം. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, യഖൂലു തആല മുഖ്ബിറൻ, അള്ളാഹു അറിയിക്കുന്നു, അന്നഹു വഹബ, അള്ളാഹു നൽകി, ദാനമായി നൽകി, ലി ദാവൂദ ദാവൂദിന്, സുലൈമാന സുലൈമാനിനെ, ഐ നബിയൻ പ്രവാചകനായിക്കൊണ്ട് നൽകി. ഇവിടെ ദാവൂദ് അലൈഹിസ്സലാം എന്ന മകനെ നൽകി എന്നതല്ല പ്രധാനം, മറിച്ച് ആ മകനെ പ്രവാചകനാക്കി എന്നതാണ്. കമാ ഖാല അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്തുൻ നംലിലെ പതിനാറാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, വവരിസ സുലൈമാനു ദാവൂദ്, ദാവൂദിന് സുലൈമാനെ അനന്തരാവകാശിയായി നൽകി. ഐ ഫിൻ നുബുവ്വത്തി, അവിടെ അനന്തരാവകാശിയായി നൽകി എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ കാര്യത്തിലല്ല, മറിച്ച് പ്രവാചകത്വത്തിൻ്റെ കാര്യത്തിലാണ്. വഇല്ലാ ഫഖദ് കാന ലഹു ബനൂന ഗൈറു, അങ്ങനെയല്ലെങ്കിൽ ദാവൂദ് അലൈഹിസ്സലാമിക്ക് ധാരാളം മക്കൾ വേറെയും ഉണ്ടായിരുന്നു. പിന്നെന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു തആല സുലൈമാനെ നൽകിയെന്ന് പറഞ്ഞത്? അത് പ്രവാചകനായി അദ്ദേഹത്തെ നിശ്ചയിച്ചു എന്ന അർത്ഥത്തിലാകുന്നു. ഏതായിരുന്നാലും അല്ലാഹു ആ മഹാനായ പ്രവാചകൻ അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അല്ല ഓർമ്മിപ്പിക്കുന്നു. അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ടാണ് രണ്ട് പ്രവാചകന്മാരും ജീവിച്ചതെന്ന് ഈ വചനത്തിലും തുടർന്നുള്ള വചനങ്ങളിലും അല്ലാഹു ഓർമ്മിപ്പിക്കുന്നത് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിലേക്ക് വിനയം കാണിച്ചുകൊണ്ട് മടങ്ങുന്ന, അല്ലാഹുവിൻ്റെ ഗ്രന്ഥം അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ഗ്രന്ഥമനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്ന, അങ്ങനെ ഇഹലോകത്തും പരലോകത്തും അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾക്ക് വിധേയരാകുന്ന സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: മാഷാഅല്ലാഹ് ബാരക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
3: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെ മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു.

0: അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കി കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും അത് തന്നെയാണ്. അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ ഈ അനുപമമായ സാഹിത്യ ഭംഗി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് വലിയൊരു അത്ഭുതമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവീകമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിൽ ആലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: സ്വയം ദൈവീകമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫ്ലാക്കി, ഇപ്പോഴും 10,000,000 ജനങ്ങൾ ആ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസ്ഥമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നൊരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവുമെല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയെക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ ഇനി പ്രവേശിക്കുന്നത് ഖുർആൻ ടെലിക്യൂസിലേക്ക്. ഇന്നത്തെ ഖുർആൻ ടെലിക്യൂസ് അവതരിപ്പിക്കുന്നത് ആദിൽ അബ്ദുല്ല എടത്തനാട്ടുകര.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മല്ലാ നബിയ ബാദ. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഖൈറുക്കും മൻ തഅല്ലമ അൽഖുർആന വഅല്ലമ. നമ്മുടെ മക്കളിൽ ഖുർആനുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കുവാനും അതിന് കൂടുതൽ ഇൻട്രസ്റ്റ് വരുത്തുവാനും അത് ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാമാണ് പീസ് ഖുർആൻ റേഡിയോ നടത്തുന്ന ടെലിക്യൂസ്. അതിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇൻഷാല്ലാ ഈ എപ്പിസോഡിലെ ആദ്യത്തെ കോളിലേക്ക് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സൈനബ്. കോഴിക്കോട്. കോഴിക്കോട് എവിടെ? ഓക്കേ, മാങ്കാവ് അല്ലേ.
4: സൈനബ്.
3: ആ സൈനബ് എത്രയിലാ പഠിക്കണത്?
4: എത്രയിലാ?
3: ഓക്കേ, മുമ്പ് വിളിച്ചിട്ടുണ്ടോ പീസ് റേഡിയോയിലേക്ക്? സമ്മാനം കിട്ടിയിട്ടുണ്ടോ? ഇൻഷാല്ലാ അത് ഉടനെ എത്തും ട്ടോ. അപ്പോ പ്രാവശ്യം നമുക്ക് സമ്മാനം വാങ്ങണം. ഓക്കേ, വീട്ടിലാരൊക്കെ ഉണ്ട്? എല്ലാരും പ്രോഗ്രാം കേൾക്കുന്നുണ്ടോ? ഓക്കേ, അപ്പോ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ശ്രദ്ധിച്ച് ഉത്തരം പറയണം കേട്ടോ. ഓക്കേ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യന്,
5: അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ونمارق مصفوفة وزرابي مبثوثة.
3: അതേത് സൂറത്തിലാണ്? സൈനബ്, ഏത് സൂറത്തിലാണ് ഈ രണ്ടായത്തുള്ളത്? പെട്ടെന്ന് പറയണം. പഠിച്ചിട്ടില്ലേ?
5: ونمارق مصفوفة وزرابي مبثوثة.
3: അറിയോ?
4: ബുറൂജ്.
3: ബുറൂജ്, ബുറൂജ് അല്ല, സൂറത്തുൽ ഗാശിയാണ് ട്ടാ. ഓക്കെ, അപ്പോ ഇൻഷാല്ലാ ഒന്നുകൂടെ നന്നായിട്ട് പഠിച്ചിട്ട് വിളിക്കാം ട്ടോ. പഠിച്ചിട്ട് വിളിക്കണം, വിഷമിക്കൊന്നും വേണ്ട, നന്നായിട്ട് പഠിച്ചിട്ട് ഒന്നുകൂടെ വിളിക്കണം. ഓക്കെ ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
4: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.
3: ഇൻഷാല്ലാ അടുത്ത കോള് പ്രവേശിക്കുകയാണ്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ.
4: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ.
3: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
4: ആസിം ബിയത്ത്.
3: ആര്?
4: ആസിം ബിയത്ത്.
3: ആസിം?
4: ആ.
3: ഓക്കെ, ആസിം എവിടുന്നാ വിളിക്കുന്നത്?
4: തൃശ്ശൂർ.
3: തൃശ്ശൂർ, മാഷാല്ലാ. ആസിം എത്രയിലാ പഠിക്കുന്നത്?
4: നാലിൽ.
3: നാലിൽ. ഇതിനുമുമ്പ് വിളിച്ചിട്ടുണ്ടോ പ്രോഗ്രാമിലേക്ക്?
4: വിളിച്ചിട്ടുണ്ട്.
3: പ്രോഗ്രാം കേൾക്കലുണ്ടോ?
4: കേൾക്കലുണ്ട്.
3: സമ്മാനം കിട്ടിയിട്ടുണ്ടോ മുമ്പ്?
4: ജയിച്ചിട്ടുണ്ട്, സമ്മാനം എത്തിയിട്ടില്ല.
3: ഇൻഷാല്ലാ ഉടനെ എത്തും കേട്ടോ. ഓക്കെ, അപ്പോ അപ്പോ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക, മൂന്നിലും കൃത്യമായ ആൻസർ പറയണം.
4: ഓക്കെ
3: ഇൻഷാല്ലാ.

0: فأكثروا فيها الفساد فصب عليهم ربك سوط عذاب. ഇത് ഏത് സൂറത്തിലാണ്? فصب عليهم ربك سوط عذاب. ക്ലൂ ഒന്നും നമ്മൾ കൊടുക്കാറില്ലല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ, ഒന്ന് ഓതി നോക്ക്. ഫഅക്സറു ഫീഹൽ ഫസാദ് ഫസബ്ബ അലൈഹിം റബ്ബുക സൗത അദാബ്. ഉറപ്പാണോ? സൂറത്തുൽ അഅല അല്ല, സൂറത്തു ഫജ്ർ ആണ്. അപ്പൊ പഠിച്ചിട്ടില്ലേ?
1: പഠിച്ചിരുന്നു. ഏതൊക്കെ ചോദ്യം എങ്ങനെ വരാന്ന് അറിയാത്തോണ്ട് പഠിച്ചിരുന്നു. ഏതാ സൂറത്തുന്ന് അറിയില്ല.
0: അമ്മ ജുസ്ന്ന് ഏത് സൂറത്തുന്ന് ചോദിക്കും. അപ്പോ വിഷമിക്കണ്ട, ഇൻഷാല്ല ഒന്നുകൂടെ നന്നായി പഠിച്ചിട്ട് അടുത്ത പ്രാവശ്യം വിളിക്കണം. ഓക്കെ, അടുത്ത പ്രാവശ്യം എന്തായാലും സമ്മാനം വാങ്ങും വേണം. ഇൻഷാല്ല. അസ്സലാമു അലൈക്കും
1: വറഹ്മത്തുള്ളാഹി.
0: ഇൻഷാല്ല അടുത്ത കോളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇൻഷാല്ല അടുത്ത കോള് ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും
2: വറഹ്മത്തുള്ളാഹി.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ ഫർഹ. ഫാത്തിമ എവിടുന്നാ വിളിക്കുന്നത്? കൊയ്ത്തുന്നോ? ഓക്കെ. എത്ര കാലം ഫാത്തിമ പഠിക്കണേ? അഞ്ചാം ക്ലാസ്സിൽ. വീട്ടിൽ ആരൊക്കെയുണ്ട്? എല്ലാരും കൊയ്ത്തിലാണോ? ഓക്കെ മാഷാല്ല. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടോ? സമ്മാനം കിട്ടിയിട്ടുണ്ടോ?
1: കിട്ടിയിട്ടുണ്ട്.
0: എത്ര പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്? മാഷാല്ല. അപ്പൊ പ്രാവശ്യം വാങ്ങണം. ഓക്കെ, ഇൻഷാല്ല. അപ്പൊ മൂന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുക, അത് ശ്രദ്ധിച്ച് കേൾക്ക. ഓക്കെ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

അത് ഏത് സൂറത്തിലാണ്? ഉറപ്പാണോ? മാഷാ ഉത്തരം ശരിയാണ്. മാഷാ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കാം. بسم الله الرحمن الرحيم واما من بخل واستغنى അതിനു മുമ്പുള്ള ആയത്ത് واما من بخل واستغنى അതിന്റെ മുമ്പുള്ള ആയത്ത് ആ മുമ്പുള്ള ആയത്ത് മാഷാ ബർക്കല്ലാ. ഫാത്തിമ ഖുർആൻ പഠിക്കുന്നുണ്ടോ? എത്ര ജൂസായി? മാഷാ അമ്മ ജൂസാ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഓക്കെ മാഷാല്ലാ. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ബിസ്മില്ലാ.

0: അതിനുശേഷമുള്ള ആയത്ത്. അപ്പോ മാഷാല്ലാ, മൂന്ന് ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഫാത്തിമ ഫർഹ അല്ലേ? കോയിത്തല്ലേ? ഓക്കെ. അപ്പോ പ്രോഗ്രാം കേൾക്കലുണ്ടോ? ഓക്കെ. അപ്പോ ഇനിയും വിളിക്കണം. അപ്പൊ കൂട്ടുകാരികളോടൊക്കെ പറയണം വിളിക്കാൻ കേട്ടോ, ഫ്രണ്ട്സിനോടൊക്കെ പറയണം. ഓക്കെ. അപ്പൊ ഇനിയും വിളിക്കണം ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം.
0: ഈ എപ്പിസോഡിലെ അവസാന കോള് ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
1: വഅലൈക്കും അസ്സലാം.
0: പീസ് ഖുർആൻ റേഡിയോ ടെലിക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആരാണ് വിളിക്കണത്? ഇബ്രാഹിം. ഇബ്രാഹിം എവിടെ നിന്ന് വിളിക്കണേ? കോഴിക്കോട്. കോഴിക്കോട് എവിടെ? പൂനൂര്. ഓക്കെ. ഇബ്രാഹിം മുമ്പ് വിളിച്ചിട്ടുണ്ടോ?
1: ഇല്ല.
0: ആദ്യ തവണ? ഓക്കെ. ഇബ്രാഹിം എത്രയിലാണ് പഠിക്കണേ?
1: LKG.
0: അപ്പോ അമ്മ ജൂസ് എന്നാവും ചോദ്യം ഉണ്ടാവുക. മൂന്ന്
1: ക്വസ്റ്റ്യൻ.
0: ഓക്കെ ഓക്കെ. മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മൂന്നിലും കൃത്യമായി ആൻസർ പറഞ്ഞാല് സമ്മാനം ഉണ്ടാവും. ഓക്കെ. അപ്പോ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് കേൾക്കുക, എന്നിട്ട് കറക്റ്റ് ആൻസർ പറയാം. ഓക്കെ. ഇൻഷാല്ലാ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كلا لو تعلمون علم اليقين ഏത് സൂറത്തിലാണ്? ഏത് സൂറത്തിലാണ് ഇബ്രാഹിം? ഓക്കെ, മാഷാല്ലാ, ഉത്തരം കറക്റ്റ് ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻ ബാക്കി കേട്ടോ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പ്രവേശിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം كلا لينبذن في الحطمة. അതിന്റെ മുമ്പുള്ള ആയത്ത്. മാഷാല്ലാ, ബറക്കല്ലാ. അവസാനത്തെ ഒരു ക്വസ്റ്റ്യനും കൂടിയും ബാക്കിയുണ്ട്.

0: Justin Silva. A girl in sadness.
1: ഒന്നുകൂടെ ഓതു.
0: സലാമം ബയച്ച A girl in sadness.
1: പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഓക്കേ മാഷാ അല്ലാ. ആ ചെറിയ മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഓക്കേ മാഷാ അല്ലാ, മൂന്ന് ക്വസ്റ്റ്യനും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഇനിയും വിളിക്കണം, ഫ്രണ്ട്സിനോട് വിളിക്കാൻ പറയണം. ഓക്കെ, പ്രോഗ്രാം ഒക്കെ എന്നും കേൾക്കും വേണം
0: കേട്ടോ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
0: വഅലൈക്കും സലാം.
1: മാഷാഅല്ലാ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിളിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി പറയുന്നു. ഇനി ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. ഇൻഷാല്ലാ ഇനിയും വിളിക്കണം. ഇതിൽ കിട്ടാതെ പോയവരും ഇനിയും പഠിച്ച് ഇൻഷാല്ലാ അടുത്ത ആഴ്ച വിളിക്കാം. ഇൻഷാല്ലാ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.
2: ശ്രോതാക്കൾ കേട്ടത് ഖുർആൻ ടെലിക്യൂസ്. ഇന്നത്തെ ടെലിക്യൂസ് അവതരിപ്പിച്ചത് ആദിൽ അബ്ദുല്ല എടത്തനാട്ടുകര.
3: പീസ് റേഡിയോ കുടുംബകങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഖുർആൻ ഇന്ദ്രിയാതീതവും അഭൗതികവുമായ പ്രതിപാദ്യങ്ങൾ ഇതിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് മനുഷ്യൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറത്തുള്ള വിവരങ്ങൾ, അഭൗതികമായ വിഷയങ്ങൾ, ഇത് മനുഷ്യൻ്റെ ഗവേഷണങ്ങൾ കൊണ്ടോ പഠനം കൊണ്ടോ ചിന്ത കൊണ്ടോ എത്തിപ്പിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. ഉദാഹരണത്തിന് മലക്കുകൾ, അല്ലെങ്കിൽ പിശാച്ച്, അതുപോലെ അള്ളാഹുവിൻ്റെ അസ്തിത്വം, അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ, സ്വർഗം നരകം ഇതൊക്കെ, അതുപോലെ റൂഹ്, മനുഷ്യൻ്റെ മനസ്സ്, ഇതെല്ലാം മനുഷ്യന് ജീവൻ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഖുർആനിൽ വന്നിട്ടുണ്ട് ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ മലക്കിനെ സംബന്ധിച്ചുള്ള, അതായത് പ്രകാശം മുഖേനയാണ് മനുഷ്യനെ മലക്കിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. അതുപോലെ തീയിൽ നിന്നാണ്, തീനാളത്തിൽ നിന്നാണ് പിശാചിനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്നു. ഇതൊക്കെ ആ സൃഷ്ടിച്ചവൻ പറഞ്ഞു തന്നാൽ തന്നെ നമ്മൾക്ക് മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ടാണ് ലോകത്തെ സൃഷ്ടിച്ച, മനുഷ്യനെ സൃഷ്ടിച്ച, മലക്കിനെയും പിശാചിനെയും സൃഷ്ടിച്ച റബ്ബുൽ ആലമീനാണ് ഇക്കാര്യങ്ങൾ നമ്മൾക്ക് വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ നിലക്കുള്ള വിവരങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും. അതായത് ഇന്ദ്രിയാതീതവും അഭൗതികവുമായ ഒരുപാട് വിഷയങ്ങൾ ഈ ഗ്രന്ഥത്തിലൂടെ നമ്മുടെ മുമ്പിൽ, മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്ന അതായിട്ട് നമ്മൾക്ക് കാണാം.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പർച്ചേസിനിറങ്ങുമ്പോൾ എല്ലാം ലഭിക്കുന്ന ഒരിടം തേടുകയാണ് എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ഒരു പൊതുപ്രകൃതം. പച്ചക്കറിയും പഴവും സ്റ്റേഷനറിയും എല്ലാം ലഭിക്കുന്ന സൂപ്പർ മാർക്കറ്റ് തേടി പോകും പോലെ വൈജ്ഞാനിക രംഗം എല്ലാം ഇപ്പോൾ ഒരു വിരൽ തുമ്പിൽ നമുക്ക് ലഭ്യമാകുന്നു. ടീം പീസ് റേഡിയോയുടെയും വിസ്റ്റം മീഡിയ സ്കൂളിൻ്റെയും പുത്തൻ സംരംഭം ജമീൽ ഓൺലൈൻ ലൈബ്രറി. പീസ് റേഡിയോ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്തുന്നത് ആയിരക്കണക്കിന് വീഡിയോ, ഓഡിയോ, നൂറുകണക്കിന് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന മനോഹരമായ വൈജ്ഞാനിക ശേഖരം. യൂട്യൂബ് കേൾവികൾക്കും കാഴ്ചകൾക്കുമിടയിൽ നന്മയുടെ കേൾവിയും കാഴ്ചയും കഴിഞ്ഞ് യൂട്യൂബ് അൽഗോരിതങ്ങൾ നമുക്ക് മുന്നിലെത്തിക്കുന്ന തിന്മകളുടെ കാഴ്ചയിൽ നിന്നിനി മനസ്സിനെ മോചിപ്പിക്കാം. കുരുന്നുകൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന തേൻമൊഴികൾ കേൾക്കാനും പഠിക്കാനും പാടാനും പകർത്താനും വേണ്ടി അവർക്ക് നൽകുമ്പോൾ അത് കഴിഞ്ഞ് അടുത്തൊരു തിന്മയിലേക്ക് അവരുടെ വിരൽത്തുമ്പുകൾ പോകുമോ എന്ന ആധി ഇനി ആവശ്യമില്ല. മനോഹരമായ ഈ സംരംഭം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തുവെന്ന് ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. ആഴമുള്ള പ്രഭാഷണങ്ങളും നന്മയുടെ ആയിരമായിരം നിമിഷങ്ങളും സൃഷ്ടിക്കുന്ന ഓരോ സമ്മേളനങ്ങളിലെയും പ്രഭാഷണങ്ങൾ ഷോർട്ട് വീഡിയോസായി ഇപ്പോൾ ജമീൽ ആപ്പിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. പഠനത്തിനുള്ള സമയത്തിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ആദികൾ ഇനിയില്ല. അറിഞ്ഞ സത്യങ്ങൾ സമൂഹത്തിന് കൈമാറുന്ന സാഹചര്യങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകി ടീം പീസ് റേഡിയോയും മീഡിയ സ്കൂളും ചേർന്നൊരുക്കുന്ന ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്.
7: ജീവിതത്തിൽ നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് രക്ഷ നേടാനും പരിശ്രമിക്കുന്ന ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു വചനം.

0: അദ്ദേഹം പറഞ്ഞു, എന്റെ ജനങ്ങളെ, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഞാൻ എന്റെ രക്ഷിതാവിങ്കൽ നിന്നുള്ള വ്യക്തമായ തെളിവിനെ അവലംബിക്കുന്നവനായിരിക്കുകയും അവൻ എനിക്ക് അവന്റെ വകയായി ഉത്തമമായ ഉപജീവനം നൽകിയിരിക്കുകയുമാണെങ്കിൽ നിങ്ങളെ ഞാൻ ഒരു കാര്യത്തിൽ നിന്ന് വിലക്കുകയും എന്നിട്ട് നിങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഞാൻ തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുമില്ല. എനിക്ക് സാധ്യമായത്ര നന്മ വരുത്തുകയല്ലാതെ മറ്റൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. അള്ളാഹു മുഖേന മാത്രമാണ് എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. അവൻ്റെ മേലാണ് ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അവനിലേക്ക് ഞാൻ താഴ്മയോടെ മടങ്ങുകയും ചെയ്യുന്നു.
1: ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും ആ കാരുണ്യത്തിൽ ഉൾപ്പെടാനായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് അറിയുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ കോപത്തിൻ്റെ ഗൗരവം കൂടി അറിയിക്കുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ രേഖപ്പെടുത്തുകയും അഥവാ വിധിക്കുകയും ചെയ്യണമേ. തീർച്ചയായും ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങിയിരിക്കുന്നു. അവൻ അഥവാ അള്ളാഹു പറഞ്ഞു, എന്റെ ശിക്ഷ ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏൽപ്പിക്കുന്നതാണ്. എന്റെ കാരുണ്യമാകട്ടെ സർവവസ്തുക്കളെയും ഉൾക്കൊള്ളുന്നതായിരിക്കും. എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സകാത്ത് കൊടുക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാനത് രേഖപ്പെടുത്തുന്നതാണ്.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്തശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: أعوذ بالله من الشيطان الرجيم.

0: നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുറാൻ 29-ാം അധ്യായം അൽ അങ്കബൂത്ത് 50 മുതൽ 69 വരെ വചനങ്ങൾ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബ്ഖർ.
1: ലോകത്ത് നിലനിൽക്കുന്ന ഏക വേദഗ്രന്ഥം ഖുർആനാണ്. അതായത് ഇത് ദൈവികമാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം ഖുർആനാണ്. ഒരുപാട് വേദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പഴയ നിയമം, പുതിയ നിയമം എന്ന പേരിൽ ബൈബിളും അതുപോലെ ഇന്ത്യയിൽ ഒരുപാട് ഉപനിഷത്തുകളും വേദങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഗീതയും ഭഗവത്ഗീതയും രാമായണവും മഹാഭാരതവും ഉപനിഷത്തുകളും ഒക്കെ ഒരുപാട് നിലനിൽക്കുന്നുണ്ട്. പലതും ദൈവികമാണ് എന്ന് അവകാശപ്പെടുന്നു. പക്ഷേ അതിൻ്റെ ആൾക്കാർ അവകാശപ്പെടുന്നു എന്നല്ലാതെ ആ ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ ആ വേദത്തിൽ ഇത് ദൈവത്തിൻ്റെതാണ് എന്ന് സ്വയം അവകാശപ്പെടുന്ന ഒരവസ്ഥ ഇല്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അതിൽ മിക്കവാറും ഓരോ പേജുകളിലും ഈ വാക്കുകൾ ദൈവത്തിൻ്റെതാണ്, ഇത് ദൈവം ഇറക്കിയതാണ്, തൻസീലും റബ്ബിലാലമീൻ, ഇത് ദൈവം ഇറക്കിയതാണ്, ലോകരക്ഷിതാവ് ഇറക്കിയതാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹു പഠിപ്പിച്ചതാണ് എന്ന് വളരെ വ്യക്തമായി പറയുന്നത് കാണാം. അപ്പോൾ പറയുന്നതിൻ്റെ ചുരുക്കം ഇതാണ്, സ്വയം ദൈവികമാണ് എന്നവകാശപ്പെടുന്ന ഏക ഗ്രന്ഥം, ഇന്ന് നിലനിൽക്കുന്ന ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. അതോടുകൂടെ തന്നെ ആ ഇറങ്ങിയ അതേ വിശുദ്ധിയിൽ അത് നിലനിൽക്കുന്നു എന്നാണ്. അതിനൊരു ഒരു മാറ്റവും അതിലെ വാക്കുകൾക്കോ വാചകങ്ങൾക്കോ ഘടനകൾക്കോ അക്ഷരങ്ങൾക്ക് പോലും ഒരു മാറ്റവും ഇല്ലാതെ അത് എങ്ങനെയാണോ ഇറങ്ങിയത്, എങ്ങനെയാണോ പ്രവാചകൻ ഓതിക്കൊടുത്തത്, ആ ഓതിക്കൊടുത്ത് സഹാബികൾ എഴുതി വെച്ചു, പിന്നീട് അത് കോപ്പികളെടുത്ത് പ്രചരിച്ചു, ആൾക്കാർ ഹിഫിലാക്കി, ഇപ്പോഴും 10,000-ക്കണക്കിന് ജനങ്ങൾ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച് ഹൃദ്യസിദ്ധമാക്കിയവർ ധാരാളം കാണാം. അപ്പോൾ അന്നിറങ്ങിയ അതേ ഖുർആൻ തന്നെയാണ് ഇന്ന് അതേ വിശുദ്ധിയിൽ നിലനിൽക്കുന്നു എന്നതാണ് ഇതും ഖുർആന് മാത്രം അവകാശപ്പെടാവുന്ന ഒരു കാര്യമാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: ഇനി നമ്മുടെ മക്കൾക്ക് ആത്മീയ പാഠങ്ങൾ നഷ്ടപ്പെടില്ല. പ്രവാസം, ഭൗതിക വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ എന്നിവ കുട്ടികളുടെ മതപഠനത്തിന് തടസ്സമാവില്ല. കൂട്ടുകാർക്ക് ഇസ്ലാമിക ബാലപാഠങ്ങളുമായി ഈ മദ്രസ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. സൂറ ബക്കറയിലെ 1 മുതൽ 3 കൂടിയ വചനങ്ങൾ. അവതരണം ഹാഫിൽ അബ്ദുൽ ഷുക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാറുള്ള സ്വാഭാവിക അബദ്ധങ്ങളെ സംബന്ധിച്ചുമാണ് പഠിച്ചു വരുന്നത്. സൂറത്തുൽ ബക്കറയാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ തുടർന്ന് പോകുന്നത്.

സൂറത്തുൽ ബഖറയിലെ ഒന്നാമത്തെ ആയത്ത്. അലിഫ് ലാം മീം. ഈ ആയത്തിൽ ശ്രദ്ധിക്കേണ്ടത് അലിഫ്, ഈ അക്ഷരം അങ്ങനെ തന്നെയാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളത്, അലിഫ്. അവിടെയും അലിഫ് അലിഫ് എന്ന് കനപ്പിക്കരുത്, അലിഫ് ല അലിഫ് അലിഫ് ഇങ്ങനെ ഉച്ചരിക്കണം. ലാം ഇവിടെ മദ് ചെയ്യണം, നീട്ടണം, ആറ് ഹർക്കത്ത് വരെ നീട്ടേണ്ടതാണത്. കാരണം അലിഫ് ല മദ്ദിൻ്റെ അക്ഷരമായ ഒരു അലിഫുണ്ട് അവിടെ, ല എന്നതിൽ ഒരു അലിഫുണ്ട്. ശേഷം മീമിന് ഷദ്ദുണ്ട്, ഷദ്ദുണ്ട്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവുയ ഇതിന് ശേഷം ഷദ്ദ് വന്നാൽ ആറ് ഹർക്കത്ത് വരെ നീട്ടേണ്ടതാണ്. ഈ നീട്ടലിൻ്റെ ദൈർഘ്യത്തിൻ്റെ മദ്ദിൻ്റെ പേരാണ് മദ്ദ്. ലാസിം ഹർഫി മുസക്കൽ, മുസക്കൽ ലാസിമാണ്, അനിവാര്യമായിട്ടും നീട്ടണം, മുസക്കലാണ്. ഷദ്ദുള്ളതിനാണ് ഉള്ളതിനാൽ അതിന് മുസക്കൽ എന്ന് പറയുന്നു. പിന്നെ ആ ഷദ്ദ്, മീമിന് ഷദ്ദുണ്ട് എന്ന് മനസ്സിലാക്കി, മീമിന് ഷദ്ദുണ്ടെങ്കിൽ ഗുന്ന ചെയ്യണം, മണിക്കണം, രണ്ട് ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ മണിക്കേണ്ടതാണ്. അതിനുശേഷം മീം, ഇവിടെയും മദ്ദിൻ്റെ അക്ഷരമായ യാ ശേഷം സുക്കൂനും ഉണ്ട്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫ് വാവുയ ഇതിനു ശേഷം സുക്കൂൻ വന്നാലും ആറ് ഹർക്കത്തിൻ്റെ ദൈർഘ്യത്തിൽ നീട്ടേണ്ടതാണ്. അപ്പോൾ ഓതേണ്ടത് ഈ നീട്ടുന്നതിൻ്റെ പേര് മദ്ദ് ലാസിം ഹർഫി മുഖഫഫ്. ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കി, മദ്ദ് ലാസിം ഹർഫി മുസക്കൽ, മീമിന് ഷദ്ദുള്ളതിനാൽ. രണ്ടാമത്തേത് മദ്ദ് ലാസിം ഹർഫി മുഖഫഫ്, മീമിന് സുക്കൂൻ വന്നതിനാൽ. ഇത് ഓതേണ്ടത് അലിഫ് ലാം മീം. അടുത്ത ആയത്ത് ذلك الكتاب لا ريب فيه هدى للمتقين. ذلك ഈ പദത്തിൽ ذلك എന്നതിലെ ذال പ്രത്യേകം ശ്രദ്ധിക്കണം. അധികം ആളുകളും ذلك الكتاب അല്ലെങ്കിൽ ذلك, കൂടുതലായിട്ടും ദാലിക്കൽ കിതാബു എന്നാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ദാലി മാറി ദാ എന്ന അക്ഷരമാവുന്നു. ദാലിക ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അറ്റം മുൻ പല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം. ദാലിക അങ്ങനെയാവണം. ഇനി ദാലിക്കൽ കിതാബു, കിതാബു എന്നതിലെ ത എന്നെ വളരെ ലേറ്റായിട്ട് ഉച്ചരിക്കണം, കനപ്പിച്ചുച്ചരി. കിതാബു കിതാബു അല്ല, കിതാബു. ഇവിടെ ലാ റൈബ് എന്നതിൽ നിർത്താം, ഫീ എന്നതിലും നിർത്താം. അത് അതുകൊണ്ടാണ് ഖുർആനിൽ മുസ്ഹഫിൽ കാണാൻ പറ്റും മൂന്ന് ഡോട്ടുകൾ, രണ്ട് സ്ഥലങ്ങളിൽ മൂന്ന് മൂന്ന് ഡോട്ടുകൾ കാണാൻ പറ്റും, പുള്ളികൾ. അതിനർത്ഥം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നിർത്താം, ലാ റൈബ് നിർത്താം, ഫീ നിർത്താം. നിർത്തുമ്പോൾ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദറിലാണ് നീട്ടേണ്ടത്. ലാ റൈബ് ഇവിടെ നിർത്തുമ്പോൾ ആ മദ്ദിൻ്റെ പേര് മദ്ലീൻ, സൂറത്തുൽ ഖുറൈശിലൊക്കെ ഉള്ളതുപോലെ ഖൗഫ്, ഖുറൈഷ് ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അതുപോലെ ഫീഹ് എന്നതിൽ നിർത്തുമ്പോൾ മദ് ആറദുൽ സുക്കൂൻ ഇങ്ങനെ. ഇൻഷാല്ല അത് പിന്നീട് നമ്മൾ അങ്ങനെയുള്ള സമയങ്ങളിൽ വിശദീകരിക്കാം ഇൻഷാല്ല. ഏതായാലും ലാ റൈബ ഫീഹ് ഇവിടെ നിർത്തി. ഹുദല്ലിൽ മുത്തഖീൻ, ഹുദല്ലിൽ ഹുദൻ ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്, ഹു ഹുദൻ തൻവീന് ശേഷം, ഹുദൻ തൻവീന് ശേഷം ലിൽ മുത്തഖീൻ ലാം ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാതെ കൂട്ടിലയിപ്പിക്കണം. ഹുദല്ലിൽ ഹുദല്ലിൽ മുത്തഖീൻ. ഇനി മുത്തഖീൻ ഇവിടെ താ പ്രത്യേകം ശ്രദ്ധിക്കണം. പലപ്പോഴും മുത്തഖീൻ മുത്തഖീൻ എന്ന് മുസ്തഖീം സൂറത്തുൽ ഫാത്തിഹയിൽ മുസ്തഖീം എന്ന് പറയുന്ന പോലെ മുത്തഖീൻ ഇങ്ങനെയല്ല, മുത്തഖീൻ ഇങ്ങനെയാണ് ഓതേണ്ടത്. മുത്തഖീൻ ഈ നീട്ടൽ, ഈ ദൈർഘ്യം മദ് ആറദുൽ സുക്കൂൻ. മദ് ആറദുൽ സുക്കൂൻ എന്നാൽ മുത്തഖീന എന്നാണ്. പക്ഷേ നമ്മൾ നിർത്തുമ്പോൾ മുത്തഖീൻ നൂന് സുക്കൂൻ നൽകുന്നു, താൽക്കാലികം, അഥവാ വഖഫ് ചെയ്യുന്നതിനാൽ സുക്കൂൻ നൽകുന്നു. അതുകൊണ്ടാണ് മദ് ആരിദ് സുക്കൂൻ രണ്ട് നാല് ആറ് ഹർക്കത്തിൻ്റെ ഖദർ നീട്ടാവുന്നതാണ്. മൂന്നാമത്തെ ആയത്ത്,

അല്ലദീന, ഇവിടെയും അല്ലസീന എന്ന് പറയരുത്, അല്ലദീന. യുമിനൂന, യുമിനൂന എന്നോ യുമിനൂന എന്നോ അല്ല, യുമിനൂന, യുമിനൂന. ബിൽഗൈബി, ബിൽഗൈബി, ഗൈൻ തൊണ്ടയുടെ മുകൾ ഭാഗം, ഗൈൻ. ബിൽഗൈബി എന്ന് ഓതിപ്പോവരുത്, ബിൽഗൈബി. വയുഖീമൂന സ്വലാഹ്, വയുഖീമൂന ഖാഫ്, വയുഖീമൂന സ്വലാഹ് സ്വാദ്. സ്വാദ് ഉച്ചരിക്കുമ്പോൾ അത് ഇസ്തിഇലാഅിൻ്റെ അക്ഷരമാണ്, സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കുന്ന രൂപത്തിലാവണം. വയുഖീമൂന സ്വലാഹ്, അസ്സലാഹ്. സ്വാദുച്ചരിക്കുമ്പോൾ രണ്ട് ചുണ്ടുകൾ ഇങ്ങനെ മുന്നിലോട്ട് കൂർത്ത് നിൽക്കുന്ന, കൂർപ്പിച്ച് നിൽക്കുന്ന അവർ അസ്വല, അസ്വല അല്ല, സ, സ. ഇതും കണ്ടുകൊണ്ട് പഠിക്കേണ്ട ഒരു പ്രത്യേക അക്ഷരമാണ് അസ്സലാഹ്, അതിൻ്റെ ഉച്ചാരണം. ഒമിമ്മ, മീമിന് ശബ്ദമുണ്ട്, മണിക്കണം. ഒമിമ്മ റസഖ്നാഹും, റസ, റസഖ്, റസഖ്. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്ക്. റസഖ്നാഹും അല്ല, റസഖ്നാഹും, ഹ തൊണ്ടയുടെ താഴെ ഭാഗം. റസഖ്നാഹും. യുൻഫിഖൂൻ, സാക്കിനായ നൂന് ശേഷം ഫ. യുൻഫി ഇഖ്ഫാഉ ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. സാക്കിനായ നൂന് ശേഷം ഫ വരുമ്പോൾ ഗുന്ന ചെയ്യണം. പക്ഷെ ഈ ഗുന്ന പലപ്പോഴും ഇദ്ഗാം രൂപത്തിൽ ആവുന്നതാണ് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെ? യുൻഫി അല്ല, യുൻഫി അല്ല, യുൻഫി, യുൻഫി. ഇതും ശരിക്കും കണ്ടുകൊണ്ടൊക്കെ പഠിക്കേണ്ട ഒരു പ്രത്യേകതരം പ്രയോഗങ്ങളാണ്. റസഖ്നാഹും യുൻഫിഖൂൻ, യുൻഫിഖൂൻ. അവസാനത്തിൽ മദ് ആരിദ് ലിസ്സുക്കൂൻ. ഒന്നുകൂടെ ഓതാം.

0: അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ ബക്കറയിലെ 1 മുതൽ 3 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. അവതരണം ഹാഫിൽ അബ്ദുഷക്കൂർ.

0: സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഖുർആനിലെ നാലാം അധ്യായം സൂറത്തു നിസ 66 മുതൽ 79 വരെ വചനങ്ങളാണ് ഇന്നത്തെ മധുരം ഖുർആൻ പരിപാടിയിലൂടെ നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് അൽ ഖാരിഅ റഅദ് അൽ ഖുർദി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിൽ നിന്നും അഞ്ചാമത്തെ അധ്യായം സൂറത്തു മായിദ 12 മുതൽ 17 കൂടി വചനങ്ങളാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
1: أعوذ بالله من الشيطان الرجيم

നമ്മൾ ഇതുവരെ കേട്ടത് മധുരം ഖുറാൻ 29-ാം അധ്യായം അൽ അങ്കബൂത്ത് 50 മുതൽ 69 വരെ വചനങ്ങൾ. നമുക്കുവേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇദ്രീസ് അബ്ഖർ.

0: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹാരിസ് ബിൻ സലീമാണ് ഈ സംസാരിക്കുന്നത്. വളരെ ചികിത്സ ആവശ്യമായി വന്ന ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ചോദിച്ചു പോകും, ഇതിൻ്റെ സാമ്പത്തിക ചിലവുകളെല്ലാം നിങ്ങൾ എങ്ങനെ സ്വരൂപിച്ചു, എവിടെ നിന്ന് ലഭിച്ചു? നമ്മുടെ ഒരു നല്ല മനസ്സിൻ്റെ ചോദ്യമാണത്. ഫലപ്രദമായി നമുക്കും കുടുംബത്തിനും പ്രയോജനപ്പെട്ട ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചിറങ്ങുമ്പോഴും സംഘാടകരോട് ചില ആത്മാർത്ഥതയുള്ളവർ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ചിലവുകളെല്ലാം നിങ്ങൾക്ക് പൂർത്തിയായോ, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. ചില പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ചില പൊതുപിരിവുകളിൽ നമ്മൾ നമ്മുടേതായ ഭാഗതയും നിർണയിക്കാറുണ്ട്. ധാരാളം നല്ല ഫീഡ്ബാക്കുകൾ വന്നിട്ടുള്ള ഒരു മഹാസംരംഭമാണ് നമ്മുടെ ഈ പീസ് റേഡിയോ. ഈ പീസ് റേഡിയോ കേൾക്കുന്നവരും അതുകൊണ്ട് കുടുംബപരമായും വ്യക്തിപരമായും പ്രയോജനം കിട്ടിയവരും നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത്രയും വലിയൊരു സംരംഭം നിങ്ങൾ എങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നു, അതിൻ്റെ സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്ന് ചോദിക്കാറുണ്ട്. തീർച്ചയായും ഈ റേഡിയോയുടെ ഉപകാരം ലഭിക്കുന്ന, ഇതിൻ്റെ നന്മയെക്കുറിച്ച് തിരിച്ചറിഞ്ഞവരുടെ ഈ ചോദ്യങ്ങളും അതേപോലെ തന്നെ അന്വേഷണങ്ങളും തന്നെയാണ് ഈ മഹാസംരംഭത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ റേഡിയോയെ നമ്മളെല്ലാവരും സഹായിക്കണം. നമുക്ക് കഴിയാവുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് നൽകുവാൻ റേഡിയോയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ സപ്പോർട്ട് റേഡിയോ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ അതിൻ്റെ അക്കൗണ്ട് നമ്പറുകളും കാര്യങ്ങളും സ്വരൂപിച്ച് നമ്മളതിൻ്റെ ആളുകളുമായി നേരിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ ഇതിനുവേണ്ടി ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അള്ളാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളെയും സദഖകളെയും പൂർണ്ണ പ്രതിഫലത്തോടെ സ്വീകരിക്കുമാറാവട്ടെ.
1: ഇവിടെ നൽകിയ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് താങ്കൾ പണം അയക്കേണ്ടത്. പണം അയച്ചു കഴിഞ്ഞാൽ 9746950006 നമ്പർ ഒന്നുകൂടെ ആവർത്തിക്കുന്നു, 9746950006 എന്ന വാട്സപ്പ് നമ്പറിൽ അറിയിക്കാൻ മറക്കരുത്. എന്തെങ്കിലും സഹായം ആവശ്യമെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ സപ്പോർട്ട് റേഡിയോ വിൻഡോയിൽ നിങ്ങളുടെ പേരും സ്ഥലവും അയക്കുകയോ നൽകിയ നമ്പറിൽ വാട്സപ്പ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറ അൽ ബഖറ 164 മുതൽ 260 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ആദിൽ റയ്യാൻ.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും ജസാക്കുമുല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 465-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷേഖ് സഅദ് അൽ ഖാമിജി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840. www.peaceradio.com.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പീസ് ഖുർആൻ റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്ന ഏറെ ശ്രദ്ധേയമായ അത്തഹസീനിന്റെ ഒരു പുതിയ എപ്പിസോഡിലെ ഇന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഹശറിൽ നിന്നും 5-6 ആയത്തുകളാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഹശർ പാരായണം ചെയ്യുമ്പോൾ പാരായണത്തിൽ വരാൻ സാധ്യതയുള്ള അബദ്ധങ്ങളെ സംബന്ധിച്ചാണ് പഠിച്ചു വരുന്നത്, തജ്വീദ് നിയമങ്ങളും. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് 5-6 ആയത്തുകളാണ്. ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കുക.
4: ما قطعتم من لينة او تركتموها ما قطعتم من لينة او تركتموها قائمة على اصولها ما قطعتم من لينة او تركتموها قائمة على اصولها فباذن الله وليخزي الفاسقين وما أفاء الله على رسوله منهم فما أوجفتم عليه من خيل ولا ركاب ولكن الله يسلط رسله على من يشاء والله على كل شيء قدير
3: ما قطعتم انجامت آياتي شدكك ما قطعتم قاف طاء عين تاء വളരെ അധികം ശ്രദ്ധിച്ചുകൊണ്ട് ഈ പദം പറഞ്ഞാൽ മാത്രമാണ് കൃത്യമായ മഖ്റജുകളൊക്കെ ശരിയായിട്ട് വരുള്ളൂ. മ ഖത്തഅ്തും, ഖത്തഅ്തും അല്ല, മ ഖ ഖ. ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കാണ് മഖ്റജ്. ഖ അതുപോലെ ത ഖത്തഅ്. ത ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് നൽകിക്കൊണ്ട് കൃത്യമായിട്ട് ഉച്ചരിക്കണം. അപ്പോഴാണ് ത എന്ന ശബ്ദം വരികയുള്ളൂ. ഇല്ലെങ്കിൽ ത്വ ത്വ ത്വ എന്നേ വരികയുള്ളൂ. നാവിൻ്റെ മുതുക് മേലണ്ണാക്ക് അഥവാ മേലെ മുൻപല്ലുകളുടെ മുരട് കഴിഞ്ഞ് തൊട്ട് ആ ഒരു ഭാഗത്ത് തട്ടിക്കൊണ്ട് അഥവാ തഇനെ ത്വ എന്നുച്ചരിക്കുന്ന പോലെ. അതുകൊണ്ട് ശ്രദ്ധിക്കണം, ത്വ എന്നാണ്. മ ഖത്തഅ്തും, ഖത്തഅ്തും മിൻ ലീനത്തിൻ. മീം സാക്കിനയ്ക്ക് ശേഷം മീമാണ് ഇദ്ഗാം മുതമാസിൽ. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, ഇദ്ഗാം ചെയ്യണം. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ ഒന്നിനെ മറ്റൊന്നിൽ മിക്സ് ചെയ്യുക, കൂട്ടിലേപ്പിക്കുക. മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മ ഖത്തഅ്തും മിൻ, മിൻ ലി സാക്കിന നൂന് ശേഷം ലാം. ഇദ്ഗാം ബിലാ ഗുന്ന, മണിക്കാതെ കൂട്ടി ലയിപ്പിക്കണം. മിൻ ലീനത്തിൻ അ, ലീനത്തിൻ അ. തൻവീനു ശേഷം ഹംസയാണ്, അതുകൊണ്ട് വെളിവാക്കണം. തൻവീനിനെയും ഹംസയൊക്കെ കൃത്യമായിട്ട് വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ലീനത്തിൻ നൗ, മിൻ ലീനത്തിൻ നൗ. നൗ തറക്തുമൂഹ എന്ന് പറയരുത്, നൂനിനെ കൊണ്ട് പറയരുത്. ഔ തറക്തുമൂഹ, കാഫിൻ്റെ ഉച്ചാരണം. ഔ തറക് ഔ തറക്തുമൂഹ ഖായിമതൻ. മഖ്റജ് ഖാഫിൻ്റെ മഖ്റജ് ചെറുനാക്കിൻ്റെ ഭാഗമാണ്, ശ്രദ്ധിക്കുക. അതുപോലെ അവിടെ മദ് മുത്തസിലാണ്. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. 4-5 ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. ഖായിമതൻ, ഔ തറക്തുമൂഹ ഖായിമതൻ. ഇനി ഖായിമതൻ അ, തൻ അ. തൻവീനു ശേഷം ഐന് വെളിവാക്കി ഉച്ചരിക്കണം. തൻവീനിനെ വെളിവാക്കി ഉച്ചരിക്കണം. ഇസ്ഹാർ ഖായിമതൻ അല, അല ഉസൂലിഹ. മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ് മുൻഫസിൽ. നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ് മുൻഫസിൽ. അല ഉസൂലിഹ, ഇനി ഉസൂലിഹ എന്നതിലെ സ്വാദ് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് പറയണം, ഇല്ലെങ്കിൽ സീന് വരും. അല ഉസൂലിഹ സ്വാദുച്ചിരിക്കുമ്പോൾ നാവിൻ്റെ മദ്യം അണ്ണാക്കിലേക്ക് ഉയർന്നു നിൽക്കണം. അതാണ് സ സി സു അസ് ഉസൂലിഹ ഫബി ഇദ്നില്ലാ ഫബി ഇദ്നില്ലാ. ഈ പദം ശ്രദ്ധിക്കുക, ആയത്തിൽ കുറിച്ചിലൊക്കെ വളരെ കൃത്യമായിട്ടിത് പറഞ്ഞിട്ടുണ്ട്. ഫബി ഇദ്നില്ല, ഇദ്നി അല്ല, ഫബി ഇദ്നില്ല, ഫബി ഇദ്നി, ഫബി ഇദ്നില്ലാ, ബി ഇദ്നി അല്ല, ഫബി ഇദ്നി, ഫബി ഇദ്നില്ലാഹി വലിയുഖ്സിയൽ ഫാസിഖീൻ, വലിയുഖ്സിയൽ ഫാസിഖീൻ. മദ് ആയത്തിൻ്റെ അവസാനങ്ങളിലൊക്കെ മദ് ആയിരത്തിൽ സുഖൂനാണ്. അടുത്ത ആയത്ത് ആറാമത്തെ ആയത്ത് വമാ അഫ അല്ലാഹു, വമാ അഫ അല്ലാഹ്, മദ് മുൻഫസിലാണ്. വമാ അഫ, ഇനി അഫ അല്ലാ മുത്തസിൽ, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ. മുത്തസിൽ വാജിബാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദർ നീട്ടണം. മുത്തസിൽ എന്ന് പറഞ്ഞാൽ അതേ പദത്തിൽ തന്നെയാണ് മദ്ദിൻ്റെ അക്ഷരവും ഹംസയും. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വേറെ പദത്തിൽ, അതാണ് മുൻഫസിൽ. ഇനി وما أفاء الله على رسوله منهم فما ساكنة ميمين الشيشم فاء شدكنام رند شوند دمل تتتش ميمين پورنا ماكنام منهم فما فما أوجفتم مدن أكشر ما ألفين الشيشم همزة وربطتل منفصل أوجفتم عليه أوجفتم عليه من خ من خيل സാക്കിന നൂന് ശേഷം ഖ ഇദ്ഹാർ വെളിവാക്കി ഉച്ചരിക്കണം. മിൻ ഖൈലിൻ, മിൻ ഖൈലിൻ വ തൻവീന് ശേഷം വ വന്നാൽ ഇത് ഗംബിഗുന്ന വലാരിക്കാബിൻ വ, ഇവിടെയൊക്കെ ഇത് ഗംബിഗുന്നയാണ്. തൻവീനിനെ വ എന്ന അക്ഷരത്തിലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മിൻ ഖൈലിൻ വലാരിക്കാബിൻ വലാക്കിന്നല്ലാഹ്, ഇനി വലാക്കിന്നല്ലാഹ് നൂൻ മുഷദ്ദ ഗുന്ന, വലാക്കിന്നല്ലാഹ യുസല്ലിത്തു യുസല്ലിത്തു ത തി തു ത ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മദ്യം അണ്ണാക്കിലേക്ക് ചേർന്ന് നിൽക്കണം. യുസല്ലിത്തു റുസുലഹു റുസുലഹു സീന് ദമ്മാണ്, റുസു സീന് ദമ്മാണ്, റുസുലഹു സീന് സുക്കൂർ വരുന്നത് ശ്രദ്ധിക്കണം. ഇത്തരം പദങ്ങളൊക്കെയാണ് കൃത്യമായിട്ടും ശ്രദ്ധിച്ചുകൊണ്ട് ഉച്ചരിക്കേണ്ടത്. റുസുലഹു അല്ല റുസു, റുസുലഹു അല മയ്യ, ഇത് ഗാം ബിഗുന്ന നൂനിനെ യയിലേക്ക് ഇത് ഗാം ചെയ്ത് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അതുപോലെ യശ മദ് മുത്തസിലാണ്, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടണം. والله على كل شيء ق والله على كل شيء ق تنوين ശേഷം قاف اخفام بغنا تنوينനെ അവ്യക്തമാക്കി മണിക്കണം. قاف സ്വരഭാരത്തിൽ ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഗുന്നയും ശ്രദ്ധിക്കണം. അപ്പോൾ والله على كل شيء ق قدير എന്നാണ്, قدير അല്ല ഖദീർ, റായിനെ തർഖീഖ് ചെയ്യണം. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് കൃത്യമായിട്ട് ഉച്ചരിക്കണം ഇൻഷാല്ലാ. ഒന്നുകൂടെ ഓതാം. മാ ഖത്അ്തും മിൻ ലീനതിൻ ഔ തറക്തുമൂഹാ ഖായിമതൻ അലാ ഉസൂലിഹാ أو تركتموها قائمة على أصولها فبإذن الله وليخزي الفاسقين وما أفاء الله على رسوله منهم فما أوجفتم فما أوجفتم عليه من خيل ولا ركاب ولكن الله يسلط رسله ولكن الله يسلط رسله على من يشاء
4: وَلَكِنَّ اللَّهَ يُسَلِّطُ رُسُلَهُ عَلَى مَنْ يَشَاءُ وَاللَّهُ عَلَى كُلِّ شَيْءٍ قَدِيرٌ.
3: സൂറത്തുൽ ഹശ്റിലെ 5-6 ആയത്തുകളാണ് ഇന്ന് നാം കേട്ടിട്ടുള്ളത്. കൃത്യമായിട്ട് പഠിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: ജസാകല്ലാഹു ഖൈറ, ബറകല്ലാഹു ഫീക്. അത്തഹ്സീൻ ഇവിടെ സമാപിക്കുകയാണ്. നമ്മൾ ഇന്ന് മനസ്സിലാക്കിയത് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹശ്റിൽ നിന്നും 5-6 ആയത്തുകളാണ്. നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലുണ്ടായിരുന്നത് ഹാഫിദ് അബ്ദുൽ ഷക്കൂർ.
5: نور على مر الزمان تألقا وأضاء للدنيا طريقا.
6: വായനക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിൻ്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിൻ്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തൻ്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിൻ്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിൻ്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിൻ്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിൻ്റെയും ആത്മബോധത്തിൻ്റെയും കപ്പൽ പണിത് തമസിൻ്റെ മറനീക്കി നേരിൻ്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷരവെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

0: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ ആവുന്നതല്ല സ്വർഗം. പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചകാധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ടൊരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ബദർ ഇസ്ലാമിന്റെ ഒരു ടേണിംഗ് പോയിന്റാണ്. ആ ബദറിൽ ബന്ദിയാക്കി പിടിക്കപ്പെട്ട ശത്രുക്കൾ അവരോട് മോചനദ്രവ്യമായി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവശ്യപ്പെട്ടത് എന്താണ്? തന്റെ സഹചാരികൾക്ക്, തന്റെ സ്വഹാബിമാർക്ക് അക്ഷരാഭ്യാസം പകർന്നു കൊടുക്കണം എന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറിവ് അത് പഠിക്കുന്നതിൻ്റെയും അത് പഠിപ്പിക്കുന്നതിൻ്റെയും ശ്രേഷ്ഠതയും മഹത്വവുമാണ് ഇതെല്ലാം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. കാരണം അറിവിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനും പുരോഗതി കൈവരിക്കാനും സാംസ്കാരികമായ ഉന്നതി കൈവരിക്കാനും സാധിക്കുകയുള്ളൂ എന്നാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ, അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

0: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. ലോകപ്രശസ്തരായ ഖുർആൻ കാരികളുടെ മധുരമൂറുന്ന വ്യത്യസ്തങ്ങളായ ഖുർആൻ പാരായണങ്ങളുടെ ഭാഗങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ മധുരം ഖുർആനിൽ സൂറ ആലിമ്രാൻ 169 മുതൽ 175 വരെയുള്ള വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് മജീദ് അൽ ജാമിൽ.
1: أعوذ بالله من الشيطان الرجيم.

0: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിന്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ കുറെ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെന്റ്സുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പേസ് ഖുർആൻ റേഡിയോ, തൻസീൽ, വിശുദ്ധ ഖുർആനിലെ ഭാഗങ്ങൾ വിവിധതരം കാരികളുടെ ശബ്ദത്തിൽ കേൾവിക്കാരിലേക്ക് എത്തിക്കുന്ന തൻസീൽ പരിപാടിയിൽ ഇന്ന് സൂറത്തുൽ മുഅ്മിനൂൻ 51 മുതൽ അവസാനം വരെയും സൂറത്തുന്നൂർ മുഴുവനായും സൂറത്തു ഫുർഖാൻ 1 മുതൽ 60 വരെയുമുള്ള വചനങ്ങളാണ് നാം കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് കാര്യ വാദി അൽ യമാനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുഅ്മിനൂൻ 51 മുതൽ അവസാനം വരെയും സൂറത്തു നൂർ മുഴുവനായും സൂറത്തു ഫുർഖാൻ 1 മുതൽ 60 വരെയുമുള്ള വചനങ്ങളാണ് തൻസീൽ പരിപാടിയിൽ നാം കേട്ടത്. പാരായണം നിർവഹിച്ചത് ഖാരി വാദി അൽ യമാനി.
1: ഈ ശബ്ദലോകത്തെ
2: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അദ്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: സർവാംഗീകൃതവുമായ മുഹമ്മദ് അം മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം. തഫ്സീർ റഹ്മാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേൾക്കുന്നത് സൂറ തക്വീർ 22 മുതൽ 29 വരെയുള്ള വചനങ്ങളുടെ വിവർത്തനത്തിന്റെ ശബ്ദാവിഷ്കാരം.
5: വചനം 22.
6: വമ അല്ല സാഹിബുക്കും, നിങ്ങളുടെ ചങ്ങാതി, ബിമജ്നൂൻ, ഒരു ഭ്രാന്തൻ.
7: وما صاحبكم بمجنون
6: നിങ്ങളുടെ ചങ്ങാതി ഒരു ഭ്രാന്തൻ അല്ലതാനും.
5: വചനം 23.
6: വലഖദ് റആഹു, തീർച്ചയായും അദ്ദേഹം അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ബിൽ ഉഫുഖി, നഭോമണ്ഡലത്തിൽ, ഉപരിമണ്ഡലത്തിൽ. അൽ മുബീൻ, പ്രത്യക്ഷമായ.
7: وَلَقَدْ رَآهُ بِالْأُفُقِ الْمُبِينِ
6: തീർച്ചയായും അദ്ദേഹത്തെ അഥവാ ആ ദൂതനെ പ്രത്യക്ഷമായ നഭോമണ്ഡലത്തിൽ വെച്ച് അദ്ദേഹം കണ്ടിട്ടുണ്ട്.
5: വചനം 24.
6: വമാ ഹുവ, അദ്ദേഹം അല്ലതാനും. അലൽ ഗോയിബി, അദൃശ്യ വിവരത്തെക്കുറിച്ച്, മറഞ്ഞ വിഷയത്തിൽ. ബി ദനീൻ, പിശുക്കുപിടിക്കുന്നവൻ. അദ്ദേഹമാകട്ടെ അദൃശ്യ വാർത്തയെപ്പറ്റി പിശുക്ക് കാണിക്കുന്ന ആളുമല്ല.
5: വചനം 25.
6: വമാഹുവ, അല്ലതാനും. ബിഖൗലി ശൈത്താനിൻ, വല്ല പിശാചിന്റെയും വചനം, ഒരു പിശാചിന്റെ വാക്ക്. റജീം, ആട്ടപ്പെട്ട, ശപിക്കപ്പെട്ട.
7: وَمَا هُوَ بِقَوْلِ شَيْطَانِ الرَّجِيمِ
6: അത് അഥവാ ഖുർആൻ ആട്ടപ്പെട്ട അഥവാ ശപിക്കപ്പെട്ട വല്ല പിശാചിന്റെ വാക്കും അല്ല.
8: അതെ, അദ്ദേഹം നിങ്ങൾക്ക് സുപരിചിതനാണ്. അദ്ദേഹം ജനിച്ചു വളർന്നതും ജീവിച്ചു വരുന്നതും നിങ്ങൾക്കിടയിൽ തന്നെ. അദ്ദേഹത്തിന് ഭ്രാന്തോ ബുദ്ധിഭ്രമമോ ഒന്നുമില്ല. അദ്ദേഹം ബുദ്ധിമാനും വിശ്വസ്തനുമാണ് എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. മുകളിൽ പ്രസ്താവിക്കപ്പെട്ട ആ മഹാദൂതനെ അദ്ദേഹം നേരിൽ തന്നെ ഉപരിമണ്ഡലത്തിൽ വെച്ച് കണ്ടുപരിചയപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന അദൃശ്യവിവരങ്ങൾ അതേപടി എത്തിച്ചു കൊടുക്കുന്നതിൽ വല്ല വിധേനയും പിശുക്ക് കാട്ടി ഒളിച്ചും മറച്ചും വെക്കുന്ന സ്വഭാവക്കാരനുമല്ല അദ്ദേഹം. നിങ്ങൾ ജൽപ്പിക്കാറുള്ളതുപോലെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും ആട്ടി ദൂരത്താക്കപ്പെട്ട വല്ല പിശാചു മുഖേന ലഭിച്ചതുമല്ല ഈ ഖുർആൻ. വളരെ അനുഗ്രഹീതനും മാന്യനുമായ ആൾ വഴിയല്ലാതെ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് പാത്രമായ പിശാചുക്കളിൽ നിന്ന് ഇത്തരം ഉത്കൃഷ്ടവും പരിഭാവനവുമായ വചനങ്ങൾ എങ്ങനെ ലഭിക്കുവാനാണ്? നിങ്ങൾ ഒട്ടും ആലോചിക്കുന്നില്ലേ എന്നൊക്കെയാണ് ഈ വചനങ്ങളുടെ രത്നച്ചുരുക്കം. ജിബ്രീൽ അലൈഹി വസലാമിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലവട്ടം കാണുകയുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ സാക്ഷാൽ രൂപത്തിൽ തന്നെ രണ്ടു പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ടിട്ടുണ്ടെന്നും പ്രസിദ്ധമാണല്ലോ. സാക്ഷാൽ രൂപത്തിലുള്ള കാഴ്ചയെക്കുറിച്ചാണ് 23-ാം വചനത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്.
5: വചനം 26.
6: ഫഅയ്ന, അപ്പോൾ എങ്ങോട്ടാണ്? തദ്ഹബൂൻ, നിങ്ങൾ പോകുന്നു, പോകും.
7: ഫഅയ്ന തദ്ഹബൂൻ,
6: അപ്പോൾ എങ്ങോട്ടാണ് നിങ്ങൾ പോകുന്നത്?
5: വചനം 27.
6: ഇൻ ഹുവ, അതല്ല. ഇല്ലാ ദിക്റുൻ, ഒരു ഉപദേശമല്ലാതെ, ഒരു ഉത്ബോധനമല്ലാതെ. ലിൽ ആലമീൻ, ലോകർക്കു വേണ്ടി.
7: ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ,
6: അത് ലോകർക്കു വേണ്ടിയുള്ള ഒരു ഉപദേശം അഥവാ ഉത്ബോധനം അല്ലാതെ മറ്റൊന്നും അല്ല.
5: വചനം 28.
6: ലിമൻ ശാ, അതായത് ഉദ്ദേശിച്ചവർക്കു. മിങ്കും, നിങ്ങളിൽ നിന്ന്. ഐ യസ്തഖീം, താൻ ചൊവ്വിനു നിൽക്കാൻ.
7: ലിമൻ ശാ മിങ്കും ഐ യസ്തഖീം,
6: അതായത് നിങ്ങളിൽ നിന്ന് ചൊവ്വിനു നിലകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടി.
5: വചനം 29.
6: വമാ തശാഊന, നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലതാനും. ഇല്ല അയ്യശാ, ഉദ്ദേശിക്കുന്നതായാലല്ലാതെ. അല്ലാഹു, അല്ലാഹു റബ്ബുൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവായ.

0: ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുകയില്ലതാനും.
1: വാസ്തവം മേൽ വിവരിച്ച പ്രകാരത്തിലാണുള്ളത്. എന്നിരിക്കെ നിങ്ങളുടെ ദുർന്യായങ്ങളും കള്ളവാദങ്ങളും സ്ഥാപിക്കുവാൻ എന്തു മാർഗമാണ് നിങ്ങൾക്കുള്ളത്? എവിടെ പോയിട്ടാണ് നിങ്ങൾക്കതിന് സാധ്യമാകുക? ഇല്ല, ഒന്നുമില്ല, എവിടെയുമില്ല. ലോകർക്കാകമാനം വേണ്ടിയുള്ള ഉപദേശവും ഉത്ബോധനവും മാത്രമാണ് ഈ ഖുർആൻ. ഇതാണ് പരമാർത്ഥം. പക്ഷേ നേർമാർഗത്തിൽ ചൊവ്വിനെ നിലകൊള്ളുവാൻ ഉദ്ദേശിക്കുന്നവർക്കേ അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ. നേരെ മറിച്ച് നിങ്ങളെപ്പോലെ നിഷേധത്തിലും മർക്കടമുഷ്ടിയിലും നിലകൊള്ളുന്നവർക്ക് അതുകൊണ്ട് നേട്ടമൊന്നും കൈവരുവാനില്ല എന്നു സാരം. ലോകരക്ഷിതാവായ അള്ളാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല എന്ന് അള്ളാഹു അവസാനമായി ഉണർത്തിയിരിക്കുന്നു. ഒരു വമ്പിച്ച മൗലിക യാഥാർത്ഥ്യമാകുന്ന ഈ വിഷയത്തെപ്പറ്റി സൂറത്തുൽ ഇൻസാൻ 30-ാം വചനത്തിൻ്റെ വിവരണത്തിൽ വായിച്ചത് ഓർക്കുക. 19-ാം വചനത്തിൽ റസൂലുൻ കരീം, മാന്യനായ ഒരു ദൂതൻ എന്ന് പറഞ്ഞത് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിനെ ഉദ്ദേശിച്ചാണെന്നും ഖുർആൻ അദ്ദേഹത്തിൻ്റെ വാക്കാണെന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അദ്ദേഹമാണ് അള്ളാഹുവിങ്കിൽ നിന്ന് അത് ഏറ്റുവാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുക്കുന്നതെന്നാണെന്നും മേൽ വിവരിച്ചതിൽ നിന്ന് സ്പഷ്ടമാണല്ലോ. ഖുർആൻ വ്യാഖ്യാതാക്കൾ പൊതുവിൽ അംഗീകരിച്ചിരിക്കുന്നതും ഇതുതന്നെയാണ്. എന്നാൽ മാന്യനായ ദൂതൻ എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാണെന്നും ചിലർ പ്രസ്താവിച്ചിട്ടുണ്ട്. 20 മുതൽ 23 കൂടിയ വചനങ്ങൾ ശാന്തമായി പരിശോധിക്കുമ്പോൾ ഈ അഭിപ്രായത്തിന് പ്രസക്തിയില്ലെന്ന് കാണാവുന്നതാണ്. 22-ാം വചനത്തിൽ സാഹിബുക്കും നിങ്ങളുടെ ചങ്ങാതി എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാണെന്നുള്ളതിൽ സംശയമില്ല. വഹി ലഭിക്കുന്നത് മലക്ക് മുഖാന്തരമായതുകൊണ്ട് ആദ്യം മലക്കിൻ്റെ വിശ്വാസതയും യോഗ്യതയും സ്ഥാപിച്ച ശേഷം ആ വഹീൻ്റെ പ്രബോധകനും അവർക്ക് സുപരിചിതനുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസ്യത ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. തുടർന്നുകൊണ്ട് 23-ാം വചനത്തിൽ രണ്ട് ദൂതന്മാരും മലക്കാകുന്ന ദൂതനും മനുഷ്യനാകുന്ന ദൂതനും തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വസ്തുതയും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. പിന്നീട് 24-ാം വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ച് യാതൊരു ആശങ്കക്കും അവകാശമില്ലെന്നും 25-ൽ നിഷേധികളുടെ ജൽപ്പനം വെറും മിഥ്യയാണെന്നും പ്രസ്താവിച്ചിരിക്കുന്നു. മാന്യനായ ഒരു ദൂതൻ റസൂലുൻ കരീം എന്ന് 19-ാം വചനത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണെന്ന അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് തുടർന്ന് പറഞ്ഞ വിശേഷണങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതാക്കി വ്യാഖ്യാനിക്കുവാൻ സാഹസപ്പെടുന്ന കൂട്ടത്തിൽ ചില പുത്തൻ വ്യാഖ്യാനക്കാർ സൂറത്തുൻ നജ്മിൽ അവർ ചെയ്തിരിക്കുന്നതുപോലെ ഒരു വൃഥാശ്രമം ഇവിടെയും നടത്തിക്കാണുന്നു. അങ്ങനെ 23-ാം വചനത്തിന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെളിഞ്ഞ മണ്ഡലത്തിലാണ് കണ്ടതെന്നും അഥവാ തിരുമേനി ഉന്നത നിലവാരത്തിലുള്ള ആളാണെന്നും മറ്റും അവർ അർത്ഥവ്യാഖ്യാനം നൽകിയിരിക്കുന്നു. സൂറത്തുൻ നജ്മിൽ വെച്ച് ഇവരുടെ ഈ അർത്ഥവ്യാഖ്യാനത്തിൻ്റെ പൊള്ളത്തരവും അതിന് ഇവരെ പ്രേരിപ്പിച്ച ഛേദോവികാരവും നാം എടുത്തുകാട്ടിയിട്ടുണ്ട്. അതിനാൽ ഇവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. എന്നാലും മാന്യനായ ദൂതൻ റസൂലുൻ കരീം എന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചു തന്നെയാണെന്ന് താൽപര്യപൂർവ്വം സമർത്ഥിക്കുവാൻ ഇവർ കൊണ്ടുവന്ന ചില ന്യായങ്ങളെക്കുറിച്ച് അല്പമൊന്ന് ഉണർത്തേണ്ടിയിരിക്കുന്നു. സൂറത്തുൽ ഹാഖ 40-ാം വചനത്തിൽ ഇതേ വാക്ക് റസൂലുൻ കരീം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ച് പ്രസ്താവിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് ഇവിടെയും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ഇവരുടെ ന്യായം. ദൂതന്റെ വിശേഷണമായി 21-ാം വചനത്തിൽ വിശ്വസ്തൻ അമീൻ എന്ന് പറഞ്ഞുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് വിശ്വസ്തൻ അൽ അമീൻ എന്നൊരു സ്ഥാനപ്പേർ പറയപ്പെട്ടു വന്നിരുന്നത് പ്രസ്താവ്യവുമാണ്. ആകയാൽ മാന്യനായ ദൂതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണെന്നുള്ളതിന് ഇതും ഒരു തെളിവാണ് എന്നത്രേ മറ്റൊരു ന്യായം. ഒന്നാമത്തെ ന്യായത്തിനുള്ള മറുപടി ഇതാണ്. സൂറത്തുൽ ഹാഖയിൽ മാന്യനായ ഒരു ദൂതൻ റസൂലുൻ കരീം എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചു തന്നെ, സംശയമില്ല. അതുകൊണ്ട് ഈ വാക്ക് കാണുന്നിടത്തെല്ലാം അതു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ദേശിച്ചാവണമെന്നില്ല. ഒരു നിശ്ചിത വ്യക്തിയെപ്പറ്റി മാത്രം പറയപ്പെടാവുന്ന ഒരു പ്രത്യേക നാമം മഖ്‌ലീഫ അല്ല അത്. കേവലം മാന്യനും ദൂതനുമായ ഏതൊരാളെക്കുറിച്ചും പറയപ്പെടാവുന്ന ഒരു സാമാന്യ നാമം നഖിറ മാത്രമാണത്. മലക്കെന്നോ മനുഷ്യനെന്നോ ഉള്ള വ്യത്യാസത്തിനും അതിൽ പരിഗണനയില്ല. മാത്രമല്ല സൂറത്തുൽ ഹാഖയിലെ സന്ദർഭവും ഈ സൂറത്തിലെ സന്ദർഭവും വ്യത്യസ്തമാണുതാനും. ഇതു സംബന്ധിച്ച് നാം അവിടെ ഉണർത്തിയിട്ടുമുണ്ട്. രണ്ടാമത്തെ ന്യായത്തിൻ്റെ മറുപടി ഇതാണ്. അമീൻ എന്ന വിശേഷണവും തന്നെ സാമാന്യനാമമായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രത്യേക വിശേഷണമെന്ന നിലക്കായിരുന്നു അതിവിടെ പറഞ്ഞിരുന്നതെങ്കിൽ അതിൽ അൽ എന്ന അവ്യയം ചേർത്ത് അൽ അമീൻ എന്ന് പ്രത്യേകിപ്പിക്കുമായിരുന്നു. അങ്ങനെ ചെയ്യാത്ത സ്ഥിതിക്ക് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശേഷണമായിരിക്കണമെന്നുള്ളതിന് ഒരു തെളിവുമില്ല. പല നബിമാരെക്കുറിച്ചും സൂറത്ത് ശുഅറയിൽ റസൂലിൻ അമീൻ വിശ്വസ്തനായ ഒരു ദൂതൻ എന്ന് അള്ളാഹു പ്രസ്താവിച്ചിരിക്കുന്നത് കാണാം. ഇതിനു പുറമെ അതേ സൂറത്തിൽ ജിബ്രീലിനെ കുറിച്ച് അർറൂഹുൽ അമീൻ വിശ്വസ്തനായ ആത്മാവ് എന്ന് അൽ ചേർത്ത് പ്രസ്താവിച്ചിട്ടുമുണ്ട്. അറബി വ്യാകരണത്തിൽ അല്പമെങ്കിലും പരിചയം നേടിയവർക്കെല്ലാം വേഗം മനസ്സിലാക്കാവുന്നതത്രേ ഈ വ്യത്യാസം. ചില സ്വന്തം താൽപ്പര്യങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് അവയുടെ സംരക്ഷണത്തിനും നീതീകരണത്തിനും വേണ്ടി നടത്തപ്പെടുന്ന ദുർവ്യാഖ്യാനം എന്നതിൽ കവിഞ്ഞ് ഇതിനൊന്നും യാതൊരു കഴമ്പുമില്ല.
2: പീസ് ഖുർആൻ റേഡിയോ, തഫ്സീർ റഹ്മാനി. തഫ്സീർ റഹ്മാനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നാം കേട്ടത് വിശുദ്ധ ഖുർആനിലെ സൂറ തക്വീർ 22 മുതൽ 29 വരെയുള്ള വചനങ്ങളുടെ റഹ്മാനി മൗലയുടെ തഫ്സീറിന്റെ ശബ്ദാവിഷ്കാരം.
3: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് നൂറുകണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റു വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വിസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ. നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോഖത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷല്ലല്ലോ ഒന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ഇരു ഹറമുകളിലെ ഫജ്ർ നമസ്കാരത്തിൻ്റെയും മഗ്രിബ് നമസ്കാരത്തിൻ്റെയും ഖുർആൻ പാരായണങ്ങളിലേക്ക് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. ആദ്യമായി മക്കയിലെ ഫജ്ർ നമസ്കാരത്തിലേക്ക് നമുക്ക് കാതോർക്കാം.

0: الله أكبر
1: الله أكبر
0: الله أكبر
1: الله أكبر.

0: الله
1: الله أكبر.
2: بارك الله فيكم جزاكم الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മക്കയിൽ ഫജ്ർ നമസ്കാരത്തിൽ സൂറ മാഇദയിലെ 15 മുതൽ 26 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് സാലിഹ് ബിൻ ഹുമൈദ്. ഇനി മദീനയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.
0: അല്ലാഹു അക്ബർ.

0: ويمنعون الماعون.
1: بارك الله فيكم جزاكم الله خيرا كثيرا. في قرآن راديو حرمين لايف بروغرام انا ഇതുവരെ കേട്ടത് മദീനയിൽ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്ത് തക്വീർ, സൂറ മാഊൻ എന്നിവയാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷ്ഷൈഖ് മുഹമ്മദ് ബർഹാജി.
2: അല്ലാഹു റബ്ബുനാ ഹുവൽ ഇലാഹു ലഹു മിനൽ അസ്മാഇ.
3: വിശ്വാസ കാര്യങ്ങളിലെ അല്ലാഹുവിന്റെ നിശ്ചയം എന്ത്? സംശയരഹിതവും സുവ്യക്തവുമായ അടിസ്ഥാന പാഠങ്ങൾ പകർന്നു നൽകുന്നു പീസ് റേഡിയോ അൽ ഉസൂൽ. പ്രക്ഷേപണം ശനിയാഴ്ച രാത്രി 9:30 തിങ്കൾ രാവിലെ 9:35 ചൊവ്വ വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു അൽ ഉസൂൽ. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
1: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം. സൂറ അന്നിസയിലെ 114 മുതൽ 119 കൂടിയ വചനങ്ങളിലേക്കാണ് ഇനി പ്രവേശിക്കുന്നത്. പാരായണം അഷ്ഷൈഖ് ഖലീഫ അത്തുനേജി.
4: أعوذ بالله من الشيطان الرجيم.

0: دينا.
1: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പ്രോഗ്രാമിലൂടെ സൂറ അന്നിസായിലെ 114 മുതൽ 119 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. പാരായണം അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനേജി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചരണവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്! ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണാവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ.
3: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിൻ്റെ പഠനം ഹൃദയങ്ങൾക്ക് കുളിർമയാണ്. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദ് 24-ാമത് വചനം നാം പഠിക്കുന്നു. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്കു മുൻപിൽ ക്ലാസ് എടുക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ.

ബോബ്. സ്നേഹാദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്ത് സ്വാദിലെ 22-ാമത്തെ വചനമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചരിത്രമാണ് ഈ വചനങ്ങളിലൂടെ നമ്മൾ പഠിച്ചു വരുന്നത്, മനസ്സിലാക്കി വരുന്നത്. തുടർന്ന് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, ഇന്ന ഹാദ, നിശ്ചയമായും ഇത് അല്ലെങ്കിൽ ഇവൻ, അഹീ, എന്റെ സഹോദരനാണ്, ലഹു, അവനുണ്ട്, തിസ്ഉൻ വതിസ്ഊന നഅജ, 99 പെണ്ണാട് അല്ലെങ്കിൽ പിടയാട്, വലിയ എനിക്കുണ്ട്, നഅജതുൻ വാഹിദ, ഒരേ പിടയാട് അല്ലെങ്കിൽ ഒരേ പെണ്ണാട്. ഫഖാല, എന്നിട്ടവൻ പറഞ്ഞു, അക്ഫിൽനീഹ, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരുക അല്ലെങ്കിൽ എനിക്കു വിട്ടുതരുക. വഅസ്സനി, അവൻ എന്നെ വെല്ലുകയും ചെയ്തു അല്ലെങ്കിൽ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ. അതായത്, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ അടുക്കൽ മതിൽ കയറിക്കൊണ്ട് രണ്ടുപേർ വന്നു എന്ന് കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞിരുന്നു. ആ വന്ന ആളുകൾ പറഞ്ഞ സംസാരമാണ് ഈ കാര്യം. ഇതാ, ഇത് എന്റെ സഹോദരനാണ്, ഇവന് 99 പിടയാടുകളുണ്ട്, എനിക്ക് ഒരേ പിടയാടുമുണ്ട്. എന്നിട്ട് അവൻ പറഞ്ഞു, നീ അതിനെ എനിക്ക് ഏൽപ്പിച്ചു തരണമെന്ന്. അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ തോൽപ്പിച്ചു കളയുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് 23-ാമത്തെ വചനത്തിൽ അല്ലാഹു 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്. 23-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത്, അല്ലാമ സഅദി റഹ്മുള്ള ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നിടത്ത് പറയുന്നത് കാണാം. ഇവിടെ ഇതെന്റെ സഹോദരനാണെന്ന് പറയുന്നത് ഒരു പക്ഷേ സ്വന്തം മാതാപിതാക്കളുടെ സഹോദരൻ എന്ന നിലക്കായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള സാഹോദര്യമായിരിക്കാം ഇവിടെ എടുത്തു പറയുന്നത്. പറയുന്ന കാര്യം, ഇതാ എനിക്ക് ഒരാടുമുണ്ട്, ഇയാൾക്ക് 99 ആടുകളുമുണ്ട്, എന്റെ പിടയാടിനെ ഇയാളുടെ 99 പിടയാടുകളിലേക്ക് ഏൽപ്പിക്കണമെന്നാണ് ഇയാൾ പറയുന്നത്. ഇതാണ് അവരുടെ പരാതി. ആ ആയത്തിൽ തന്നെ എന്താണവർ പറയുന്നത് എന്ന കാര്യം വ്യക്തമാണ്. സ്വാലിഹുൽ ഉസൈമി റഹ്മഹുള്ള ഈ ആയത്ത് വ്യാഖ്യാനിക്കുന്നിടത്ത് പറയുന്ന കാര്യം, അന്ന ബഅദൽ ഖുസൂം ഖദ് യകൂനു അഖ്വാ ഫിൽ മുഖാസമ, ഈ തർക്കത്തിലേർപ്പെടുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, ചിലർക്ക് ചിലരേക്കാൾ സംസാര വൈഭവം വളരെ ശക്തമായിരിക്കും. ന്യായം തന്റെ പക്കലല്ലെങ്കിൽ പോലും സംസാരിച്ചുകൊണ്ട് ജയിക്കാൻ സാധിക്കും. അത് ഈ കാര്യത്തിലും ശ്രദ്ധേയമായ കാര്യമാണ്. മിനൽ ആഖരി, മറ്റവനെ അപേക്ഷിച്ച്, ഹത്താ യഗ്ലിബുഹു ലിഖൗലിഹി, ഒരുപക്ഷേ അങ്ങനെ സംസാര വൈഭവം കൊണ്ട് അവൻ തന്നെ തോൽപ്പിക്കും എന്ന് ഇവിടെ ഒരാൾ പറഞ്ഞതും ശ്രദ്ധേയമാണ്. വഅസ്സനി ഫിൽ ഖിതാബ്, അഭിമുഖ സംസാരത്തിൽ അവൻ എന്നെ വെല്ലുന്നവനാണ്, എന്നെ തോൽപ്പിക്കുന്നവനാണ്. ഇവിടെ അദ്ദേഹം ഒരു ഹദീസ്, ഇമാം മുസ്ലിം ധരിക്കുന്ന 1713-ാമത്തെ ഒരു ഹദീസ് എടുത്തുകൊടുക്കുന്നത് കാണാം. തർക്കവുമായി ബന്ധപ്പെട്ട് പരസ്പരം തർക്കിക്കുന്ന ആളുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന ഒരു ഹദീസാണ്. റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഇന്നക്കും തഖ്തസിമൂന ഇലയ്യ, നിങ്ങൾ എന്റെ അടുക്കലേക്ക് തർക്കവുമായിട്ട് വരും. വലഅല്ല ബഅദകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദിൻ, അങ്ങനെ നിങ്ങളിൽ ചിലർ സംസാരത്തിന്റെ ഊക്കുകൊണ്ട്, ശക്തി കൊണ്ട് മറ്റൊരുത്തനെ ഒരുപക്ഷേ തോൽപ്പിച്ചു കളഞ്ഞേക്കാം. അങ്ങനെ ഫഅഖ്ദീലഹു ബിനഹ്വി മാ അസ്മഉ മിൻഹു, ഞാനാകട്ടെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ, എനിക്ക് കൂടുതൽ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഞാൻ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിധിക്കും. ഫമൻ ഖത്അഅ്തു ലഹു മിൻ ഹഖ്ഖി അഖീഹി ശൈഅൻ, അങ്ങനെ ആർക്കെങ്കിലും തന്റെ സഹോദരന്റെ അവകാശം ഞാൻ മുറിച്ചു തരുന്നുവെങ്കിൽ, അഥവാ സംസാര വൈഭവം കൊണ്ട് അന്യായമായത് എന്റെ അടുക്കൽ നിന്ന് ആരെങ്കിലും നേടിയെടുക്കുന്നുവെങ്കിൽ, ഫലായ ഉഹുദ്, അതാരും സ്വീകരിക്കരുത്. ഫഇന്നമാ അഖ്തഉ ലഹു ബിഹി ഖിത്അതം മിനന്നാർ,
യഥാർത്ഥത്തിൽ അങ്ങനെ മറ്റൊരാളുടെ അവകാശം ഹനിക്കുന്നവൻ അല്ലെങ്കിൽ അപഹരിച്ചെടുക്കുന്നവൻ, ഞാൻ അവന് നൽകുന്നത് നരകത്തിൻ്റെ ഒരു കഷ്ണമാകുന്നു. അപ്പോൾ ഈ വചനം ഇവിടെ ഉദ്ധരിക്കാൻ കാരണം, സംസാരത്തിൽ മറ്റുള്ളവരെ കവച്ചു വെക്കുന്ന സംസാര വൈഭവം കൊണ്ട് അന്യായത്തെ ന്യായമാക്കുന്ന, അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ അവകാശം അത് തട്ടിയെടുക്കാൻ കഴിയുന്ന ആളുകളുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ കോടതിയിൽ അത്തരം ആളുകൾക്ക് വിജയിക്കാൻ കഴിയുകയില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ കാണാം, അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു, ഞാൻ ഉറപ്പ് പറയുന്നവനാകുന്നു, ഒരാൾക്ക് സ്വർഗമുണ്ട് എന്നത്. ആരാണവൻ? ലിമൻ തറക്കൽ മിറാഅ വ ഇൻ കാന മുഹിഖാ, അവൻ തർക്കം ഒഴിവാക്കുന്നു, ന്യായം അവൻ്റെ ഭാഗത്താണെങ്കിൽ പോലും. എന്ന് പറഞ്ഞാൽ അന്യായമായ അനാവശ്യമായ തർക്കവിതർക്കങ്ങൾ ഉപേക്ഷിക്കലാണ് ഒരു സ്വർഗാവകാശിയായ മനുഷ്യൻ്റെ മനുഷ്യന് അനുഗുണമായ കാര്യം. അതാണ് ഹദീസ് പഠിപ്പിക്കുന്നത്. അന സഈമുൻ, ഞാൻ ജാമ്യം നിൽക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറഞ്ഞ കാര്യം. തുടർന്ന് 24-ാമത്തെ വചനം,

0: ആബ്. 24-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്ന കാര്യം ഇങ്ങനെയാണ്, ഖാല, അദ്ദേഹം പറഞ്ഞു, ലഖദ് ളലമക, തീർച്ചയായും അവൻ നിന്നോട് അക്രമം ചെയ്തു, ബിസ്വാലി നഅജതിക, നിന്റെ പിടയാടിനെ ചോദിച്ചതുകൊണ്ട്, ഇലാ നിആജിഹി, അവന്റെ പിടയാടുകളിലേക്ക്, അവന്റെ പെണ്ണാടുകളിലേക്ക്, നിന്റെ പെണ്ണാടിനെ, പിടയാടിനെ അവൻ ചോദിച്ചതുകൊണ്ട്, വ ഇന്ന കസീറൻ, നിശ്ചയമായും വളരെ ആളുകൾ, അല്ലെങ്കിൽ ധാരാളം ആളുകൾ, മിനൽ ഖുലത്തായി, കൂട്ടുകാരിൽപ്പെട്ട, ലയബഗി, നിശ്ചയമായും അതിക്രമം ചെയ്യാറുണ്ട്, ബഅദുഹും, അവരിൽ ചിലർ, അലാ ബഅദിൻ, ചിലരുടെ മേൽ, ഇല്ലല്ലദീന ആമനു, വിശ്വസിച്ചവരൊഴികെ, വഅമിലു സ്വാലിഹാത്തി, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ, വഖലീലും മാ, നന്നേ കുറവാണ്, ഹും, അവർ, വളന്ന ദാവൂദു, ദാവൂദ് ധരിക്കുകയും, അതായത് വിചാരിക്കുകയും ചെയ്തു, അന്നമ ഫതന്നാഹു, നാം അദ്ദേഹത്തെ പരീക്ഷിക്കുക തന്നെയാണ്, ഫസ്തഗ്ഫറ, അങ്ങനെ അദ്ദേഹം പാപമോചനം തേടി, പൊറുക്കലിനെ തേടി, റബ്ബഹു, തന്റെ റബ്ബിനോട്, വഖറ, നിലം പതിക്കുകയും ചെയ്തു, റാകിഅൻ, റുകൂഉ് ചെയ്ത്, അല്ലെങ്കിൽ കുമ്പിട്ട്, വഅനാബ്, ഖേദിച്ചു മടങ്ങുകയും, അല്ലെങ്കിൽ വിനയം കാണിക്കുകയും ചെയ്തു. ദീർഘമായ ആയത്തിൽ അല്ലാഹു പറയുന്നു, അദ്ദേഹം അഥവാ ദാവൂദ് പറഞ്ഞു, അവന്റെ പിടയാടുകളിൽ കൂടി നിന്റെ പിടയാടിനെ ചോദിച്ചത് നിമിത്തം തീർച്ചയായും അവൻ നിന്നോട് അനീതി പ്രവർത്തിച്ചിരിക്കുകയാണ്. നിശ്ചയമായും കൂട്ടുകാരിൽപ്പെട്ട പലരും ചിലർ ചിലരുടെ മേൽ അതിക്രമം പ്രവർത്തിക്കാറുണ്ട്. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരൊഴികെ വളരെ കുറച്ചുമാത്രമായിരിക്കും അവർ. നാം അദ്ദേഹത്തെ പരീക്ഷണം നടത്തിയിരിക്കുക തന്നെയാണെന്ന് ദാവൂദ് അലൈഹിസ്സലാം ധരിക്കുകയും ചെയ്തു. അതിനാൽ അദ്ദേഹം തന്റെ റബ്ബിനോട് പാപമോചനം തേടുകയും റുകൂഉ് ചെയ്ത് അഥവാ കുമ്പിട്ടുകൊണ്ട് നിലം പതിക്കുകയും അല്ലാഹുവിങ്കലേക്ക് ഖേദിച്ചു മടങ്ങുകയും ചെയ്തു. ഇതാണ് ഈ വചനത്തിന്റെ ഒന്നിച്ചുള്ള അർത്ഥം. ദീർഘമായ വചനമായതുകൊണ്ട് കൃത്യമായി നമ്മൾ ആ വചനത്തെ മനസ്സിലാക്കണം. അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും പദങ്ങളും നാം ശ്രദ്ധിക്കണം. ഈ ആയത്തിനു ശേഷം തിലാവത്തിന്റെ സുജൂദ് സുന്നത്താകുന്നു. അത് തഫ്സീറുകളിൽ എടുത്തു പറഞ്ഞ് കാണാൻ സാധിക്കും. സാധാരണ അള്ളാഹുവിനെ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ സാഷ്ടാംഗം നമിക്കുന്ന ഭാഗങ്ങളിലാണ് ഈ സുജൂദ് തിലാവത്ത് വരാറുള്ളത്. ഇവിടെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു എന്ന് പറയുമ്പോൾ നാം അള്ളാഹുവിനോട് നന്ദി എന്നോണമെന്നാണ്, ശുക്രിൻ്റെ സുജൂദായിട്ടാണ് നാം അത് നിർവഹിക്കേണ്ടതെന്ന് ഹദീസിൽ കാണാം. സഅദി റഹ്മത് പറയുന്നു, ഫഖാല ദാവൂദു ലമ്മാ സമിഅ കലാമഹു, ഈ ഇവന്റെ വർത്തമാനം, ഈ വന്ന ആളുടെ വർത്തമാനം ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം കേട്ടപ്പോൾ, വമിനൽ മഅലൂമി മിനസ് സിയാഖി സാബിഖി മിൻ കലാമിഹിമാ അന്ന ഹാദാ ഹുവൽ വാഖിഉ ഫലിഹാദാ ലം യഹ്തജ്ജ അൻ യതകല്ലമൽ ആഖർ, യഥാർത്ഥത്തിൽ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരാളുടെ സംസാരമാണ് കേട്ടത്. എന്നാൽ അവിടെ സന്ദർഭത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കി ഈ സംസാരത്തിൽ ഇവർ ഒരാൾ മറ്റൊരാളോട് അനീതി പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തന്നെ അനീതിക്കെതിരിൽ ഒരു പ്രവാചകൻ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ അനീതിയോടുള്ള ആ വെറുപ്പ് അദ്ദേഹം പ്രകടിപ്പിച്ചു. പെട്ടെന്ന് തന്നെ അദ്ദേഹം പ്രതികരിച്ചു. യഥാർത്ഥത്തിൽ രണ്ടുപേർ തർക്കവുമായി വന്നാൽ രണ്ടുപേരുടെയും വാദങ്ങൾ അദ്ദേഹം കേൾക്കേണ്ടിയിരുന്നു. പക്ഷേ ഈ സംസാരത്തിൽ നിന്ന് ഒരാൾ കടുത്ത അനീതിയാണ് മറ്റൊരാളുടെ കാണിച്ചതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ്, അത് മനസ്സിലാക്കിയതിൻ്റെ പേരിലാണ് അദ്ദേഹം ഉടനെ തന്നെ അവിടെ നിങ്ങളിൽ ഒരാൾ തൻ്റെ സഹോദരനോട് അനീതി ചെയ്തിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. ഇന്ന കസീറം മിനൽ ഖുലത്തായി ലയബഗി ബഅദുഹും അലാ ബഅദ്, ധാരാളം കൂട്ടുകാർ പരസ്പരം അനീതി ചെയ്യുന്നവരാണ്, അക്രമം ചെയ്യുന്നവരാണ് എന്നു പറഞ്ഞത്. ലിഅന്ന ളുൽമ മിനൻ മിൻ സിഫത്തിൻ നുഫൂസ്, കാരണം ഈ അക്രമം എന്നത് അറബി ഭാഷയിൽ ളുൽമ എന്നതിൻ്റെ കൃത്യമായ അർത്ഥം അന്യായമെന്നും കുറവ് വരുത്തൽ എന്നും അനീതി എന്നുമൊക്കെയാണ്. യഥാർത്ഥത്തിൽ ഒരാളുടെ അവകാശം ഹനിക്കുമ്പോഴാണ് അത് ളുൽമായിട്ട് മാറുന്നത്. അതാണ്, അത് മനസ്സിൽ നിന്നുണ്ടാകുന്ന കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളൊഴികെ. ഫഇന്ന മഅഹും മിനൽ ഈമാനി വൽ അമലി സ്വാലിഹി യംനഉഹും മിനൽ ളുൽമി. ഈ പറയപ്പെട്ട ആളുകളുടെ കൂടെ ഈമാനും അമലു സ്വാലിഹാത്തും ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്നവർ അകന്നു നിൽക്കുന്നു. പക്ഷേ വഖലീലും മാഹും, അവർ നന്നെ വിരളമാകുന്നു. ആ കുറവാണ് എന്നല്ല, വളരെ കുറവാകുന്നു എന്നാണ് വഖലീലും മാഹും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. കമാ ഖാല തആല, അല്ലാഹു മറ്റൊരു സൂറത്തിൽ പറയുന്നത് കാണാം, വഖലീലും മിൻ ഇബാദിയശ്ശകൂർ, എൻ്റെ ദാസന്മാരിൽ നിന്ന് നന്ദി കാണിക്കുന്നവർ വളരെ കുറവാകുന്നു. പിന്നെ വല്ലന്ന ദാവൂദു ഹീന ഹക്കമ ബൈനഹുമാ, ഇവരുടെ ഇടയിൽ വിധി പറഞ്ഞപ്പോൾ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം വിചാരിച്ചു, അദ്ദേഹം മനസ്സിലാക്കി, അന്നമ ഫതന്നാഹു ഐ ഇഖ്തബർനാഹു, താൻ പരീക്ഷിക്കപ്പെട്ടിരിക്കുകയാകുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഫസ്തഗ്ഫർ റബ്ബഹു ലിമാ സ്വദറ മിൻഹു, തന്നിൽ നിന്നുണ്ടായ ഈ തെറ്റ് അദ്ദേഹം മനസ്സിലാക്കി, തൻ്റെ രക്ഷിതാവിനോട് അദ്ദേഹം പാപമോചനം തേടി. വഖർറ റാകിഅൻ, അദ്ദേഹം നിലം പതിച്ചു, കുമ്പിട്ടു നമസ്കരിക്കുന്നവനായി നിലം പതിച്ചു. ഐ സാജിദൻ, തഫ്സീർ കാണാം, സാഷ്ടാംഗം നമിച്ചു. വ അനാബ ലില്ലാഹി തആല ബിത്തൗബത്തി നസൂഹി വൽ ഇബാദത്തി, അല്ലാഹുവിലേക്ക് ആത്മാർത്ഥമായ പശ്ചാത്താപം കൊണ്ടും അതേപോലെ തന്നെ ആരാധന കൊണ്ടും അദ്ദേഹം വിനയം കാണിച്ചു. ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, വയഹ്തമിലു അന്നഹു റകഅ അവ്വലൻ സുമ്മ സജദ, ഒരുപക്ഷേ ആദ്യം അദ്ദേഹം റുക്കു ചെയ്തിരിക്കും, പിന്നീട് സാഷ്ടാംഗം നമിച്ചിരിക്കും. ബഅദ ദാലിക്, അതിനുശേഷം. വഖദ് ദക്കറ അന്നഹു ഇസ്തമറ സാജിദൻ അർബഈന സബാഹ, ചില റിപ്പോർട്ടുകളിൽ കാണാം 40 പ്രഭാതത്തിൽ അദ്ദേഹം ഈ സുജൂദിൽ മുഴുകിക്കൊണ്ടേയിരുന്നു. ഫഗഫർനാ ലഹു ദാലിക്, നാം അദ്ദേഹത്തിന് പൊറുത്തു കൊടുത്തു. ഐ മാ കാന മിൻഹു മിമ്മാ യുഖാലു ഫീഹി, അദ്ദേഹത്തിന് സംഭവിച്ച ആ തെറ്റ് അല്ലെങ്കിൽ അബദ്ധം, അതിൽ അദ്ദേഹം അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിച്ചപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന് പുറത്തുകൊടുത്തു. സാധാരണ പറയപ്പെടാറുണ്ട്, ഇന്ന ഹസനാത്തിൽ അബ്റാർ സയ്യാത്തുൽ മുഖറബീൻ, ഈ മുഖറബീങ്ങളായ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്ത ആളുകളുടെ തെറ്റുകൾ അത് പിന്നെ അബ്റാറുകളുടെ നന്മകളായിരിക്കാം. എന്ന് പറഞ്ഞാൽ ചെറിയ സ്കലിതങ്ങൾ പോലും അവരുടെ അടുക്കൽ വലിയ തെറ്റുകളായിരിക്കും. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സജദ ഫീ സ്വാദ്, പ്രവാചകൻ തിരുമേനി ഒരിക്കൽ സൂറത്ത് സ്വാദ് ഓതിയിട്ട് സാഷ്ടാംഗം നമിച്ചു, സുജൂദ് ചെയ്തു. വഖാല സജദഹ ദാവൂദു തൗബത്തൻ, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിലേക്ക് തൗബ ചെയ്തുകൊണ്ട് കേറിച്ച് മടങ്ങിക്കൊണ്ടാണ് ഈ സുജൂദ് ചെയ്തത്. വ നസ്ജുദുഹ ശുക്ര, നാം അല്ലാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ടാണ് ഈ സുജൂദ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മുജാഹിദ് റഹ്മഹുല്ല പറയുന്നു, ഞാൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് ചോദിക്കപ്പെട്ടു, മിൻ ഐന സജത്ത, ഫഖാല അവമാ തഖ്റഉ വമിൻ ദുര്രിയ്യതിഹി ദാവൂദ വ സുലൈമാൻ, എന്തുകൊണ്ടാണ് ഈ സുജൂദ് ഈ സന്ദർഭത്തിൽ സുജൂദ് ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, താങ്കൾ കേട്ടിട്ടില്ലേ, പാരായണം ചെയ്ത് കേട്ടില്ലേ, അദ്ദേഹത്തിന് സന്താനങ്ങളിൽ പെട്ടവരാകുന്നു ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയും സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിയും. സൂറത്തുൽ അൻആമിലെ 84 ആയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ സൂറത്തുൽ അൻആം 90 ആയത്തിൽ കാണാം, ഉലായിക അല്ലദീന ഹദല്ലാ ഫബിഹുദാഹു മുഖ്തദിഹ്, അവരാകുന്നു അല്ലാഹു സന്മാർഗത്തിലാക്കിയവർ. അവരുടെ മാർഗദർശനത്തെ താങ്കൾ അല്ലെങ്കിൽ അവരെ താങ്കൾ പിൻപറ്റുക, പിന്തുടരുക. ഫകാന ദാവൂദ് അലൈഹിസ്സലാം മിമ്മൻ ഉമിറ നബിയുക്കും, ദാവൂദ് അലൈഹിസ്സലാം നിങ്ങളുടെ പ്രവാചകൻ ആ കാര്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഐ യഖ്തദിയ ബിഹി, അദ്ദേഹത്തെ അനുധാവനം ചെയ്യാൻ. ഫസജദഹ, അങ്ങനെയാണ് അദ്ദേഹം പ്രവാചകൻ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലം സുജൂദ് ചെയ്തത്. ദാവൂദ് അലൈഹിസ്സലാം ഫസജദഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദ് ചെയ്തു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാവൂദ് നബിയെ പിൻപറ്റിക്കൊണ്ട് സുജൂദ് ചെയ്തു. ഇമാം ബുഖാരിയുടെ സ്വഹീഹിൽ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് കാണാൻ സാധിക്കും. ഇവിടെ വളരെ വിചിത്രമായ ഒരു വ്യാഖ്യാനം ചില തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഇവിടെ വന്ന രണ്ടു പേരെന്നത് രണ്ട് മലക്കുകളാണെന്നും ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നുവെന്നും ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ കൂടി സ്വീകരിക്കാൻ തയ്യാറായി, അങ്ങനെ 100 തികക്കാൻ അദ്ദേഹം തയ്യാറായി, അതുമായി ബന്ധപ്പെട്ടൊരു പരാമർശമാകുന്നു ഇത് എന്ന് ചില തഫ്സീറുകൾ കാണാം. മുഫസ്സിറീങ്ങൾ പറയുന്നു, വൽ ഹഖീഖ അന്ന ഹാദൽ ഖിസ്സത്തു ബാത്തില, യഥാർത്ഥം ഈ ചരിത്രം, ഇത്തരമൊരു വ്യാഖ്യാനം അത് നിരർത്ഥകമാണ്, ബാത്തിലാണ്. ലാ യഹില്ലു ലി അഹദിൻ അൻ യഅതഖിദഹ ഫീ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ കാര്യത്തിൽ അതങ്ങനെ വിശ്വസിക്കൽ ഒരാൾക്ക് പാടില്ലാത്തതാകുന്നു. അന്നഹു ആശഖ ഇംറഅത റജുലിൻ വ അറാദ അൻ യതസവ്വജഹ, തൻ്റെ സമൂഹത്തിൽപ്പെട്ട ഒരാളുടെ ഭാര്യയെ അദ്ദേഹം സ്നേഹിച്ചുവെന്നും അവരെ ആ സ്ത്രീയെ കല്യാണം കഴിക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചുവെന്നും. വ അന്നഹു കാന ഇന്ദഹു തിസ്ഉൻ വ തിസ്ഊന ഇംറഅ ഫ അറാദ അൻ യുക്മില ബിഹ അൽ മിആ, തനിക്ക് 99 ഭാര്യമാരുണ്ടായിരുന്നു, അങ്ങനെ ഈ സ്ത്രീയെ കൂടി കല്യാണം കഴിച്ച് 100 തികക്കാൻ അദ്ദേഹം ഉദ്ദേശിച്ചു എന്ന വാദം അല്ലെങ്കിൽ ഈ ചരിത്രം, ഹാദ ഗൈറു ലായിഖിൻ ബിഅദ്ന വാഹിദി മിനന്നാസി, ഇതൊരു സാധാരണ മനുഷ്യനെക്കുറിച്ച് പോലും അത് അനുയോജ്യമായ, യോജിക്കാവുന്ന ഒന്നല്ല. ഫതുലൻ അൻ നബിയി നബിയിൻ മിൻ അംബിയ ഇല്ല, പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അങ്ങനെ പറയാൻ, അങ്ങനെ വിശ്വസിക്കാൻ, അങ്ങനെ ഉണ്ടാവാൻ ഒരു കാരണവും ഇല്ല, ഒരു ന്യായവുമില്ല എന്നത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതെങ്ങനെ വന്നു, ലാക്കിന്നൽ യഹൂദ് ലഅനത്തുല്ലാഹി അലൈഹിം, എന്നാൽ യഹൂദികൾ, അള്ളാഹുവിൻ്റെ ശാപം അവരുടെ മേലുണ്ടാകട്ടെ, ലാ യുബാലൂന അൻ യൽതഖു അൽ അംബിയാ കമാ ലതഖു മൻ അർസല അൽ അംബിയാ, അവർ പ്രവാചകന്മാരെക്കുറിച്ച് എന്ത് ആരോപണവും ഉന്നയിക്കാൻ മടി കാണിക്കാത്തവരാകുന്നു. എന്നു മാത്രമല്ല, പ്രവാചകന്മാരെ നിയോഗിച്ചയച്ച അള്ളാഹുവിൻ്റെ പേരിൽ പോലും കടുത്ത അപരാധം പറയുന്നവരാകുന്നു അവർ. ഫഖാലു, ഉദാഹരണമായി സൂറത്ത് മാഇദയിലെ 64 ആയത്തിൽ കാണാം, അവർ പറഞ്ഞു, യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിൻ്റെ കൈ ബന്ധിക്കപ്പെട്ടതാകുന്നു, അല്ലാ ഒരാൾക്കും ഒന്നും കൊടുക്കുകയില്ല എന്നർത്ഥം. നഊദുബില്ല. സൂറത്തുൽ ആലിമ്രാനിലെ 181 ആയത്തിൽ കാണാൻ സാധിക്കും, ഇന്നല്ലാഹ ഫഖീർ, തീർച്ചയായും അള്ളാഹു ഫക്കീറാകുന്നു, ദരിദ്രനാകുന്നു എന്ന്. ഇതൊക്കെ ഈ ആളുകളുടെ വായകൾ കൊണ്ട് അവർ പറയുന്ന അപരാധങ്ങളാകുന്നു, ദുരാരോപണങ്ങളാകുന്നു. അതുകൊണ്ട് തന്നെ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിയെക്കുറിച്ച് അവർ ഇതിലപ്പുറവും പറയുക എന്നത് അത്ഭുതകരമായ കാര്യമല്ല. വസ്വഹീഹു അല്ലദി ലാ ശക്ക ഫീഹി അന്നഹും ഖസ്മാനി മിനൽ ബഷർ വലൈസു മലായിക, യഥാർത്ഥം ഈ വന്ന രണ്ടു പേർ മലക്കുകളായിരുന്നില്ല, മറിച്ച് രണ്ട് മനുഷ്യരായിരുന്നു. വലൈസു മലായിക ഖസ്മാനി മിനൽ ബഷർ തനാസഅ ഫീ ഖദിയത്തിൻ ബൈനഹുമാ, അവർ വന്ന് തങ്ങൾക്കിടയിലുള്ള ഒരു കാര്യം, ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിനടുക്കൽ അവർ പരാതിയായി അല്ലെങ്കിൽ അവർ സംസാരിച്ചത്. അതല്ലാതെ ഈ വന്നത് പ്രവാചകന്മാർ മലക്കുകൾ ആയിരുന്നില്ല. തുടർന്ന് ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരൊഴികെ എന്ന് അള്ളാഹു വേറെടുത്തി പറയുന്നത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും അള്ളാഹുവിൻ്റെ വചനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ നിന്ന് ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളുകയും ആ വചനങ്ങളെ അതിൻ്റെ ശരിയായ വിശദീകരണം കൃത്യമായി മനസ്സിലാക്കുകയും തെറ്റായ ദുർവ്യാഖ്യാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുകയും അത് തിരിച്ചറിയുകയും ചെയ്തുകൊണ്ട് സത്യം സത്യമായി ഗ്രഹിക്കാൻ അതുൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നാം പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാഅല്ലാഹ്, ബാരകല്ലാഹു ഫീകും. നാം കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിലൂടെ സൂറത്തു സ്വാദിലെ 24-ാമത് വചനമാണ് നാം പഠിച്ചത്. കൂട്ടുകാരിൽ പലരും പരസ്പരം അധികാരം പ്രവർത്തിക്കുന്നവർ എന്ന തലക്കെട്ടിൽ നമുക്ക് മുൻപിൽ സംസാരിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

പീസ് റേഡിയോ. ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകം

0: റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു. സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റെതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിന്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്നു കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മൊഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ദിവസവും ഒരു പേജ് വീതം മനഃപ്പാഠമാക്കാം. പീസ് ഖുർആൻ റേഡിയോയിലിനി മനഃപ്പാഠം. ഇന്ന് വിശുദ്ധ ഖുർആനിലെ 464 പേജാണ് പാരായണം ചെയ്യുന്നത്. പാരായണം അഷ്ഷേഖ് സഅദ് അൽ ഗാമിദി.
3: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കല്ലാഹു ഖൈറൻ കസീറ. പീസ് ഖുർആൻ റേഡിയോ മനപ്പാഠം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ 464-ാമത്തെ പേജാണ് ഇന്ന് പാരായണം ചെയ്തത്. പാരായണം അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദി.
1: അറിവില്ലാതെ ഏതൊരു കാര്യം ചെയ്താലും വലിയ നഷ്ടങ്ങൾ തീർച്ചയാണ്. ഒന്നുകൂടി പഠിക്കാമായിരുന്നു, അറിവുള്ളവരോട് ചോദിക്കാമായിരുന്നു എന്ന് പിന്നീട് ഖേദിച്ചിട്ട് എന്ത് കാര്യം? മതം നൽകുന്ന ചില അറിവുകൾ ഇല്ലാതെ പോയാൽ ജീവിതം തന്നെ നമുക്ക് നഷ്ടമാകും. വിളക്ക് കത്തിക്കാൻ അറിയാതെ ഇരുട്ടിൽ നടന്നു പോകുന്നവർ, പുര കത്തുമ്പോൾ മാത്രം വാഴ വെട്ടാൻ ശ്രമിക്കുന്ന മറ്റു ചിലർ, ഇപ്പോൾ അവസരങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ തന്നെ എത്തിയിരിക്കുന്നു. ഏറ്റവും ആധികാരികമായ സ്രോതസ്സുകളിൽ നിന്ന് ആഴത്തിൽ മതം പഠിച്ച പണ്ഡിതന്മാരുടെ വാക്കുകളിലൂടെ നമ്മുടെ സ്വർഗവും നരകവും തീരുമാനിക്കുന്ന അടിസ്ഥാന അറിവുകൾ കൈമാറുന്ന പ്രോഗ്രാമുകൾ. വിശുദ്ധ നാമങ്ങളുടെ പൊരുൾ പകർന്ന് അസ്മാഉൽ ഹുസ്ന പ്രക്ഷേപണം തിങ്കൾ ഇന്ത്യൻ സമയം രാത്രി 9:35. ഗഹന പഠനത്തിന്റെ ശ്രവ്യാനുഭവം സലഫി ദുരൂസ് പ്രക്ഷേപണം ചൊവ്വ ഇന്ത്യൻ സമയം രാത്രി 9:35. പൂർവസൂരികളുടെ പ്രാമാണിക പാഠങ്ങൾ പ്രകാശതീരം ബുധൻ ഇന്ത്യൻ സമയം രാത്രി 9:35. വിശ്വാസ പാഠങ്ങളുടെ വെള്ളി വെളിച്ചങ്ങൾ അടിത്തറകൾ പ്രക്ഷേപണം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 9:35. കർമ്മശാസ്ത്രത്തിന് കാതോർക്കുക കർമ്മസരണി പ്രക്ഷേപണം വെള്ളി ഇന്ത്യൻ സമയം രാത്രി 9:35. മഹാമനീഷികളുടെ മാതൃകയറിയാൻ സ്മൃതിപദം പ്രക്ഷേപണം ശനി ഇന്ത്യൻ സമയം രാത്രി 9:35. നേർവഴിയുടെ പാഠങ്ങൾ സുപദം പ്രക്ഷേപണം ഞായർ ഇന്ത്യൻ സമയം രാത്രി 9:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ പാരായണ പഠനം. സൂറത്തുൽ മുത്തഫിഫീൻ 11-36 വചനങ്ങൾ. പഠിപ്പിക്കുന്നത് മുബാറക് ബിൻ ഉമർ.
4: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലൽ മബഊസ് റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദ് ബിൻ അബ്ദുല്ലാ വഅല ആലിഹി വസ്സഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട പീസ് റേഡിയോ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. സൂറത്തുൽ മുത്തഫിഫീനിലെ ബാക്കി ഭാഗം നമുക്ക് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.
5: كلا إنهم عن ربهم يومئذ

0: ഹാദൈ ഹ ഹായി പോയിട്ടുണ്ട്, ഹ വരണം, ഹ ഹാദ ഒന്നുകൂടി. സുമ്മ
1: സുമ്മ യുഖാലു ഹാദൽ
0: ഹാദൽ ഹ
1: സുമ്മ യുഖാലു ഹാദൽ ലദീന കുന്ന
0: ലദീന ജാദൽ ലദീ
1: സുമ്മ

0: إن الذين أجرموا
1: إن الذين أجرموا كانوا من الذين آمنوا يضحكون.

0: ഒരു ശ്വാസത്തിൽ കിട്ടൂലോ? ഒന്ന് ശ്വാസം പിടിച്ചിട്ട്
1: നോക്കാം.
0: ഓ.

വാല്ലൂൻ ഹൗലയേക്കാൾ കൂടുതൽ നീട്ടേണ്ട സ്ഥലമാണ് കേട്ടോ. വോ മദ് ബ്ലാജിമാണ്, കുറച്ചും കൂടിയും ദീർഘിച്ചു കൂട്ടണം. പിന്നെ വമാ ഉർസിലു അലൈഹിം ഹ

0: أولئك ينظرون.
1: هل ثوب الكفار ما كانوا يفعلون؟
0: هل ثوب الكفار ما كانوا يفعلون؟
1: صدق الله العظيم. أقول سورة المطففين കഴിഞ്ഞു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: ഇതുവരെ കേട്ടത് പാരായണ പഠനം. സൂറത്തുൽ മുത്തഫിഫീനിലെ 11 മുതൽ 36 വരെയുള്ള വചനങ്ങൾ പഠിപ്പിച്ചത് മുബാറക് ബിൻ ഉമർ.
3: പരിശുദ്ധ ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിലും 5-ാം അധ്യായം 60-ാമത്തെ വചനത്തിലും കുരങ്ങ് എന്ന ജീവിയെപ്പറ്റി അള്ളാഹു പരാമർശിക്കുന്നുണ്ട്. ബനൂ ഇസ്രായേലുകാരോട് ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നതുമായി ബന്ധപ്പെട്ടുള്ള കൽപ്പനയുണ്ടായപ്പോൾ അവർ ചെയ്ത അക്രമത്തിന് അവരെ ശിക്ഷിച്ചതുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൻ്റെ 2-ാം അധ്യായം 65-ാമത്തെ വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്.

0: ശനിയാഴ്ച ദിവസം മീൻ പിടിക്കരുത് എന്നവരോട് പറഞ്ഞപ്പോൾ അവർക്കുള്ള പരീക്ഷണമെന്നോണം സമുദ്രത്തിൽ നല്ല മത്സ്യത്തിൻ്റെ ചാകര അവർ കാണുകയുണ്ടായി. അവർ ചാല് കീറി മീനിനെ തടുത്തുവെക്കുകയും പിറ്റേ ദിവസം പോയി മീൻ പിടിക്കുകയും ചെയ്തു. ഈ ഒരു കാരണത്താൽ മനുഷ്യരായ അവർ കുരങ്ങന്മാരാക്കി മാറ്റപ്പെടുകയുണ്ടായി എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ നെഞ്ചേറ്റതിൻ്റെതിന് പകരം അതിനെ അവഗണിച്ചാൽ അള്ളാഹുവേയും റസൂലിനെയും ദീനിനെയും കബളിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചാൽ അനതിവിദൂരമല്ലാത്ത ഭാവിയിൽ ദൈവശിക്ഷ അവർ കാത്തിരിക്കണമെന്ന താക്കീതാണ് ഇവിടെ അല്ലാഹു തആല നൽകുന്നത്.
1: ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം. ഈ എപ്പിസോഡിൽ യൂസുഫ് മുഷാഫ് സൂറത്തുന്നൂഹ് പാരായണം ചെയ്യുന്നു.

0: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേട്ടത് മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിൻ്റെ പാരായണമാണ് നാം ഇതുവരെയും കാതോർത്തത്. പാരായണം നിർവഹിച്ചത് അബ്ദുൽ വാലി അൽ അർഖാനി.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീറു സഅദി. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൽ ആദിയാത്തിലെ ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയം നിറഞ്ഞ പീസ് റേഡിയോ ശ്രോതാക്കളെ, പീസ് റേഡിയോ തഫ്സീറു സഅദിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഓരോരുത്തർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ 100-ാം അധ്യായം സൂറത്തുൽ ആദിയാത്ത്, അൽ ആദിയാത്ത് എന്ന സൂറത്താണ്. 11 വചനങ്ങളാണ്. മക്കയിലാണ് ഈ സൂറത്ത് അവതരിച്ചിട്ടുള്ളത്, മദീനയിലാണ് അവതരിക്കപ്പെട്ടത് എന്നും അഭിപ്രായമുണ്ട്. ആദ്യം ഈ സൂറത്തിൻ്റെ മുഴുവനായിട്ടുള്ള ഭംഗിയോടെയുള്ള പാരായണം നമുക്ക് കേൾക്കാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഈ ആയത്തുകളുടെ മുഴുവനായുള്ള അർത്ഥവും നമുക്ക് കേൾക്കേണ്ടതുണ്ട് ഇൻഷാല്ലാ. അതാണ് ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥമാണ് ഇനി നമ്മൾ കേൾക്കുന്നത്.
1: കിതച്ചുകൊണ്ടോടുന്നവയും അങ്ങനെ കുളമ്പ് കല്ലിൽ ഉരസി തീപ്പൊരി
2: പറപ്പിക്കുന്നവയും
1: എന്നിട്ട് പ്രഭാതത്തിൽ ആക്രമണം
2: നടത്തുന്നവയും
1: അന്നേരത്ത് പൊടിപടലം
2: ഇളക്കിവിട്ടവയും
1: അതിലൂടെ ശത്രുസംഘത്തിന്റെ നടുവിൽ പ്രവേശിച്ചവയും ആ കുതിരകൾ തന്നെ സത്യം. തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെ. തീർച്ചയായും അവൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവനുമാകുന്നു. തീർച്ചയായും അവൻ ധനത്തോടുള്ള സ്നേഹം കഠിനമായവനാകുന്നു. എന്നാൽ അവൻ അറിയുന്നില്ലേ ഖബറുകളിലുള്ളത് ഇളക്കിമറിച്ച് പുറത്തു കൊണ്ടുവരപ്പെടുകയും ഹൃദയങ്ങളിലുള്ളത് വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ തീർച്ചയായും അവരുടെ രക്ഷിതാവ് അന്നേ ദിവസം അവരെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു.
0: വിശുദ്ധ ഖുർആൻ 100 അധ്യായം സൂറത്തുൽ ആദിയാത്തിന്റെ ഓരോ ആയത്തുകളുടെയും മുഴുവനായിട്ടുള്ള അർത്ഥം ഇപ്പോൾ നമ്മൾ കേട്ട് കഴിഞ്ഞു.
3: അല്ലാഹു കുതിരയെക്കൊണ്ട് സത്യം ചെയ്തു പറയുകയാണിവിടെ. അല്ലാഹുവിൻ്റെ പ്രകടമായ ദൃഷ്ടാന്തങ്ങളും പ്രത്യക്ഷമായ അനുഗ്രഹങ്ങളും മനുഷ്യർക്ക് അറിയാവുന്ന വിധത്തിൽ കുതിരയിലുള്ളതാണ്. അല്ലാഹു അതിനെക്കൊണ്ട് സത്യം ചെയ്യാൻ കാരണം. മറ്റു മൃഗങ്ങൾക്കില്ലാത്ത ചില പ്രത്യേകതകൾ കുതിരകൾക്കുള്ളതുകൊണ്ട് കൂടിയാണ് അതിനെക്കൊണ്ട് സത്യം ചെയ്യുന്നത്. ഒന്ന്, കിതച്ചോടുന്നവ തന്നെയാണ് സത്യം. അതിശക്തവും ശീഘ്രവുമായ വേഗതയിൽ ഓടുമ്പോൾ അത് കിതയ്ക്കും. ഓട്ടത്തിൻ്റെ കാഠിന്യത്താൽ അതിൻ്റെ നെഞ്ചിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദമാണത്. രണ്ട്, തീപ്പൊരി പറപ്പിക്കുന്നവ. പാറയിൽ കുളമ്പുകൾ കൊണ്ട് ശക്തമായി ചവിട്ടുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. ഉരസലിനാൽ ഓടുന്ന സന്ദർഭങ്ങളിൽ കുളമ്പിൻ്റെ ഉറപ്പ് കാരണം അത് തീപ്പൊരി പറത്തും. മൂന്ന്, എന്നിട്ട് ആക്രമണം നടത്തുന്നവ. ശത്രുക്കളുടെ മേൽ പ്രഭാതത്തിൽ അധികവും ആക്രമണം നടത്താറ് പ്രഭാതത്തിലാണ്. അന്നേരം അവ അതുമൂലം ഇളക്കിവിടുന്നു. അവയുടെ ഓട്ടത്താലും ആക്രമണത്താലും പൊടിപടലം ഇളക്കിവിടുന്നു. അവയിൽ സഞ്ചരിക്കുന്ന കുതിരപ്പടയാളികളെയും കൊണ്ട് ശത്രുസംഘത്തിൻ്റെ നടുവിൽ പ്രവേശിച്ചവയും അവരെ ആക്രമിക്കാൻ വരുന്ന ശത്രുസംഘത്തിൻ്റെ മധ്യത്തിലെത്തുന്നു അവ പടയാളികളെയും കൊണ്ട്. ഇനി സത്യം ചെയ്തു പറയുന്ന കാര്യങ്ങളിലേക്കാണ് പ്രവേശിക്കുന്നത്. തീർച്ചയായും മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവൻ തന്നെ. തൻ്റെ രക്ഷിതാവിന് നന്ദിയായി ചെയ്യേണ്ട നന്മകൾ മുടക്കുന്നവൻ, തൻ്റെ മേൽ ബാധ്യതയുള്ള കടമകളെ പൂർണ്ണമായി നിർവഹിക്കാൻ അനുവദിക്കാത്ത മനസ്സാണ് മനുഷ്യൻ്റെ പ്രകൃതി. മാത്രവുമല്ല മടിയും. താൻ നിർവഹിക്കേണ്ട ശാരീരികവും സാമ്പത്തികവുമായ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതിരിക്കലും അവൻ്റെ പ്രകൃതിയാണ്. അല്ലാഹു സന്മാർഗത്തിലാക്കിയവരും തങ്ങളുടെ ബാധ്യതകൾ പൂർണ്ണമായി നിർവഹിച്ചവരും മാത്രമാണ് ഇതിൽ നിന്നൊഴിവായവർ. തീർച്ചയായും അവൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവനുമാകുന്നു. മനുഷ്യനറിയാം അവൻ്റെ മനസ്സിലുള്ള നന്ദികേടും മുടക്കവുമെല്ലാം. അത് നിഷേധിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാത്ത വിധം അവൻ തന്നെ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നു. ഇവിടെ അതിനവൻ സാക്ഷ്യം വഹിക്കുന്നവനാകുന്നു എന്നത് അള്ളാഹുവിനെ കുറിച്ചുമാകാം. അതായത്, മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് അങ്ങേയറ്റം നന്ദികേട് കാണിക്കുന്നവനും അള്ളാഹു അതിന് സാക്ഷിയുമാകുന്നു എന്നർത്ഥം. അള്ളാഹു സാക്ഷിയാണെന്ന അർത്ഥം വരുമ്പോൾ അവനോട് നന്ദികേട് കാണിക്കുന്നവർക്ക് അതിൽ ശക്തമായ താക്കീതും മുന്നറിയിപ്പുമുണ്ട്. 8. തീർച്ചയായും അവൻ മനുഷ്യൻ ഖൈറിനോടുള്ള സ്നേഹം, അതായത് ധനത്തോടുള്ള സ്നേഹം, കഠിനമായവനാകുന്നു. തൻ്റെ നിർബന്ധ ബാധ്യതകളെ ഉപേക്ഷിക്കേണ്ടി വരുന്ന വിധത്തിൽ അവൻ ധനത്തെ അധികമായി സ്നേഹിക്കുന്നു. തൻ്റെ രക്ഷിതാവിൻ്റെ തൃപ്തിയേക്കാൾ അവന് പ്രധാനം സ്വന്തം താൽപ്പര്യങ്ങളാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് തൻ്റെ ശ്രദ്ധ ഈ ലോകത്തിൽ പരിമിതമാവുകയും പരലോകത്തെക്കുറിച്ച് അശ്രദ്ധമാവുകയും ചെയ്യുന്നതിനാലാണ്. താക്കീദിൻ്റെ ദിനത്തെ, പരലോകത്തെ ഭയപ്പെടാൻ പ്രേരിപ്പിക്കുന്നതാണ് അടുത്ത വചനങ്ങൾ. എന്നാൽ അവൻ അറിയുന്നില്ലേ, അതായത് ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ലേ, ഖബറുകളിലുള്ളത് ഇളക്കി മറിച്ച് പുറത്തു കൊണ്ടുവരപ്പെടുമ്പോൾ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാനും ഒരുമിച്ചു കൂട്ടാനും ഖബറുകളിൽ നിന്നും അവരെ അള്ളാഹു പുറത്തു കൊണ്ടുവരുമ്പോൾ ഹൃദയങ്ങളിലുള്ളത് വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ നന്മ തിന്മകളിൽ നിന്ന് മനുഷ്യൻ തൻ്റെ ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വച്ചത് വെളിവായി പുറത്തു വരികയും രഹസ്യം പരസ്യമാവുകയും മറഞ്ഞതെല്ലാം പ്രകടമാവുകയും മനുഷ്യൻ്റെ മുഖത്ത് അവൻ്റെ പ്രവർത്തന ഫലങ്ങൾ തെളിയുകയും ചെയ്യും. തീർച്ചയായും മനുഷ്യരുടെ രക്ഷിതാവ് അന്നേ ദിവസം അവരെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു. മനുഷ്യൻ്റെ പ്രത്യക്ഷവും പരോക്ഷവും വ്യക്തവും അവ്യക്തവുമായ മുഴുവൻ പ്രവർത്തനങ്ങളും അവൻ അറിയുകയും അതിനവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്തു. എല്ലാ സമയങ്ങളിലുള്ളതും അറിയുന്ന അള്ളാഹു അന്നേ ദിവസം എന്ന് പ്രത്യേകം പറഞ്ഞത് കർമ്മങ്ങളെക്കുറിച്ചാണ്. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അള്ളാഹു പ്രതിഫലം നൽകുന്നത് എന്ന് ബോധ്യപ്പെടുത്താനുമാണ്.
0: ഇൻഷാല്ലാ മറ്റൊരു സൂറത്തിൻ്റെ പഠനവുമായി തഫ്സീറു സാദിയുടെ വ്യാഖ്യാനവുമായി ഇൻഷാല്ലാ നമ്മൾക്ക് വീണ്ടും കേൾക്കാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
4: തഫ്സീറു സാദി സമാപിക്കുന്നു. സൂറത്തുൽ ആദിയാത്തിലെ ആയത്തുകളുടെ അർത്ഥവും വിശദീകരണവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
5: Peace Radio. Radio. Tune to reality. To reality. To reality. To reality. To reality. Email hello@peaceradio.com. Phone 902-0840-840.
4: Peace Quran Radio Tanzeel. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ വ്യത്യസ്ത കാരികളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. ഈ എപ്പിസോഡിൽ സൂറത്തു അംബിയയിലെ 30 മുതൽ അവസാനം വരെയുള്ള ആയത്തുകളും സൂറത്തു ഹജ്ജ് പൂർണ്ണമായും സൂറത്തു മുഅ്മിനൂനിലെ 1 മുതൽ 50 വരെയുള്ള ആയത്തുകളുമാണ് നമ്മൾ കേൾക്കുന്നത്. പാരായണം നിർവഹിക്കുന്നത് വാദി അലിയമാനി.